റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 2, ക്രിസ്തുവർഷം 2026, ജൂൺ 16, ചൊവ്വാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: മരണം കാത്തുകിടക്കുന്ന രോഗികളുടെ കഥ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. അവരുടെ സ്ഥിതി വളരെ മോശമാണ്. പലപ്പോഴും ദീർഘനാൾ അങ്ങനെ കിടക്കേണ്ടി വരിക എന്നത് ദുസ്സഹമാണ്. അവരെ ശുശ്രൂഷിക്കുന്നവർ ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമൊക്കെ ശുശ്രൂഷിച്ചു എന്ന് വരാം. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരും മടുക്കും. അവനെ മടുത്തു കഴിയുമ്പോൾ പിന്നെ ശുശ്രൂഷയിലും അതിൻ്റെ ഒരു മൂല്യക്കുറവ് ഉണ്ടാവും. അത് രോഗിക്ക് എത്ര ദുഃഖകരമായ ഒന്നായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ ദീർഘനാൾ രോഗികളായി കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചു. ആ സന്നദ്ധ സംഘടനയിൽ ചേർന്നവരെല്ലാം തന്നെ ഒരു പരിശീലനം എന്ന രീതിയിൽ ഒരു ഗുരുവിൻ്റെ പക്കൽ ചെന്നു. അവരിങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു സന്നദ്ധ സംഘടന അവർ ആരംഭിക്കുകയാണെന്നും അവർക്ക് ഒരു ഉത്തേജനം നൽകുവാൻ വേണ്ടി കുറെ ഉപദേശം കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ആ ഗുരു അവരോട് ഒരു കഥ പറഞ്ഞു. ഒരിക്കലൊരു ബാലന് ഒരാമയുണ്ടായിരുന്നു. ആമ ഇതുപോലെ രോഗം പിടിച്ച് മരിക്കാറായി കിടക്കുകയായിരുന്നു. ആ ആമയെ ആമച്ചേട്ടൻ എന്നാണ് ആ ബാലൻ വിളിച്ചിരുന്നത്. ആമച്ചേട്ടനെ എന്നും പോയി കാണുകയും ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ബാലൻ ആമയെ തിരക്കി ചെന്നപ്പോൾ അതിനെ കാണാനില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ അത് ചത്തുകിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആ ബാലൻ കരയാൻ തുടങ്ങി. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൻ്റെ കരച്ചിൽ നിർത്താൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ പറഞ്ഞു, നമുക്ക് ഈ ആമച്ചേട്ടന് നല്ല ഒരു ശവസംസ്കാരം കൊടുക്കാം. നല്ലൊരു പെട്ടി ഉണ്ടാക്കി പെട്ടിയിൽ വെൽവെറ്റ് തുണികളെല്ലാം വെച്ച് അതിനകത്ത് ആമച്ചേട്ടനെ കിടത്തി നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു കുഴി ഉണ്ടാക്കി അവിടെ സംസ്കരിക്കാം. അവിടെ സംസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു കുഴിമാട ഉണ്ടാക്കുകയും എല്ലാ ദിവസവും നിനക്ക് പൂക്കൾ കൊണ്ടുപോയി ആമച്ചേട്ടൻ്റെ കുഴിമാടത്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യും. ആ ബാലന് സന്തോഷമായി. അവൻ കരച്ചു നിർത്തി ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. എല്ലാവരും അവന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി അതിൽ നല്ല വെൽവെറ്റ് തുണി കൊണ്ട് ഒരു പുതപ്പുണ്ടാക്കി അവർ പ്രദക്ഷിണമായിട്ട് ആ കുളക്കരയിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് ആമച്ചേട്ടനെ കാണാനില്ല. അവർ നോക്കിയപ്പോൾ ആ പുഴയുടെ അടിത്തട്ടിൽ ആമച്ചേട്ടൻ നീന്തി കളിക്കുന്നു. അപ്പോൾ ആ ബാലന് ദുഃഖമായി. ഒരുക്കിയിരുന്ന ആ ശവസംസ്കാര ചടങ്ങുകളൊന്നും ഇനി നടത്താൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവന് ഭയങ്കര ദുഃഖമായി. അവൻ്റെ മുഖം വീണ്ടും മ്ലാനമായി. അവനെ ആശ്വസിപ്പിക്കുവാൻ മാതാപിതാക്കൾ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ പറഞ്ഞു, നമ്മുടെ പരിപാടികളെല്ലാം മുടങ്ങിയല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്കെന്നാൽ ഈ ആമച്ചേട്ടനെ കൊല്ലാം, കൊന്നിട്ട് വീണ്ടും ശവസംസ്കാരം നടത്താമല്ലോ എന്ന് ആ ബാലൻ പറഞ്ഞു. ഈ കഥ കേട്ടതിന് ശേഷമാണ് നമ്മുടെ സന്നദ്ധ സംഘടനക്കാർ പിന്നീട് അവരെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പോയത്. അവിടെ ചെന്നപ്പോൾ മരിക്കാറായി കിടക്കുന്ന രോഗിയാണ് കണ്ടത്. മരിക്കാറായി കിടക്കുന്ന രോഗിക്ക് ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഗുരുവും അവിടെ എത്തി. ഗുരു അവരോട് പറഞ്ഞു, ഇയാൾ മരിച്ചിട്ടില്ല, വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ചെയ്യണം. ഇയാൾക്ക് പകരം നിങ്ങളിൽ ആർക്കെങ്കിലും മരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അയാൾ ഓരോരുത്തരോടായി ചോദിച്ചു, നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ? ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്ക് അല്പം കൂടി സാവകാശം തരണം, എൻ്റെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ മരിക്കാൻ തയ്യാറാണ്. അടുത്തയാളും അതുപോലെ ചില ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞേ മരിക്കാനാവൂവെന്ന്. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. ഓരോരുത്തരും അവരുടെ ഊഴം വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മരിക്കാൻ ഉടനെ തയ്യാറല്ല എന്നാണ് അറിയിച്ചത്. അവസാനം അവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, നമുക്ക് ഇയാളുടെ മരണം അങ്ങ് അംഗീകരിക്കാം, അതല്ലേ നല്ലത്. ഏതായാലും ഇയാൾ മരിച്ചു, ആ മരണം നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിന് ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു.

0: എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
1: യു പി എസ് സി നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി യു പി എസ് സി അറിയിച്ചു. പരീക്ഷാഫലം യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വർദ്ധ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിരിലൻ സോവുമായി ഗോൾ വല കാത്ത കേപോ വർദ്ധയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പൊലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൌദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, കെ എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2-ാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ്.

ഒൻപത് മണിക്ക് കൊല്ലം അടയാളപ്പെടുത്തുന്നു. 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10 മണിക്ക് വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11 മണിക്ക് പ്യാർഭരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12 മണിക്ക് കാതോടും കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5 മണിക്ക് നാടൻ പാട്ടുകൾ, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്, 6 മണിക്ക് അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7 മണിക്ക് കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്റ്റർസ് ലോഞ്ച്, 9 മണിക്ക് നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് വിവാഹത്തിലൂടെ വന്നുചേരുന്നത്. വിവാഹത്തിലേക്ക് കടക്കുന്നതോ പല വഴികളിലൂടെയാണ് ഇന്ന്. അത് കൂടെ പഠിച്ചവരോട് ഉണ്ടായ സൗഹൃദമാകാം, ബന്ധുത്വത്തിലൂടെ ഉണ്ടായ അടുപ്പമാകാം, അടുത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരോടുള്ള അടുപ്പമാകാം. അങ്ങനെ പല പല വഴികളിലൂടെയാണ്. ഈ വഴികളിലൂടെയൊക്കെ ഉണ്ടായ അടുപ്പം അല്ലെങ്കിൽ അതിന്റെ ആയുസ് വളരെ കുറച്ചു കാലമേ നിലനിൽക്കുന്നതായി കാണുന്നു. ചെറുപ്രായത്തിലെ പ്രണയം ജീവിതത്തിൽ എല്ലാ കാലവും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുമെന്ന് കരുതി വിവാഹത്തിലേക്ക് എടുത്തു ചാടിയാൽ തെറ്റി. എന്താണെന്നല്ലേ, പ്രണയത്തിന്റെ കൗതുകം തീർന്നു കഴിഞ്ഞാൽ അവിടെ ആ വിവാഹ ജീവിതവും നിശ്ചലമാവും. ഇക്കാലത്ത് വീട്ടുകാർക്ക് തന്റെ മക്കളുടെ വിവാഹ കാര്യത്തിൽ അത്ര വലിയ റോളൊന്നുമില്ല. മക്കൾക്കനുസരിച്ച് വീട്ടുകാർ നിന്നുകൊടുക്കുന്നു എന്ന് മാത്രം. വീട്ടുകാരുടെ മാത്രമായ ഒരഭിപ്രായത്തിൽ ഒരു വിവാഹവും ഇന്ന് നടക്കുന്നുമില്ല. എല്ലാം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ന് മാത്രം. പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ വിവാഹം കഴിക്കുന്നത് തന്റേതായ ഒരു കുടുംബം ആരംഭിക്കുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ലൈംഗികതയും ഉണ്ടായിരുന്നു എന്ന് മാത്രം. ആ കാലഘട്ടമൊക്കെ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു. വിവാഹങ്ങൾക്ക് പുതിയ മാനം വന്നു ചേർന്നു. ഇന്ന് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റ് ഐക്യയായി. ചില വിവാഹാഘോഷങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ വിവാഹിതരാകുന്ന പെൺകുട്ടിയും ചെറുക്കനും ഓർത്തിരിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കാം. എത്ര പേർ പങ്കെടുത്താലും അതിൽ VIP കൾ കൂടുതലുണ്ടായ ആഡംബരക്കാർ സമ്മാനമായി കിട്ടിയാലും ബന്ധത്തിന്റെ ദൃഢത നിശ്ചയിക്കുന്നതിൽ അതിലൊന്നും വലിയ പങ്കൊന്നുമില്ല. അതുപോലെ പ്രണയത്തിലേർപ്പെട്ടാണ് നിങ്ങൾ വിവാഹിതരായെങ്കിൽ പ്രണയിച്ചപ്പോഴുണ്ടായ അല്ലെ ഉണ്ടായിരുന്ന അനുഭൂതി എല്ലാ കാലവും നിലനിന്നെന്നും വരില്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണം വിവാഹത്തിലേക്ക് കടക്കേണ്ടത്. ഇന്ന് സ്ത്രീധന പീഡനങ്ങളുടെയും വിവാഹമോചന കേസുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജീവിത പങ്കാളിയുടെ ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് നീങ്ങാവൂ. ചിലർക്ക് നിസ്സാരമായതും അനാവശ്യവുമായ കാര്യങ്ങൾക്ക് കേസ് കൊടുക്കുക, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കുക എന്നൊക്കെ രീതികളുള്ളവരുണ്ട്. ചെറിയൊരു പ്രശ്നം വന്നാൽ നിങ്ങൾക്കെതിരെയും അവർ കേസ് കൊടുക്കാൻ ഇടയുണ്ട്. ഇത് മറക്കാതെ ഇരിക്കുക. അത്തരം കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കരുത്, പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയെന്ന് വരാം. അതുപോലെ ഓവർ സ്മാർട്ടായ പെൺകുട്ടികളുണ്ട്. അത്തരം പെൺകുട്ടികളെ ആദ്യകാലങ്ങളിൽ എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ ദീർഘകാല ജീവിതം ദുസ്സഹമാകും അവരോടൊപ്പമുള്ള ജീവിതം. പലപ്പോഴും ഈ സ്മാർട്ട്നെസ് അപകടങ്ങൾ വിളിച്ചു വരുത്തിക്കളയാം. വലിയ സാമ്പത്തിക സ്ഥിതിയാണ്, അച്ഛനും അമ്മയും സമ്പന്നരാണ് എന്നൊക്കെ നിങ്ങൾ പൊലിപ്പിച്ചു പറയാതിരിക്കുക. അത് അവരുടെ സങ്കല്പത്തിനനുസരിച്ചല്ലെങ്കിലോ ഭാവിയിൽ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. പറ്റുമെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ തന്റെ വീടും പരിസരവും വിവാഹത്തിന് മുമ്പ് കാണിക്കുക. അതുപോലെ നിങ്ങളും പരസ്പരം മനസ്സിലാക്കുക. അതിനൊക്കെയുള്ള അവസരങ്ങൾ നല്ലതാണ്. സൗന്ദര്യം പുരുഷനെ ഏറെ നാൾ ആകർഷിക്കുമെങ്കിലും അതിനു മാത്രം പ്രാധാന്യം നൽകരുത്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തവരാണ് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുടെ ജീവിതം പിന്നീട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായും കണ്ടുവരുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീകോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്ത്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗെല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗെല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: മഹാമാരികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്പാനിഷ് ഫ്ലൂ. ഈ രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. സ്പാനിഷ് ഫ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസ വൈറസ് രോഗം ബാധിച്ച് കോടിക്കണക്കായ മനുഷ്യരാണ് ലോകത്താകമാനം മരിച്ചത്. മഹാമാരികളുടെ മാതാവ് എന്നാണ് ചരിത്രത്തിൽ ഈ ഫ്ലൂ അറിയപ്പെടുന്നത്. 1918 തുടങ്ങിയതാണ് ഈ രോഗം. അതായത് ചരിത്രത്തിന് അറിയാവുന്ന ഒരു കാലഘട്ടം മാത്രമാണ് ഈ 1918. അതിനു മുമ്പ് ഇത് ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ യുദ്ധമാണ് ഈ രോഗത്തിൻ്റെ വ്യാപനത്തിന് കാരണമായത്. രോഗത്തിൻ്റെ ഉറവിടമാണ് ഇന്നും അജ്ഞാതമായി തുടരുന്നത്. ഈ മഹാരോഗത്തിൻ്റെ പേര് സ്പാനിഷ് ഫ്ലൂ എന്നതിന് കാരണവും ഇന്നും ചരിത്രത്തിന് പിടിയില്ലാത്ത കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗബാധ ഏറ്റവും കുറവുള്ള രാജ്യം സ്പെയിൻ ആയിരുന്നു. പക്ഷേ രോഗത്തിൻ്റെ പേര് സ്പെയിനിൻ്റെ കൂടി ചേർത്ത് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നും അതിശയകരമായി തുടരുന്നത്. ആ രാജ്യത്തിന് പോലും ഇത് പിൽക്കാലത്ത് നാണക്കേടായി മാറി. 1st World War പശ്ചാത്തലത്തിൽ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്ക് ഏറെ നിയന്ത്രണമുണ്ടായിരുന്ന ഒരു കാലം കൂടിയായിരുന്നു. യുദ്ധത്തിൻ്റെ തീവ്രതയോ മരണസംഖ്യയോ പ്രസിദ്ധീകരിക്കുന്നതിൽ ആ രാജ്യങ്ങളിലെ പത്രങ്ങൾക്കൊക്കെ കാര്യമായ വിലക്ക് നിലവിലുണ്ടായിരുന്നു ആ കാലം. സ്പെയിൻ ആകട്ടെ ഈ യുദ്ധത്തിൽ കാര്യമായി പങ്കെടുക്കാത്തതിനാൽ ആ രാജ്യത്ത് കൂടുതൽ പത്രസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് സ്പാനിഷ് പത്രങ്ങൾ അക്കാലത്ത് പ്രവർത്തിച്ചു വന്നത്. പുതിയ ഒരുതരം പനിയുടെ വ്യാപനവും അതുമൂലമുള്ള മരണനിരക്കും സ്പാനിഷ് പത്രങ്ങളിലൂടെയാണ് പ്രധാനമായും ലോകമറിഞ്ഞത്. സ്പെയിനാണ് രോഗവ്യാപനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തകൾ ഉണ്ടാക്കിയത്. ഫലമോ, ആ മഹാമാരിക്ക് സ്പാനിഷ് ഫ്ലൂ എന്ന പേരുമുണ്ടായി. ഇതാണ് ചരിത്രം എത്തിയ നിഗമനം. പിൽക്കാലത്ത് ലോകാരോഗ്യ സംഘടന ഏതെങ്കിലും പ്രദേശത്തിൻ്റെ പേരിൽ മഹാവ്യാധികളോ രോഗങ്ങളോ അറിയപ്പെടാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. കോവിഡ് വൈറസ് രോഗത്തിന് ലോകമെമ്പാടും സാക്ഷ്യം വഹിക്കുന്ന നാളുകളിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ പിടിച്ചുകുലുക്കിയ മഹാമാരിയായ സ്പാനിഷ് ഫ്ലൂവിൻ്റെ ഓർമ്മ ലോകത്തെയാകെ ഭീതി ജനിപ്പിക്കുകയുണ്ടായി. 1st World War അലയോലികൾ അവസാനിക്കാറായപ്പോഴാണ് ഈ രോഗത്തിൻ്റെ ദുരന്തമുഖം ലോകമാകെ അറിഞ്ഞത്. 1918 ജനുവരിയിലാണ് ഈ മഹാവിപത്തിൻ്റെ വിവരം പുറത്തു വന്നു തുടങ്ങുന്നത്. അന്നത്തെ ലോക ജനസംഖ്യയുടെ 1/4 ബാധിച്ച ഒരു പനിയായിട്ട് അത് മാറി. ലോകത്തെ ഏതാണ്ട് 50 crore ജനത്തിന് രോഗം ബാധിച്ചതായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. 5 crore പേർ രോഗബാധയിൽ മരിച്ചതായാണ് ഒരു ഏകദേശ കണക്ക് മാത്രം. കാരണം അന്നത്തെ കാലത്ത് ഔദ്യോഗികമായി ഈ മരണസംഖ്യ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഏർപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. എഴുതി വയ്ക്കുകയോ അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു. ഏകദേശമാണ് 5 crore പേർ മരിച്ചു എന്നുള്ളത്. എന്നാൽ ലോകത്താകമാനം 10 crore പേരുടെയെങ്കിലും മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നീട് പല ചരിത്രകാരന്മാരും പുറത്തു കൊണ്ടുവന്ന വിവരം. ഇന്ത്യയിൽ ഇന്നത്തെ മുംബൈയിലായിരുന്നു രോഗവ്യാപനത്തിന്റെ തുടക്കം. യുദ്ധത്തിനായി വിദേശത്ത് സേവനമനുഷ്ഠിച്ച സൈനികരിൽ രോഗികളായി ഉള്ളവരിൽ ചിലർ കൂട്ടത്തോടെ ട്രെയിനിൽ സഞ്ചരിച്ചത് നമ്മുടെ രാജ്യത്തെമ്പാടും രോഗവ്യാപനത്തിന് ഇടയാക്കി. അന്നത്തെ സാനിറ്ററി കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്കാലത്ത് കേരളത്തിലും രോഗം ബാധിച്ച മരണങ്ങൾ ഉണ്ടായതായി ചില ചരിത്ര രേഖകളുണ്ട്. തിരുവിതാംകൂറിലും മലബാറിലുമൊക്കെ ഇക്കാലയളവിൽ ഒരുതരം പനി പടർന്നു പിടിച്ചുണ്ടായ വലിയ തോതിലുള്ള മരണം സ്പാനിഷ് ഫ്ലൂ കൊണ്ട് തന്നെ ആയിരിക്കുമെന്നാണ് സൂചനകൾ. പക്ഷേ ഇവിടെയും വ്യക്തമായ തെളിവുകൾ അതിനില്ല. അതുകൊണ്ട് അക്കാലത്ത് പനി ബാധിച്ച് പലരും മരിക്കാറുണ്ട് കേരളത്തിൽ. അങ്ങനെ മരിച്ചതായിരിക്കാം ഇതെന്നാണ് കരുതുന്നത്. സ്പാനിഷ് ഫ്ലൂ എന്നുള്ള കണ്ടെത്താനോ ഉള്ള വൈദ്യശാസ്ത്രപരമായ മുന്നേറ്റങ്ങളൊന്നും അന്ന് തിരുവിതാംകൂറിലും നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തിരുവിതാംകൂറിൽ 1920-21 17,377 പേരും 1921-22 15,210 പേരും ഇത്തരത്തിൽ മരിച്ചതായി ചില രേഖകൾ കാണുന്നുണ്ട്. അതിൽ പനി എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ കൂട്ടത്തോടെ പനി ബാധിച്ച് മരിച്ച ഇതിനു മുമ്പുള്ള ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ഇത് സ്പാനിഷ് ഫ്ലൂ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. കൊച്ചിയിലും മരണങ്ങൾ ഉണ്ടായതായി ചരിത്രത്തിലുണ്ട്. നാട്ടിലേക്ക് മടങ്ങി വന്ന സൈനികരിലൂടെ തന്നെയാവാം കേരളത്തിലും ഈ രോഗമെത്തിയതെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ചരിത്രം കരുതുന്നത്. സ്പാനിഷ് ഫ്ലൂവിൻ്റെ കൃത്യമായ ഉറവിടം എവിടെയാണെന്നത് ഇന്നും വ്യക്തമായി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സൈനികർ താവളമാക്കിയ ഫ്രാൻസിലെ ഇതാപ്പിലാണ് ഈ മഹാവ്യാധിയുടെ കേന്ദ്രമായി മാറിയെന്നാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നടത്തിയ ചില പഠനങ്ങളിൽ ഏകദേശം വിലയിരുത്തലുണ്ടായത്. 1917 അവസാന കാലത്ത് സൈനിക കേന്ദ്രങ്ങളിൽ മരണത്തിന് കാരണമായ മാരകമായ ഒരു രോഗം പിറവിയെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ സംശയിച്ചിരുന്നതാണ് ഇതിന് പിൻബലമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടങ്ങളിലെ സൈനിക ക്യാമ്പുകളും ആശുപത്രികളും രോഗവ്യാപനത്തിൻ്റെ കേന്ദ്രമായി മാറിയെന്നാണ് സൂചന. ആയിരക്കണക്കിന് സൈനികർ ഇതേ ക്യാമ്പിലും ആശുപത്രിയിലും മുറിവിനും മറ്റു രോഗങ്ങൾക്കുമായി ചികിത്സയ്ക്ക് എത്തിയതോടെ അവരിലേക്ക് രോഗം പടർന്നു. പട്ടാള ക്യാമ്പിൽ പാചകത്തിന് എത്തിച്ചിരുന്ന പന്നികളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും അണുക്കൾ വ്യാപിച്ചാണ് രോഗമുണ്ടായതെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. H1N1 വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ തന്നെയായിരുന്നു ഈ രോഗവും, അതായത് സ്പാനിഷ് ഫ്ലൂവും പടർത്തിയത് എന്നാണ് ചില വൈദ്യശാസ്ത്ര റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അമേരിക്കയാണ് രോഗത്തിൻ്റെ തുടക്കമെന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. അതല്ല, ചൈനയാണ് ഈ മാരകമായ ഫ്ലൂവിൻ്റെ ഉൽപ്പത്തി എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനയുടെ പ്രദേശങ്ങളിൽ മരണനിരക്ക് ഏറെ കുറവായിരുന്നു. നേരത്തെ തന്നെ ഈ പനിയോട് പ്രതിരോധ ശക്തി തീർക്കാൻ ചൈനക്കാരുടെ ശരീരത്തിന് സാധിച്ചതാവാം മരണം കുറഞ്ഞതിൻ്റെ കാരണമായിട്ടും പറയുന്നുണ്ട്. അനേകം പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് രോഗം മൂലം വൻതോതിൽ തന്നെ ജീവൻ നഷ്ടമായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അമേരിക്കയിലെ അലാസ്ക പോലുള്ള ഇടങ്ങളിൽ ചില പ്രാദേശിക ജനവിഭാഗങ്ങൾ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും തന്നെ ഈ സ്പാനിഷ് ഫ്ലൂ മൂലം അപ്രത്യക്ഷമായി എന്ന ഞെട്ടിക്കുന്ന സത്യവും പിന്നീട് പുറത്തു വന്നു. ലോകമഹായുദ്ധ വേളയിൽ സൈനികരുടെ കൂട്ടത്തോടെയുള്ള യാത്രകളും താമസവുമൊക്കെ ആവാം ലോകവ്യാപകമായി, അതായത് എല്ലാ വൻകരകളിലും ഈ രോഗത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചതിൻ്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നു. യുദ്ധം മൂലമുള്ള ശാരീരിക അവശതകളും മാനസിക സമ്മർദ്ദവും പലരെയും രോഗവാഹരാക്കി. പോഷകാഹാരക്കുറവും രോഗവ്യാപനത്തിൻ്റെ ശക്തി കൂട്ടിയെന്ന് പറയാം. ലോക ജനസംഖ്യയുടെ 1/4 പേരെയും രോഗം ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. കൃത്യമായ മരണസംഖ്യ ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏതാണ്ട് 1.5 കോടിയോളം പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇതിനു പുറമെയാണ് നാട്ടുരാജ്യങ്ങളിലെ മരണം. അക്കാലത്ത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 6% വരും ഇതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതായത് 1918 തുടങ്ങി 2.5 വർഷത്തോളം താണ്ഡവമാടിയ ശേഷം 1920 അവസാനത്തോടെ രോഗത്തിന് കുറേയൊക്കെ ശമനമുണ്ടായി. മരണസംഖ്യയും രോഗവർദ്ധനവും ഏതാണ്ട് 0 രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും വലിയ തോതിൽ ഇല്ലാതിരുന്നിട്ടും രോഗം ശമിച്ചു. രോഗത്തിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വളരെ വേഗം താഴോട്ടെത്തിയെന്നതിന് സംബന്ധിച്ച് കാര്യമായ പഠനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല. എന്നാൽ ഇതിലൊരു സത്യം ഉണ്ട്, ഏത് പകർച്ചവ്യാധിയും ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരും. മനുഷ്യൻ സ്വാഭാവികമായ പ്രതിരോധ ശേഷി നേടുന്നു എന്നുള്ളതാണ് അതിന് കാരണം. പക്ഷേ അപ്പോഴേക്ക് നാം ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുത്തിരിക്കും. അതാണ് വസ്തുത. സ്പാനിഷ് ഫ്ലൂ പടർത്തിയ വൈറസിൻ്റെ ജനിതക മാറ്റമാണ് രോഗം ശമിക്കാൻ കാരണമെന്നാണ് ഒരു വൈദ്യശാസ്ത്ര കണ്ടെത്തൽ. ഏത് മഹാമാരിക്കും ഒരു അവസാനമുണ്ടെന്നാണ് സ്പാനിഷ് ഫ്ലൂ വൈദ്യശാസ്ത്രത്തെ പഠിപ്പിക്കുന്നത്. ചിലപ്പോഴത് പ്രകൃതിയുടെ നിയമമാകാം. സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു ജീവജാലത്തെയും അനിയന്ത്രിതമായി വളർത്താൻ പ്രകൃതി ശ്രമിക്കില്ല എന്ന നല്ല പാഠവും ഈ രോഗത്തിൻ്റെ ചരിത്രത്തിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് വൈറസ് രോഗം പടർന്നു പിടിക്കുന്ന കാലത്തും ഇത് നമുക്ക് ആത്മവിശ്വാസം പകർന്നു തന്നതാണ്. സ്പാനിഷ് ഫ്ലൂ പഠിപ്പിച്ച മറ്റു

0: ആരോഗ്യരംഗത്ത് പിന്നോട്ടടിക്ക് കാരണമായതായി ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട പിന്നീട് വന്ന ഒരുപാട് വൈദ്യശാസ്ത്ര റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചത്. അമേരിക്കയിൽ 2004 സാർസ് എന്ന പകർച്ചവ്യാധി വ്യാപകമായി. അന്ന് പകർച്ചവ്യാധികളിൽ മുൻകരുതലെടുക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർ അതുപോലെ തന്നെ വൈദ്യശാസ്ത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചെങ്കിലും ആ രംഗത്ത് വേണ്ടത്ര ഗവേഷണങ്ങൾ അന്ന് അമേരിക്കയിൽ നടന്നില്ല. ലോകത്തെ കാത്തിരിക്കുന്ന പുതിയ രോഗങ്ങളെ കുറിച്ചാണ് വൈദ്യശാസ്ത്രകാരന്മാർ അന്ന് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ശാസ്ത്ര അന്വേഷണങ്ങൾക്കാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അന്ന് തയ്യാറായത്. ആരോഗ്യരംഗത്തെ പുത്തൻ ഗവേഷണങ്ങളെ അവർ മരവിപ്പിച്ചു, അതിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചു. ഇതെല്ലാം യുദ്ധമേഖലയിലെ മുന്നൊരുക്കങ്ങളിലേക്ക് മാറ്റിവെച്ചു. അതിൻ്റെയൊക്കെ പരിണിതഫലമാണ് ലോകം ശരിക്കും കോവിഡ് കാലത്ത് അനുഭവിച്ചത്. അല്ലെങ്കിൽ കോവിഡ് വൈറസിനെ നിയന്ത്രണ വരയിലാക്കാൻ ശാസ്ത്രത്തിന് എന്നേ കഴിയുമായിരുന്നു? ഇത്രയും ലോകം ആധുനികതയിലേക്ക് എത്തിയ ഈ കാലത്ത് കോവിഡ് മൂലം എത്ര കോടിയോളം മനുഷ്യരെയാണ് മരണത്തിന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്? ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് താമസിച്ചായാലും അന്തിമ വിജയം ശാസ്ത്രത്തിന് തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അതിന് നമ്മൾ ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ ആണ് സത്യം. പകർച്ചവ്യാധികളുടെ മാതാവ് സ്പാനിഷ് ഫ്ലൂവിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ദാമ്പത്യ ജീവിതത്തിലെ ദേഷ്യവും വിവാഹമോചനവും, ഇത് ഈ പരിപാടിയുടെ 11-ാം ഭാഗമാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ദാമ്പത്യം. ഇന്ന് കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന സങ്കടകരമായ ഒരു വാർത്ത എന്താണ്? വിവാഹമോചന നിരക്കുകൾ. എന്തുകൊണ്ടാണ് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത വിധം മനസ്സുകൾ അകന്നുപോകുന്നത്? കോടതി പടവുകൾ കയറുന്ന ഭൂരിഭാഗം ദമ്പതികളുടെയും കഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പ്രധാന കാരണമുണ്ട്. അത് പരസ്പരമുള്ള വെറുപ്പല്ല, മറിച്ച് പങ്കാളികളുടെ വാക്കുകളോടുള്ള പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണമാണ്. അതായത് ഇമ്മീഡിയറ്റ് ഇമോഷണൽ റിയാക്ഷനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കോടതി വരാതെ നിൽക്കുന്ന ഏവരും സമ്മതിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് ആരിലാണ്? നമ്മുടെ പങ്കാളിയിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകൾക്ക് ചെറിയൊരു ഭംഗം വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി ആഴത്തിൽ മുറിവേറ്റതുപോലെ പ്രതികരിക്കുന്നു. അവിടെയാണ് തർക്കങ്ങളുടെ തുടക്കം. പ്രിയപ്പെട്ടവരെ, ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദാമ്പത്യത്തിലെ ദേഷ്യം പലപ്പോഴും പങ്കാളിയോടുള്ള വെറുപ്പല്ല, അതിന്റെ അർത്ഥം, ആന്തരിക അർത്ഥം മറ്റൊന്നാണ്. താൻ അവഗണിക്കപ്പെടുന്നു എന്ന ഭയം, അല്ലെങ്കിൽ ഒരു തരം അരക്ഷിതാവസ്ഥ. സ്നേഹക്കൂടുതൽ കൊണ്ടാണ് പലപ്പോഴും ഈ ദേഷ്യം ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചാട്ടെ. പക്ഷേ പ്രകടിപ്പിക്കുന്ന രീതി തെറ്റിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ആശയവിനിമയത്തിൽ വരുന്ന വലിയൊരു പാകപ്പിഴ നമ്മൾ കാണുന്നത്. ഭർത്താവ് വളരെ സാധാരണയായി ഉദ്ദേശിക്കുന്ന ഒരർത്ഥത്തിലായിരിക്കില്ല ചിലപ്പോൾ ഭാര്യ ആ വാക്കുകളെ ഉൾക്കൊള്ളുന്നത്. ഒരാൾ തമാശയ്ക്കോ അല്ലെങ്കിൽ സാധാരണ മട്ടിലോ പറയുന്ന ഒരു കാര്യം മറ്റേയാൾ തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായി തെറ്റായി വ്യാഖ്യാനിക്കുമ്പോഴാണ് അവിടെ വലിയ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. പങ്കാളിയുടെ വാക്കുകളിലെ ആന്തരികാർത്ഥം എന്താണെന്ന് ചിന്തിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് പല ദാമ്പത്യങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നത്. നമ്മൾക്കിടയിൽ ഒരു ശീലമുണ്ട്, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രം അങ്ങ് സംസാരിക്കും. പങ്കാളി ഒരു വാക്ക് പറഞ്ഞാൽ അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരു വാക്കുകൊണ്ട് ആ നിമിഷം അവരെ തോൽപ്പിക്കണം. അതിനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. ആ നിമിഷത്തെ ജയം ഒരു പക്ഷേ വലിയൊരു ദാമ്പത്യ പരാജയത്തിന്റെ തുടക്കമായി പോയേക്കാം. എങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ഈ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാം? വളരെ ലളിതമായ എന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിലാദ്യത്തേത് പ്രതികരണത്തിന് മുമ്പുള്ള ചെറിയ ഇടവേളകളാണ്. എന്താണെന്നല്ലേ, പങ്കാളി ദേഷ്യത്തിൽ ഒരു വാക്ക് പറഞ്ഞു എന്നിരിക്കട്ടെ, അത് തൊട്ടുടനെ മറുപടി പറയാതിരിക്കുക. ഇനി തർക്കങ്ങൾ മുറുകുമ്പോഴോ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് മാറി നിൽക്കാൻ ശ്രമിക്കുക. ആ 10 സെക്കൻഡ് നിങ്ങളിൽ ഉണ്ടായ വികാരങ്ങളെ തണുപ്പിക്കും, ശാന്തമാക്കും. രണ്ടാമതായി വാക്കുകളെ അവിടെ തന്നെ ഉപേക്ഷിക്കുക. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകളെ ഹൃദയത്തിലേക്ക് എടുക്കരുത്, അത് ആ മുറിയിൽ തന്നെ ഉപേക്ഷിക്കാൻ പഠിക്കുക. പിന്നെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. മൂന്നാമതായി വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും വേർതിരിച്ച് കാണണം. നിങ്ങളുടെ പങ്കാളി മോശക്കാരനല്ല, അവരുടെ ആ നിമിഷത്തിലെ പെരുമാറ്റം മാത്രമാണ് മോശമായതെന്ന് തീരുമാനിക്കുക. അത് തിരിച്ചറിയുക. അവർ ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്ന് ചിന്തിക്കാനുള്ള ചെറിയൊരു സമയം നൽകിയാൽ പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യങ്ങളെ കാണാനും കഴിയും. ഓർക്കുക, ദാമ്പത്യം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല. അവിടെ ആരും ജയിക്കുന്നില്ല, ആരും തോക്കുന്നില്ല. ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് വളരാനുമുള്ള ഒരിടമാണ്. പങ്കാളി പ്രകോപിക്കുമ്പോൾ തിരിച്ചാഞ്ഞടിക്കുന്നതിലല്ല, മറിച്ച് വിവേകത്തോടെ ഒരു നിമിഷം മാറി നിൽക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. അവിടെയാണ് വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ ചിന്ത നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വാക്കുകളേക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം നൽകാം. ഇനി അടുത്ത ഭാഗത്ത് കോപത്തെ നിയന്ത്രിക്കാനുള്ള മറ്റ് ചില വഴികളുമായി ഞാൻ വരാം. കാത്തിരിക്കുക അടുത്ത ഭാഗത്തിനായി. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എനുമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. വീടിന്റെ വിവരങ്ങൾ ഉടമയ്ക്കോ വാടകക്കാർക്കോ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSൽ HST ഗണിതം, HST മലയാളം, HST ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപൊഴിവിലേക്ക് നാളെ രാവിലെ 11 അഭിമുഖം നടത്തും. UPSSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വനിതകൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഒഴികെയുള്ളവർ മെയിൻ പരീക്ഷയ്ക്കുള്ള പ്രവേശന ഫീസായി 200 രൂപ അടയ്ക്കണം. വിവരങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കാൻ ഈ മാസം 19 മുതൽ 28 വരെ UPSSC വെബ്സൈറ്റിൽ അവസരമുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രോഗ്രാമിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. 22 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 22 മുൻപായി ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778-7831-91. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും UIT IHRD സെന്ററുകളിലെയും 2026-27 അധ്യയന വർഷത്തെ 4 വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൌജന്യ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത, SSLC, പരിശീലന കാലത്ത് ട്യൂഷൻ ഫീസ്, ഭക്ഷണം, താമസം എന്നിവ സൌജന്യമാണ്. കൊല്ലം അയത്തിൽ വടക്കേവിള SN പബ്ലിക് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497131853. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ
3: കമ്മ്യൂണിറ്റിയുടെ ബെൻസിഗറിൽ ഇപ്പോൾ
2: വാക്കിലോതി വളർന്നു മലയാളം
3: സാഹിത്യത്തിന്റെ നിറവ്.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ നാലാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

വില്യം വെഡ്സ്വർത്തും കോളറിഡ്ജും കൂടി 1798 പ്രസിദ്ധീകരിച്ച ലിറിക്കൽ ബാലഡ്സ് എന്ന കൃതി കാൽപ്പനിക പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു. കവിതയെ സംബന്ധിച്ച തൻ്റെ സുപ്രധാന ചിന്തകൾ ലിറിക്കൽ ബാലഡ്സിലൂടെയാണ് വേഡ്സ്വർത്ത് പുറത്തുവിട്ടത്. ശക്തമായ വികാരങ്ങളുടെ നൈസർഗികമായ പദഞ്ഞൊഴികൾ എന്ന കവിതയുടെ നിർവചനം തന്നെ ഭാവഗീതത്തിൻ്റെയും പ്രത്യേകതയായി മാറുന്നതാണ് ലിറിക്കൽ ബാലഡ്സിൻ്റെ ആമുഖത്തിൽ നാം കണ്ടത്. കാൽപ്പനികതയെയും ഭാവഗീതത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് ആത്മനിഷ്ഠത. ആത്മബോധത്തിനും അഹംബോധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന കാൽപ്പനിക പ്രസ്ഥാനവും ആത്മനിഷ്ഠ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാവഗീതവും പരസ്പരാശ്രിതങ്ങളായി മാറി. വിശാലമായി ചിന്തിച്ചാൽ ഏത് സാഹിത്യത്തിലും ആത്മനിഷ്ഠ ഭാവങ്ങൾ ദർശിക്കാം. കാരണം സ്വന്തം മനസ്സിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുകയാണ് കവിധർമ്മം. ഇതിഹാസങ്ങളിൽ പോലും ആത്മനിഷ്ഠമെന്ന് സംശയിക്കാവുന്ന ഭാവഗീതാംശയേറിയ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ക്ലാസിക്കൽ ഗൗരവം കാത്തു സൂക്ഷിക്കുന്ന ഇതിഹാസങ്ങളിലെ ഇത്തരം സന്ദർഭങ്ങൾ വൈകാരികത വർദ്ധിപ്പിക്കുന്നു. ഭാവഗീതത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മനിഷ്ഠതയ്ക്ക് കുറച്ചുകൂടി തീവ്രതയുണ്ടാവുന്ന മാത്രം.

പ്രശാന്തതയിൽ സമാഹരിക്കപ്പെടുന്ന വികാരമാണ് കവിത എന്ന് വേർസെടുത്ത് പറഞ്ഞു. അനുഭവിച്ച വികാരം ഹൃദയത്തെ ഒരിക്കൽ മതിച്ചതാണല്ലോ, പിന്നിടവ പ്രശാന്തതയിൽ ഓർമ്മിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇത് കവിയുടെ ബോധതലത്തിൽ എത്തിയില്ലെന്നും വരാം. എന്നാൽ കവിതയുടെ രചനാവേളയിൽ പദങ്ങളെയും ബിംബങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ താൻ അനുഭവിച്ച വികാരം അനുവാചകനും അനുഭവിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ ആ അനുഭവങ്ങൾ കവിതയെ സഹായിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചൂട് കവിതയിലേക്ക് പകരുമ്പോൾ കവിതയുടെ ഭാവസംക്രമണ ശേഷി വർദ്ധിക്കും. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റാനുള്ള പ്രതിഭ ചില കവികൾ പ്രദർശിപ്പിക്കുന്നു. എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണനകൾ നോക്കുക. കാളിദാസൻ്റെയും ഭാസൻ്റെയും കവിത തന്നെയായ നാടകങ്ങളും മഹാകവ്യങ്ങളും ഭാവാത്മക സ്വഭാവമുള്ളതാണ്. എന്നാൽ അവയൊന്നും ഭാവഗീതം എന്ന സാഹിത്യരൂപത്തിൻ്റെ ഭാവതീവ്രത കൈവരിക്കുന്നില്ല. അസാധാരണമായ ഭാവനാശക്തി കൊണ്ട് പരവികാരാനുഭവത്തിന് യാഥാർത്ഥ്യം വരുത്തുവാൻ അനുഗ്രഹീതനായ ഒരു കവിക്ക് ഏറെ കഴിയുമെങ്കിലും സ്വയം അനുഭവിക്കുന്നതും ഭാവന ചെയ്യുന്നതുമായ വികാരങ്ങൾ കവിയുടെ ഹൃദയത്തെ തുല്യമായിട്ടാണ് ബാധിക്കുന്നതെന്ന് തീർത്തു പറയാവുന്നതല്ല. ഒരു കവിക്ക് എത്ര തന്നെ ഭാവനാശക്തി ഉണ്ടായിരുന്നാലും സങ്കല്പാനുഭവം യാഥാർത്ഥ്യാനുഭവത്തോട് തുല്യമാണെന്ന് വിധിക്കുന്നത് തെറ്റാണ്.

കാൽപ്പനികത, വൈയക്തികത എന്നിവയെ വെറുത്ത കവിയാണ് ടി എസ് എലിയറ്റ്. ക്രിസ്റ്റഫർ കാഡ്വെല്ലിനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് ചിന്തകർ കവിതയിലെ വൈയക്തികാംശത്തെ നിഷേധിക്കുന്നുണ്ട്. യുക്തിഭദ്രമായ സമൂഹത്തിൽ നിന്നും വൈകാരികതയ്ക്ക് പ്രാധാന്യമുള്ള ലോകത്തിലേക്കുള്ള പൊളിച്ചോട്ടത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. കവിത തന്നെ വൈയക്തിക വികാരങ്ങളുടെ ആവിഷ്കാരമാണ്. അതേറെയും കുറഞ്ഞും കവിതകളിൽ കാണാമെന്ന് കരുതുന്നതാണ് ശരി. മഹാകാവ്യങ്ങളിൽ അവ ഒതുങ്ങിയും ഭാവകാവ്യങ്ങളിൽ പ്രകടമായും കാണും എന്ന് മാത്രം. ഭാവഗീതാത്മകമായ പ്രചോദനത്തെ കവിതയുടെ അവശ്യപ്രേരണയായി കണ്ട ശ്രീ അരവിന്ദൻ അതിൽ ആത്മപ്രകാശനത്തിൻ്റെ തീവ്രതയും കണ്ടെത്തുന്നു. അരവിന്ദരെ പോലെ കവിതയെ ആഴത്തിൽ സമീപിച്ചിട്ടുള്ള തൃഷ്ണാശാരിയും കവിതയുടെ ആത്മനിഷ്ഠ സ്വഭാവത്തെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പൂർണാനുഭവത്തിൻ്റെ അടയാളമാണ് സമ്പൂർണഭാവം. അങ്ങനെ വരുമ്പോൾ ഭാവാത്മക കവിതയാണ് കവിത എന്നുള്ള നിലയിൽ സമ്പൂർണമെന്ന് നമുക്ക് പറയാം.

ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ നാലാം ഭാഗത്ത് വി കെ ശശിധരൻ, ദേവിക രാജീവ്, മനോജ് പുളിമാത്ത്, അനഘാ കോലത്ത് എന്നിവർ ആലപിച്ച കവിതകളിൽ നിന്നുള്ള ചില വരികൾ ചേർത്തിട്ടുണ്ട്. അവരോടും കവിതാരാമം യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

0: Kollam Supreme 1 gram designer jewelry Trivandrum Kollam Ernakulam Supreme 1 gram designer jewelry Trivandrum Kollam Ernakulam Alappi and Calicut
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: Greetings time.
3: ഗുഡ് മോർണിംഗ് എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474-293-1111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809090.

0: 1-3-3-1-1. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഒരാൾക്ക് ആശംസ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റി പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-2-9-3-1-1-1. നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മകൻ.
0: ആ പറഞ്ഞോളൂ ചേച്ചി.
1: എന്റെ ചേച്ചിയുടെ മകൻ ജിതിൻ വിജയന്റെയും വിഷ്ണു പ്രിയയുടെയും മകൾ ബേബി മോയ്ക്ക് ഇന്ന് 3 വയസ്സ് തികയാണ്. തപ്പാറുകോണത്താണ് ഇത്. അതൊക്കെ നല്ലൊരു ആശംസയാണ് മോൾക്ക്.
0: ഓക്കേ, അപ്പോൾ മിഴിമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കേ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2-9-3-1-1-1. ഹലോ
1: ഹലോ
0: ഹലോ.
1: ആ ഞാൻ ആലുമൂട്ടിന് ഷീജ ആണ് വിളിക്കുന്നത്. എന്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫാത്തിമ എന്ന മോളുടെ പേര്. അപ്പം മോക്ക് ജന്മദിനാശംസകൾ.
0: ഓക്കേ, അപ്പോൾ ഫാത്തിമയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ
0: ഹലോ,
1: ഞാൻ പറഞ്ഞു ജയലക്ഷ്മി.
0: പറഞ്ഞോളൂ.
1: ഞാൻ എന്റെ മോളുടെ ബർത്ത്ഡേ വിഷസ് ചെയ്യാൻ വിളിക്കുക. മോളെ പേര് നയന. ഹാപ്പി ബർത്ത്ഡേ നന്ദുട്ടി.
0: ഓക്കേ, അപ്പോൾ നയനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2-9-3-1-1-1. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ
0: ഹലോ,
2: എന്റെ പേര് ജലജ എന്നാണ്. ഞാൻ എന്റെ അനിയന്റെ മോന്റെ ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടി വിളിച്ചതാ. അവന്റെ പേര് സഞ്ജയ് എന്നാ.
0: അപ്പോൾ സഞ്ജയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2-9-3-1-1-1-1. 9 മണി വരെ നമ്മുടെ സമയം. അതുപോലെ 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-0-1-3-1-1. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
3: ഞാൻ ജയ മുണ്ടക്കി. എന്റെ അനുജത്തിയുടെ മകൻ ശംഭു, ശംഭുവിന് ആ മരുമകൾ അമിത മോൾക്കും അക്കു എന്ന് വിളിക്കും. ഈ മക്കൾക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 വിവാഹ മംഗളാശംസകൾ. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: അപ്പോൾ ശംഭുവിനും അമൃതയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ മംഗള ആശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2-9-3-1-1-1-1. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. ഓക്കേ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ആ പറയട്ടെ.
0: ഓ പറഞ്ഞോളൂ.
4: ആ എന്റെ മോള് അശ്വിനി എന്ന് വിളിക്കുന്ന തക്കുവിന്റെ ജന്മനാളാണ് ഇന്ന്. പേരൂര് തട്ടാറുവോണം കൽക്കുളത്ത് അമ്പലത്തിന്റെ അടുത്ത് നിന്നാ വിളിക്കുന്നെ. ആ ഓ, കുഞ്ഞിനൊരു ആശംസ പറയണം.
0: അപ്പോൾ അശ്വിനി എന്ന തക്കുമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഞാൻ ഗോപാലശ്ശേരി എന്ന് വിളിക്കുകയാണ്. മോളുടെ ബർത്ത്ഡേ പറയാനായിരുന്നു. ബാലാമണി AS.
0: ഓക്കേ, അപ്പോൾ ബാലാമണി AS-ന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
5: ഓക്കേ,
0: വിളിച്ചതിൽ സന്തോഷം. നമുക്കിതാ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്
2: ഹലോ
0: ഹലോ
2: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. ആദിഷ്മോ, ഹാപ്പി ബർത്ത്ഡേ ആദിഷ്.
0: ഓക്കേ, അപ്പോൾ ആദിഷ് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയിരിക്കാണ്. വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
1: ഇത് എന്റെ മോളെ ബർത്ത്ഡേ. പിന്നെ ഇന്നല്ല, നാളെ. കൃഷ്ണപ്രിയ മോക്ക് ഒരു ബർത്ത്ഡേ ആശംസകൾ പറയണം.
0: ഓക്കേ, അപ്പോൾ കൃഷ്ണപ്രിയക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
1: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോം ഡോ

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
3: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
3: ഗുഡ് മോർണിംഗ്.
4: മോളെ, ഇന്ന് എന്റെ മോന്റെ വിവാഹ വാർഷികമാണ്, 2nd. മോന്റെ പേര് സച്ചിൻ, മോളെ പേര് ആര്യ. അവർക്ക് എല്ലാ വിവാഹ വാർഷിക ആശംസയും ഞാൻ നേരുന്നു. അവർക്ക് അവരായുസോടെ ആരോഗ്യത്തോടെ ഒരുപാട് നാള് ജീവിക്കാനും പ്രാർത്ഥിക്കുന്നു.
2: ഓക്കെ, അപ്പോൾ സച്ചിനും ആര്യയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
4: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474-293-1111. ഇനി മെസ്സേജ് അയക്കാൻ 8:50 വരെയാണ് സമയം. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-901-3311.

തിരികെ വരാൻ ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്റെ പേര് ദേവു. ഇന്ന് എന്റെ മകൾ ഋതുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പൊന്നമ്മനിക്ക് 1000 ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉളേക്കൗലൻ സരോജമ്മയും ആശംസ അറിയിച്ചിട്ടുണ്ട് ഋതുവിന് വേണ്ടി. അപ്പോൾ ഋതു മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കേരള സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്ന അളവിൽ മഴ കൊല്ലം ജില്ലയിൽ ലഭിക്കുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാലവർഷ സീസണിൽ ലഭിക്കേണ്ട ശരാശരി മഴയുടെ പകുതിയോളമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ സാധാരണ രീതിയിൽ ലഭിക്കേണ്ട മഴ പെയ്തിറങ്ങിയപ്പോഴാണ് കൊല്ലത്തെ ഈ സാഹചര്യം. കൊല്ലം ജില്ലയിൽ ഈ സമയത്ത് ലഭിക്കേണ്ട ശരാശരി മഴയായ 86 മില്ലിമീറ്റർ ആണ്. എന്നാൽ ഇതുവരെ ലഭിച്ചത് അതിന്റെ പകുതി മാത്രമാണ്. മറ്റ് ജില്ലകളിൽ പലയിടത്തും നിർത്താതെ മഴ തിമിർക്കുകയാണ്. ഇത്തവണ വേനൽ മഴയും കൊല്ലം ജില്ലയിൽ കാര്യമായി ലഭിച്ചിരുന്നില്ല. കിഴക്കൻ മേഖലകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും മഴ കിട്ടിയത്. കൊല്ലം നഗരപ്രദേശത്ത് വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ വേനൽ മഴ. കാലവർഷം എത്തിയ ആദ്യ ദിവസം മാത്രമാണ് കൊല്ലം ജില്ലയിൽ പരക്കെ നല്ല രീതിയിൽ മഴ ലഭിച്ചത്. എന്നാൽ പിന്നീട് മഴയുടെ ശക്തി കുറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് കാലവർഷവും ചക്രവാത ചുഴിയും തുടരുന്നതിനാൽ മഴ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
2: വളർച്ചയുടെ പടവുകൾ.
0: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
2: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
0: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
2: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
0: വളർച്ചയുടെ പടവുകൾ.

0: ടി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദ ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദ ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: Radiant. Radiant.
1: Radiant is spelled as R A D I A N T.
2: This is an adjective. It means 1, showing great happiness. 2, sending out light or heat. മലയാളത്തിൽ ഈ വാക്കിന് ആനന്ദം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കുതൂഹല ഹർഷപുളകിതമായ ഭാസുര തേജസ്വിയായ കിരണങ്ങൾ വീശുന്ന എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
1: താങ്ക് യു ഓൾ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ബെയ്റൂട്ട് എന്ന പ്രദേശത്തെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ചാണ്. ഈ ബെയ്റൂട്ട് എന്ന് പറഞ്ഞ പ്രദേശം ബെയ്റൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലെബനന്റെ തലസ്ഥാനം, ലെബനൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ലെബനനിലെ ഏറ്റവും വലിയ നഗരവും ബെയ്റൂട്ട് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ബെയ്റൂട്ട്. രാജ്യത്തിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബെയ്റൂട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ബെയ്റൂട്ടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ BC 15 എഴുതപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ ലേഖനമായ ടെൽ എൽ അമൻറ്റയിലാണ് ഈ മെട്രോപോളിസിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ BC 15 മുതൽ തിരക്കേറിയ ഒരു നഗരം തന്നെയായിരുന്നു ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇന്ന് വരെ നഗരം ജനവാസമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ജനവാസമുള്ള ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട്. ഇംഗ്ലീഷിൽ ബെയ്റൂട്ട് എന്നും ഫ്രഞ്ച് ഭാഷയിൽ ബെയ്റൂട്ട് എന്നും പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ലെബനന്റെ സമ്പദ്ഘടനയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ബെയ്റൂട്ട് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലെവന്റ് മേഖലയിലെ 12 വലിയ നഗരവും അറബ് ലോകത്തിലെ 16 വലിയ നഗരവുമാണ് ഇത്. മെഡിറ്ററേനിയൻ മധ്യഭാഗത്ത് ഉള്ള ഒരു ദ്വീപിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000+ ബെയ്റൂട്ടിൽ ജനവാസമുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ബെയ്റൂട്ട്. കിഴക്കിന്റെ പാരീസ് എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് ബെയ്റൂട്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ ഈ ലെബനോന്റെ ബെയ്റൂട്ടിനും ഒരു രക്ഷാധികാരിയായ വിശുദ്ധനുണ്ട്. വിശുദ്ധ ജോർജ് ആണ്, സെയിന്റ് ജോർജ് ആണ് ഈ ഒരു നഗരത്തിന്റെ രക്ഷാധികാരിയായി കണക്കാക്കി വരുന്നത്. ലെബനന്റെ ഗവൺമെന്റ് ആസ്ഥാനമാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെബനൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നഗരം കൂടിയാണ് ഇത്. നിരവധി ബാങ്കുകളും കോർപ്പറേഷനുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ബറൂട്ട്, ഫ്രഞ്ച് ഭാഷയിൽ ബറൂട്ട് എന്നും അല്ലെങ്കിൽ ബറൂത്ത് എന്ന പേരിലുമൊക്കെയാണ് കുരിശുയുദ്ധകാലത്ത് ഈ ഒരു നഗരം അറിയപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം ഗ്രീക്കുകാർ ഈ പേരിനെ ബെറിറ്റോസ് എന്നും, അതായത് പുരാതന ഗ്രീക്കിൽ ബെറിറ്റോസ് എന്നും ഹെലനീസ് ചെയ്യുകയും റോമാക്കാർ ഇതിനെ ലാറ്റിനിൽ ബെറിറ്റസ് എന്നും വിളിച്ചു വന്നിരുന്നു. ചരിത്രത്താൽ സമ്പന്നമായ ഒരു നഗരം കൂടിയാണ് ബെയ്റൂട്ട്. ഡൗഡൺ പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ ഫിനീഷ്യൻ, ഹെലിനിസ്റ്റിക്, റോമൻ, ബൈസന്റൈൻ, അറബ്, ക്രുസേഡർ, പേർഷ്യൻ, ഒട്ടോമൻ അവശിഷ്ടങ്ങളുടെ പാളികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 5000+ മുമ്പ് ബെയ്റൂട്ടിൽ ജനവാസം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതിനു മുൻപ് 10,000+ മുമ്പ് തന്നെ ചുറ്റുമുള്ള പ്രദേശം ജനവാസമുള്ളതായിരുന്നു എന്നതിന്റെ ചരിത്രരേഖകളും ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രത്തെ പല വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാനും സാധിക്കും. ഫിനീഷ്യൻ കാലഘട്ടം, അതിനോടൊപ്പം തന്നെ ഹെലനിസ്റ്റിക് കാലഘട്ടം, റോമൻ കാലഘട്ടം, മധ്യകാലഘട്ടം, ഒട്ടോമൻ ഭരണം, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിഭജിക്കാനായിട്ട് സാധിക്കും. 19 രണ്ടാം പകുതിയോടുകൂടി ബെയ്റൂട്ട് യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി അടുത്ത വാണിജ്യ രാഷ്ട്രീയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. ലെബനൻ പട്ടിലും മറ്റ് കയറ്റുമതി ഉൽപ്പന്നങ്ങളിലുമുള്ള യൂറോപ്യൻ താല്പര്യങ്ങൾ നഗരത്തെ ഒരു പ്രധാന തുറമുഖമായും വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ അധികാരശൂന്യത, മതപരവുമായ സംഘർഷങ്ങൾ, വിഭാഗീയത, മേഖലയിലെ രാഷ്ട്രീയ ചലനാത്മകതയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ 1860 ലെബനൻ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് മാരോണൈറ്റ് ക്രിസ്ത്യൻ അഭയാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനമായി ബെയ്റൂട്ട് മാറുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപദ്വീപിലാണ് ബെയ്റൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലെബനൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഇത് ഒരു ത്രികോണ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ചൂടുള്ള വേനൽക്കാല മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് നമുക്ക് ബെയ്റൂട്ടിൽ കാണാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കുകാർ, റോമാക്കാർ, അറബികൾ, ഒട്ടോമൻ തുർക്കികൾ, ഫ്രഞ്ചുകാർ തുടങ്ങി നിരവധി വ്യത്യസ്ത ജനതകളുടെയും നാഗരികതകളുടെയും സ്വാധീനത്തിൽ സമ്പന്നമായ ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമ്പന്നതയിൽ നിന്നാണ് അവരുടെ സംസ്കാരം വികസിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിലെ ഡൗഡൗണ്ടിലെ നിയമവിദ്യാലയം ലോകത്തിലെ തന്നെ ആദ്യകാല നിയമ പഠന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന നിയമ പഠന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിനെ അറബ് ലോകത്തിന്റെ പാർട്ടി തലസ്ഥാനം എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം 2002 ബെയ്റൂട്ട് ഫ്രാങ്കോഫോണി അറബ് ലീഗ് ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ച നഗരമാണ്. 2007 മികച്ച ഫ്രാങ്കോഫോൺ പത്രപ്രവർത്തകരെ എല്ലാ വർഷവും ആദരിക്കുന്ന പ്രിക്സ് ആൽബർട്ട് ലോണ്ടർസിനുള്ള ചടങ്ങ് നടത്തിയ വർഷം, 2009 ജ്യൂസ് ഡി ലാ ഫ്രോങ്കോണിയും നഗരം ആതിഥേയത്വം വഹിച്ച വർഷം, അതേ വർഷം തന്നെ യുനെസ്കോ ഈ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ശ്രോതാക്കൾ കേൾക്കുന്നത് അമർന എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. 18 രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിലെ തലസ്ഥാന നഗരമായ അഗറ്റാറ്റന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ പുരാതന ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രമാണ് ഇത്. 1346 BC സ്ഥാപിതമായ ഈ നഗരം ഫറവോ അഗനാറ്റന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ്. BC 1332 അദ്ദേഹത്തിന്റെ മരണശേഷം ഉപേക്ഷിക്കപ്പെട്ട നഗരം കൂടിയാണ് ഇത്. എൽ അമർന, ടെൽ എൽ അമർന എന്നൊക്കെ പേരുകളിൽ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. കാലഘട്ടം ഈജിപ്തിലെ 18 രാജവംശമാണ്. സ്ഥലം മിന്യ ഗവർണറേറ്റ് ആണ്. സ്ഥാപിതമായ വർഷം 1346 BC ഈ നഗരം സ്ഥാപിതമായത്. നഗരത്തിന്റെ സവിശേഷത പരിശോധിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നൈൽ നദിയുടെ കിഴക്കേ കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്തത്. ഇന്നത്തെ ഈജിപ്ഷ്യൻ പ്രവിശ്യയായ മിനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമർണ കാലഘട്ടം മുതൽ പിൽക്കാല റോമൻ കാലഘട്ടം വരെ അഭിവൃദ്ധിപ്പെട്ട ഒരു നഗരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഗനാട്ടന്റെ നഗരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നഗരം കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് അഗനാട്ടിൻ്റെത്. 1351 മുതൽ 1334 വരെയുള്ള BC കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്നു അഗനാട്ടൻ. 18 രാജവംശത്തിലെ 10 ഭരണാധികാരി യഥാർത്ഥത്തിൽ അമെൻഹോടോപ്പ് ആയിരുന്നു. അമുൻ തൃപ്തനായിരുന്നു എങ്കിലും ഹെലനിഡ് അമെനോഫിസ് എന്ന തന്റെ ഭരണത്തിന്റെ 5 അദ്ദേഹം അഗനാട്ടൻ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്നത് അമെൻഹോടോപ്പ് 3rd ഒരു ഫറവോ എന്ന നിലയിൽ പരമ്പരാഗതവും ബഹുദൈവ ആരാധനാപരവുമായ പുരാതന ഈജിപ്ഷ്യൻ മതം ഉപേക്ഷിച്ചതിനും ആറ്റനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റനിസം അല്ലെങ്കിൽ ആരാധന അവതരിപ്പിച്ചതിനും അഗനാട്ടൻ ശ്രദ്ധേയനാണ്. മതനയം പൂർണ്ണമായും ഏകദൈവ വിശ്വാസമായിരുന്നോ അതോ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നോ സമന്വയ വിശ്വാസമാണോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമാണോ എന്നതിനെക്കുറിച്ചുള്ള ഈജിപ്റ്റ് വ്യക്തികളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഈജിപ്റ്റോളജിസ്റ്റുകളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ 19th അവസാനത്തിൽ ആറ്റന്റെ ആരാധനയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായി അല്ലെങ്കിൽ പുതിയ തലസ്ഥാന നഗരമായ അമർന അഥവാ അഗറ്റാറ്റൻ കണ്ടെത്തുന്നതുവരെ അഗനാറ്റൻ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അഗനാറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റനിസം ആയിരുന്നു. ഈജിപ്തുകാർ പല പേരുകളിലാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്. അഗനാറ്റന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് 18 രാജവംശത്തിന്റെയും അഗനാറ്റന്റെ പിതാവായ അമെൻഹോടോപ്പ് 3rd ഭരണകാലഘട്ടത്തിലും സൗര ആരാധന പ്രചാരത്തിൽ വളർന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ രാജ്യകാലത്ത് ഫറവോ സൂര്യനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റിട്ടുകളുടെ ചർച്ചയിലെ അവസാനത്തെ വാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രൊഹിബിഷൻ റിട്ടും സർച്ചറാറി റിട്ടും ഈ രണ്ട് റിട്ടുകളും വരുന്നത് കോടതികൾക്കും ട്രൈബ്യൂണലുകൾക്കും എതിരെയാണല്ലോ. നമുക്ക് ഇവയെ ഒരൊറ്റ നോട്ടത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? ആദ്യം ഇവ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
2: ശ്രോതാക്കളുടെ മനസ്സിൽ ഇത് എളുപ്പം തങ്ങി നിൽക്കാൻ നമുക്കിതിനെ ലളിതമായി ഒന്ന് താരതമ്യം ചെയ്യാം. ആദ്യം ഇവ തമ്മിലുള്ള സാമ്യതകൾ നോക്കാം. പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ഇവ ഒരുപോലെ ഇരിക്കുന്നത്. ഒന്നാമതായി ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ടാർഗറ്റ് ഇസ് ദ സെയിം. ഈ രണ്ട് റിട്ടുകളും പുറപ്പെടുവിക്കുന്നത് കീഴ്ക്കോടതികൾ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള ട്രൈബ്യൂണലുകൾ എന്നിവർക്കെതിരെ മാത്രമാണ്. സാധാരണ സർക്കാർ ഓഫീസുകൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ ഇവ രണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. രണ്ടാമതായി കാരണങ്ങൾ ഒന്ന് തന്നെയാണ്, ഗ്രൗണ്ട്സ് ആർ ദ സെയിം. കീഴ്ക്കോടതികൾ തങ്ങൾക്ക് അവകാശമല്ലാത്ത അധികാരം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരുഭാഗവും കേൾക്കാതെ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി, അതായത് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രവർത്തിക്കുമ്പോഴോ ആണ് ഈ രണ്ട് റിട്ടുകളും തുണയായി വരുന്നത്. മൂന്നാമതായി ഉറവിടം ഒന്ന് തന്നെയാണ്, സോഴ്സ് ഇസ് ദ സെയിം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും മാത്രമേ ഈ രണ്ട് റിട്ടുകളും പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ.
1: അത് കേൾക്കുമ്പോൾ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? എപ്പോഴാണ് നമ്മൾ പ്രൊഹിബിഷന് പകരം സർച്ചറാർ ഉപയോഗിക്കേണ്ടത്?
2: ഇതാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ വശം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം സമയക്രമത്തിലാണ്, അതായത് ടൈമിംഗിലാണ്. ആ കേസ് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വ്യത്യാസം. നമുക്കിത് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം നോക്കാം. അതായത് ഒരു മജിസ്ട്രേറ്റ് കോടതി തനിക്ക് അധികാരമില്ലാത്ത ഒരു കേസ് വിസ്തരിക്കാൻ തുടങ്ങിയാൽ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രൊഹിബിഷൻ വാങ്ങി അത് തടയാം. എന്നാൽ ഞാൻ അറിയാതെ ആ കോടതി ഒരു തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ ഇല്ലാതാക്കാൻ ഞാൻ സർച്ചറാറി വാങ്ങണം. നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രശസ്തമായ നിരീക്ഷണമുണ്ട്. പ്രൊഹിബിഷൻ വിചാരണയുടെ തുടക്കത്തിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ സർച്ചറാറി വിധി വന്നതിനു ശേഷം അതിന്റെ മേൽ സർജറി നടത്തുന്നു. ചുരുക്കത്തിൽ നിയമം തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ വഴിയിൽ വെച്ച് തടയാൻ പ്രൊഹിബിഷനും, തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനത്തെ തച്ചുടയ്ക്കാൻ സർച്ചറാറിയും നമ്മളെ സഹായിക്കുന്നു.
1: അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെയും അവസാനത്തെയും റിട്ടായ കോ വാറന്റിയെ കുറിച്ചാണ്. കോ വാറന്റോ എന്ന റിട്ട് എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെയാണ് ആദ്യമായി രൂപപ്പെട്ടു വന്നത്?
2: വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട് ഇതിന്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക റിട്ടുകളെയും പോലെ തന്നെ കോ വാറന്റോയുടെ ഉത്ഭവവും പഴയ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയിൽ നിന്ന് തന്നെയാണ്. മധ്യകാല ഇംഗ്ലണ്ടിൽ രാജാവായിരുന്നു എല്ലാ അധികാരങ്ങളുടെയും കേന്ദ്രം. അക്കാലത്ത് നാട്ടിലെ പല പ്രഭുക്കന്മാരും വലിയ ഭൂപ്രഭുക്കളും രാജാവിന്റെ അനുമതി ഇല്ലാതെ തന്നെ പല പൊതുപദവികളും അധികാരങ്ങളും സ്വന്തം നിലയിൽ കൈയടക്കി വയ്ക്കുകയും ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു.
1: അപ്പോൾ ഇന്നത്തെ പോലെ അന്നും യോഗ്യതയോ അനുമതിയോ ഇല്ലാതെ പദവികൾ കൈയടക്കുന്ന ശീലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രാജാവ് ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്?
2: അതിനാണ് അന്നത്തെ ഇംഗ്ലീഷ് രാജാക്കന്മാർ ഈ കോ വാറന്റോ എന്ന ആയുധം പുറത്തെടുത്തത്. രാജാവ് തന്റെ പ്രതിനിധികൾ വഴി ഈ പ്രഭുക്കന്മാർക്ക് ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസിലെ പ്രധാന ചോദ്യം ഇതായിരുന്നു, കോ വാറന്റോ, അതായത് നീ ഏത് രാജകീയ അധികാരത്തിന്റെയോ ലൈസൻസിന്റെയോ അടിസ്ഥാനത്തിലാണ് ഈ പദവിയിൽ ഇരിക്കുന്നത് എന്ന് തെളിയിക്കുക. കൃത്യമായ രേഖകൾ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാജാവ് ആ പദവി തിരിച്ചു പിടിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിലെ ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് ഒന്നാമൻ രാജാവിന്റെ കാലത്താണ് ഈ റിട്ട് വളരെ ശക്തമായി ഉപയോഗിച്ചു തുടങ്ങിയത്. കാലം മാറിയപ്പോൾ ഇതിന്റെ സ്വഭാവം മാറി. ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനാ ശില്പികൾ ആ പഴയ ഇംഗ്ലീഷ് നിയമത്തെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്തു. ഇന്ന് ഇതൊരു രാജാവിന്റെ അധികാരമല്ല, മറിച്ച് രാജ്യത്തെ നിയമവാഴ്ച, അതായത് റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്താൻ സാധാരണക്കാരന് ഭരണഘടന നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശമാണ്.
1: കേൾക്കുമ്പോൾ അല്പം കട്ടിയുള്ള വാക്കായി തോന്നാം. എന്താണ് ഈ കോ വാറന്റോ എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം?
2: കോറന്റോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. ഇതിന് കൃത്യമായ അർത്ഥം എന്ത് അധികാരത്തിന്മേൽ അല്ലെങ്കിൽ ഏത് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ, ബൈ വാട്ട് അതോറിറ്റി എന്നാണ്. ഒരു വ്യക്തി നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു സർക്കാർ പദവിയോ പൊതു കസേരയോ കൈയടിക്ക് വെക്കുകയോ അവിടെ തുടരുകയോ ചെയ്യുമ്പോൾ അത് തടയാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവാണിത്. ലളിതമായി പറഞ്ഞാൽ കോടതി ഒരു പൊതുപദവിയിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നീ ഏത് നിയമപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കസേരയിൽ വന്നിരിക്കുന്നത് എന്ന് കോടതിക്ക് മുൻപിൽ തെളിയിക്കുക. ആ വ്യക്തിക്ക് തന്റെ യോഗ്യതയോ നിയമപരമായ അവകാശമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോടതി അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഉടനടി പുറത്താക്കും. അതായത് ഒരാൾക്ക് ഇരിക്കാൻ അർഹതയില്ലാത്ത ഒരു കസേരയിൽ വന്നിരുന്നാൽ കോടതി ഇടപെട്ട് നീ അവിടെ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിക്കുന്ന ഒരു വഴി.
1: അങ്ങനെയാണെങ്കിൽ ഈ റിട്ട് കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ പ്രധാനമായി ലക്ഷ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
2: ഇതിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അർഹതയില്ലാത്തവരും യോഗ്യതയില്ലാത്തവരും ഉയർന്ന സർക്കാർ പദവികളിൽ ഇരിക്കുന്നത് തടഞ്ഞ് രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്തുകയാണ് ഇത് ചെയ്യുന്നത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ഒന്ന്, നിയമവിരുദ്ധമായ നിയമനങ്ങൾ തടയുക. സർക്കാരോ ഭരണകൂടമോ നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഉയർന്ന പൊതുപദവികൾ തിരികെ കയറ്റുന്നത് തടയാൻ ഈ റിട്ടിന് സാധിക്കും. രണ്ട്, സ്വജന പക്ഷപാതം ഇല്ലാതാക്കുക. സർക്കാർ ഓഫീസുകളുടെയും പദവികളുടെയും പവിത്രത കാത്തുസൂക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കൊണ്ടോ അർഹതയില്ലാത്തവർ ഇത്തരം കസേരകളിൽ വന്നിരിക്കുന്നത് ഇത് തടയുന്നു. മൂന്നാമത്, കൃത്യമായ യോഗ്യത ഉറപ്പാക്കുക. നിയമം അനുശാസിക്കുന്ന കൃത്യമായ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ യോഗ്യതകൾ ഇല്ലാത്ത ഒരു വ്യക്തിയും സംസ്ഥാനത്തിന്റെ അധികാരമോ പൊതുജനങ്ങളുടെ മേലുള്ള പവറോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കോവാറന്റോ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, പൊതുജനങ്ങളെ സേവിക്കേണ്ട കസേരകളിൽ ഇരിക്കേണ്ടത് അതിന് എല്ലാവിധ യോഗ്യതകളും ഉള്ള ആളുകൾ മാത്രമായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ള വലിയൊരു കവചമാണിത്.
1: കോവാറന്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലോക്കസ് സ്റ്റാൻഡി. എന്താണ് ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന തത്വം? കോടതിയിൽ കേസ് കൊടുക്കാൻ ഇത് എത്രമാത്രം നിർണായകമാണ്?
2: കോടതികളുടെ പ്രവർത്തനം അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമം വെച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ റൂളാണ് ലോക്കസ് സ്റ്റാൻഡി. ലളിതമായി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം, അതായത് റൈറ്റ് ടു ബി ഹേർഡ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരു അനീതിയോ നിയമലംഘനമോ ഉണ്ടായാൽ ആർക്കൊക്കെ കോടതിയിൽ പോകാം എന്ന് നിശ്ചയിക്കുന്നത് ഈ തത്വമാണ്. പരമ്പരാഗത നിയമപ്രകാരം ഒരു സംഭവത്തിൽ ആർക്കാണോ നേരിട്ട് ഇരയാകേണ്ടി വന്നത് അല്ലെങ്കിൽ ആരുടെ അവകാശമാണോ ലംഘിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് മാത്രമേ കോടതിയെ സമീപിക്കാൻ അവകാശമുള്ളൂ.
1: ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാമോ?
2: ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുകയോ അയാളുടെ ഭൂമി കയ്യേറുകയോ ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നേരിട്ട് ബാധിക്കപ്പെട്ട ആ വ്യക്തിക്കാണ്, ആ അഗ്രീവ്ഡ് പേഴ്സണാണ് കോടതിയിലോ പോലീസിലോ പോകാനുള്ള ലോക്കസ് സ്റ്റാൻഡി ഉള്ളത്. വഴിപോക്കനായ എനിക്ക് അതിൽ വ്യക്തിപരമായി യാതൊരു നഷ്ടവും വരാത്തത് കൊണ്ട് എനിക്ക് നേരിട്ട് ചെന്ന് സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ നിയമപരമായി അവകാശമില്ല. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത പല റിട്ടുകളും ഏകദേശം ഈ നിയമം പാലിക്കുന്നവയാണ്. ഉദാഹരണത്തിന്, ഒരാളെ സർക്കാർ ജോലിയിൽ നിന്ന് നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടാൽ ആ ജോലി നഷ്ടപ്പെട്ട വ്യക്തി തന്നെ മാൻഡമസ് റിട്ടുമായി ഹൈക്കോടതിയിലേക്ക് പോകണം. അതായത് എന്റെ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഞാൻ തന്നെ കോടതിയിൽ പോകണം, മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് പോകാൻ പറ്റില്ല എന്ന പൊതു നിയമമാണ് ലോക്കസ് സ്റ്റാൻഡി.
1: അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കോ വാറന്റോ എങ്ങനെയാണ് ഈ നിയമത്തിന് വലിയൊരു അപവാദമായി മാറുന്നത്?
2: ഇതാണ് ഭരണഘടന സാധാരണക്കാരന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ അധികാരം. കോ വാറന്റോ റിട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന കടുത്ത നിയമം പൂർണ്ണമായി ഇല്ലാതാവും. ഇവിടെ ഹർജി നൽകുന്ന വ്യക്തിക്ക് യാതൊരുവിധ വ്യക്തിപരമായ നഷ്ടം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി ഏതെങ്കിലും വലിയ സർക്കാർ പദവിയോ പൊതു കസേരയോ കൈയടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു സാധാരണ പൗരനും ഹൈക്കോടതിയെ സമീപിച്ച് കോ വാറന്റിയോ ഹർജിയോ നൽകാം. അതായത് ഒരു ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറോ ആയിട്ടോ ഒരാളെ നിയമിക്കുന്നു. അയാൾക്ക് നിയമപ്രകാരം വേണ്ടത്ര യോഗ്യതയില്ല, മറിച്ച് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് അയാൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് വ്യക്തിപരമായ ഒരു രൂപയുടെ നഷ്ടം പോലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഹൈക്കോടതിയിൽ പോയി അയാളോട് നീ ഏത് അധികാരത്തിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാം. അവിടെ കോടതി ചോദിക്കില്ല നിനക്ക് എന്താണ് നഷ്ടം വന്നത് എന്ന്. പകരം കോടതി നോക്കുന്നത് ആ പൊതു കസേരയുടെ പവിത്രതയാണ്. കാരണം ആ പദവികൾ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. അവിടെ അർഹതയില്ലാത്തവർ ഇരുന്നാൽ അത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് അഴിമതിയും നിയമവിരുദ്ധമായ നിയമനങ്ങളും കണ്ടു നിൽക്കാൻ മനസ്സില്ലാത്ത നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ഇതിൽ ലോക്കസ്റ്റാൻഡി ഉണ്ട് എന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നു. നീതി നടപ്പിലാക്കാൻ താല്പര്യമുള്ള ആർക്കും കോടതിയുടെ വാതിലിൽ മുട്ടാം. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരു പൊതു ഉദ്യോഗസ്ഥനും നിയമത്തിന്റെ മുകളിലല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ അപവാദം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: യോഗ്യതയില്ലാത്തവർ പൊതു കസാരകൾ കൈയടക്കുമ്പോൾ ഏതൊരു പൗരനും കോ വാറന്റിയുമായി കോടതിയിൽ പോകാമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയൊരു ആവേശം തോന്നും. പക്ഷേ ഇവിടെയാണ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമവശമുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളും ജോലികളും ഉണ്ടല്ലോ. ഈ കോ വാറന്റോ റിട്ട് ഏത് തരത്തിലുള്ള ജോലികൾക്കെതിരെയാണ് ഉപയോഗിക്കാൻ പറ്റുക?
2: വളരെ കൃത്യമായ ഒരതർ വരുമ്പോൾ ഭരണഘടന ഇതിൽ വെച്ചിട്ടുണ്ട്. ആർക്കെതിരെയും എപ്പോഴും പ്രയോഗിക്കാനുള്ളതല്ല ഇത്. ഇതിൽ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ നിബന്ധന ആ പദവി ഒരു സബ്സ്റ്റാൻഡീവ് പബ്ലിക് ഓഫീസ് ആയിരിക്കണം എന്നതാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ അതൊരു സ്ഥിരമായ പൊതു പദവി ആയിരിക്കണം. ഇതിന് പ്രധാനമായും മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആ പദവി ഭരണഘടന വഴിയോ അല്ലെങ്കിൽ പാർലമെന്റോ നിയമസഭയോ പാസാക്കിയ ഒരു നിയമം വഴിയോ നിർമ്മിക്കപ്പെട്ടതായിരിക്കണം. അതൊരു സ്വകാര്യ ജോലി ആകരുത്, മറിച്ച് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പൊതു പദവി ആയിരിക്കണം. ആ പദവി താൽക്കാലികമായ ഒന്നാകരുത്, അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം.
1: ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വേർതിരിച്ച് പറയാമോ?
2: നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് പറയാം. എവിടെയൊക്കെ ക്വാറന്റോ ഉപയോഗിക്കാം? ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങൾ, നമ്മുടെ മുനിസിപ്പൽ കമ്മീഷണേഴ്സ്, കോർപ്പറേഷൻ മേയർ അല്ലെങ്കിൽ ഒരു സർക്കാർ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഇവരൊക്കെ ഇരിക്കുന്നത് നിയമം വഴി നിർമ്മിക്കപ്പെട്ട വലിയ പൊതു പദവികളിലാണ്. ഇവരുടെ നിയമനത്തിൽ അഴിമതിയോ യോഗ്യത കുറവോ ഉണ്ടായാൽ പൗരന്മാർക്ക് ക്വാറന്റോവുമായി കോടതിയിൽ പോകാം. എവിടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല? നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ മാനേജർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ, ഒരു സ്വകാര്യ ക്ലബിന്റെ സെക്രട്ടറി, ഇവരൊന്നും പൊതുപദവിയിൽ ഇരിക്കുന്നവരല്ല. അവരുടെ നിയമനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ക്വാറന്റോ ചോദിക്കാൻ നമുക്ക് നിയമപരമായ അവകാശമില്ല. അതിന് സാധാരണ സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്.
1: ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ സർക്കാർ നിയമനം നടത്താൻ പോകുമ്പോൾ തന്നെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ ചർച്ചകൾ വരാറുണ്ട്. ചിലപ്പോൾ യോഗ്യതയില്ലാത്ത ഒരാളാണ് ആ പദവിയിലേക്ക് പരിഗണിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ആ നിയമനം തടയാൻ വേണ്ടി, നമുക്ക് കോ വാറന്റിയുമായി കോടതിയിൽ പോകാൻ പറ്റുമോ?
2: ഇല്ല, അതിന് കഴിയില്ല. അവിടെയാണ് കോ വാറന്റിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിബന്ധന വരുന്നത്. ആക്ച്വൽ പൊസിഷൻ ഓഫ് ഓഫീസ്, അതായത് ആ വ്യക്തി ആ പൊതു പദവിയിൽ ഔദ്യോഗികമായി പ്രവേശിക്കുകയും ആ കസേരയിൽ വന്നിരുന്ന് അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കണം. വെറും ഒരു ആലോചനയുടെയോ അല്ലെങ്കിൽ ഒരാളെ നിയമിക്കാൻ പോകുന്നു എന്ന ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നമുക്ക് കോ വാറന്റോ ഫയൽ ചെയ്യാൻ കഴിയില്ല.
1: അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്? നിയമനം നടന്നു കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുൻകൂട്ടി തടയേണ്ടതല്ലേ?
2: ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നുമല്ലേ, പക്ഷെ നിയമത്തിന്റെ വഴി മറ്റൊന്നാണ്. സർക്കാർ ഒരു നിയമന കാര്യത്തിൽ ആലോചന നടത്തുമ്പോൾ അതിൽ പല മാറ്റങ്ങളും വരാം. അവസാന നിമിഷം യോഗ്യതയുള്ള മറ്റൊരാളെ നിയമിച്ചേക്കാം. അതുകൊണ്ട് ഒരു തെറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന അനുമാനത്തിൽ കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. കോടതി ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അർഹതയില്ലാത്ത ആ വ്യക്തി ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നുണ്ടോ, അയാൾ ആ പദവിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ കോ വാറന്റോ നിലനിൽക്കൂ. അതുകൊണ്ട് നിയമന ഉത്തരവ്, അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങി അയാൾ ആ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ റിട്ടുമായി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ നിയമപരമായി അവകാശമുള്ളൂ. അതായത് ഒരാൾ ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്തു കഴിഞ്ഞാലല്ലേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് അയാൾ ആ കസേരയിൽ വന്നിരുന്ന് നിയമലംഘനം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഈ റിട്ടിന് ജീവൻ വെക്കൂ എന്നർത്ഥം. മുൻകൂട്ടി തടയാൻ മുൻപ് ചർച്ച ചെയ്ത പ്രൊഹിബിഷൻ പോലെയുള്ള റിട്ടുകൾ കോടതിക്കെതിരെയുണ്ട്. പക്ഷെ വ്യക്തികളുടെ നിയമന കാര്യത്തിൽ ആ കസേരയിൽ വന്നിരുന്ന ആളോട് നീ ഏത് യോഗ്യതയിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടാകണം. അപ്പോൾ പദവി പൊതുപദവി ആയിരിക്കണം, അയാൾ അതിൽ പ്രവേശിച്ചിട്ടും ഉണ്ടാകണം.
0: വളർച്ചയുടെ പടവുകൾ.
3: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
0: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
3: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
0: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
3: വളർച്ചയുടെ പടവുകൾ.
1: ഒരു സ്ഥിരമായ പൊതുപദവിയിലോട്ട് ഒരാൾ ഔദ്യോഗികമായി കയറിയിരുന്നാൽ മാത്രമേ കോ വാറന്റോ നിലനിൽക്കൂ എന്ന് നമ്മൾ കേട്ടു. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ നിബന്ധന എന്താണ്?
2: അതാണ് ഈ റിട്ടിന്റെ ആത്മാവ് എന്ന് പറയാവുന്ന നിബന്ധന, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്. അതായത് ആ വ്യക്തിയെ ആ കസേരയിലേക്ക് നിയമിച്ചപ്പോൾ രാജ്യത്തെ നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമമോ ഭരണഘടനാ വകുപ്പുകളോ പ്രകടമായി ലംഘിക്കപ്പെട്ടിരിക്കണം. ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ട് അയാളെ മാറ്റണം എന്ന് പറഞ്ഞ് നമുക്ക് ക്വാറന്റോ ഫയൽ ചെയ്യാൻ കഴിയില്ല. അത് തികച്ചമായും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഇവിടെ ചോദ്യം നിയമത്തിന്റേത് മാത്രമാണ്.
1: ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനമാണ് ഇതിൽ സാധാരണയായി വരാറുള്ളത്?
2: നമുക്കിത് 3 ലളിതമായ സാഹചര്യങ്ങളിലൂടെ നോക്കാം. ഒന്ന്, പ്രായപരിധി ലംഘിക്കുക, ഏജ് ലിമിറ്റ്. നിയമപ്രകാരം ഒരു പ്രത്യേക പദവിയിൽ ഇരിക്കാനുള്ള പരമാവധി പ്രായം 62 വയസ്സാണ് എന്ന് വിചാരിക്കുക. എന്നാൽ സ്വാധീനം ഉപയോഗിച്ച് 65 വയസ്സുള്ള ഒരാളെ അവിടെ നിയമിച്ചാൽ അത് നിയമലംഘനമാണ്. 2, വിദ്യാഭ്യാസ യോഗ്യതയില്ലായ്മ, ലാക്ക് ഓഫ് ക്വാളിഫിക്കേഷൻ. ഒരു തസ്തികയിലേക്ക് നിയമിക്കപ്പെടാൻ കൃത്യമായ ബിരുദമോ അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമോ വേണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരാളെ രാഷ്ട്രീയമായി അവിടെ തിരികെ കയറ്റിയാൽ അവിടെ ക്വാറന്റോ വരും. അടുത്തതായി, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുക, പ്രൊസീജിയർ ഇല്ലാപ്സ്. ഒരു ഉയർന്ന പദവിയിലേക്ക് ആളെ എടുക്കുമ്പോൾ കൃത്യമായ വിജ്ഞാപനം, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം, ഇന്റർവ്യൂ ബോർഡ് രൂപീകരിക്കണം എന്ന നിയമമുണ്ടാകും. ഇതൊന്നും ചെയ്യാതെ രഹസ്യമായ ഒരാൾക്ക് നിയമന ഉത്തരവ് നൽകിയാൽ അത് നിയമവിരുദ്ധമാണ്. കോടതി ഇവിടെ നോക്കുന്നത് നമ്മൾ സമർപ്പിക്കുന്ന ഹർജിയിലെ നിയമപരമായ വസ്തുതകൾ മാത്രമാണ്. ആ നിയമനം വഴി ഒരു നിയമം ലംഘിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി എത്ര വലിയ ഉന്നതനായാലും കോടതിക്ക് അയാളെ പുറത്താക്കാൻ മടിയുണ്ടാകില്ല.
1: ഈ 3 നിബന്ധനകളും ഒത്തുവന്നാൽ കോടതി ഉടനടി ആ ഉദ്യോഗസ്ഥനെ പുറത്താക്കിക്കൊണ്ട് റിട്ട് പുറപ്പെടുവിക്കുമോ? അതോ കോടതിക്ക് ഇതിൽ മറ്റ് അധികാരങ്ങളുണ്ടോ?
2: ഇവിടെയാണ് നമ്മൾ ജുഡീഷ്യറിയുടെ ദീർഘവീക്ഷണം മനസ്സിലാക്കേണ്ടത്. ക്വാറന്റോ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിഷണറി റെമഡിയാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ ഇത് പുറപ്പെടുവിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും കോടതിയുടെ വിവേചനാധികാരമാണ്. എല്ലാ നിബന്ധനകളും ഒത്തുവന്നു എന്ന് കരുതി മാത്രം കോടതി കണ്ണടച്ച് റിട്ട് നൽകണം, നിയമപരമായി യാതൊരു നിർബന്ധവുമില്ല.
1: അതെന്താണ് അങ്ങനെ? നിയമലംഘനം നടന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ പുറത്താക്കേണ്ടത് കോടതിയുടെ കടമയല്ലേ? എന്തുകൊണ്ടാണ് കോടതി ഈ വിവേചനാധികാരം നൽകിയിരിക്കുന്നത്?
2: കാരണം കോടതി ഇവിടെ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയും അതോടൊപ്പം ആ തീരുമാനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതവും കൂടി വിലയിരുത്തും. പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ് കോടതി ഈ റിട്ട് നിരസിക്കുക. ഒന്ന്, ഹർജിക്കാരന്റെ ദുരുദ്ദേശം. ക്വാറന്റൈൻ ഫയൽ ചെയ്യാൻ ആർക്കും അവകാശം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹർജി നൽകിയ വ്യക്തിക്ക് ആ ഉദ്യോഗസ്ഥനോട് കടുത്ത വ്യക്തി വൈരാഗ്യമുണ്ടെന്നും അയാൾ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് കോടതിയിൽ വന്നതെന്നും ബോധ്യപ്പെട്ടാൽ കോടതി ആ റിട്ട് തള്ളിക്കളയും. 2, ചെറിയ സാങ്കേതിക പിഴവുകൾ. ഒരു നിയമനത്തിൽ വളരെ നിസ്സാരമായ ഒരു സാങ്കേതിക പിഴവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലും ആ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി അതിലേക്ക് എല്ലാവിധത്തിൽ യോഗ്യനാണെന്നും അയാളെ മാറ്റിയാൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ സ്തംഭിച്ചു പോകുമെന്നും കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ പൊതു താല്പര്യം മുൻനിർത്തി കോടതി റിട്ട് പുറപ്പെടുവിക്കാതിരിക്കാം. അതായത് നിയമം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനോടൊപ്പം നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഈ ഹർജി നൽകിയിരിക്കുന്നത് എന്നും കോടതി ഉറപ്പുവരുത്തും. നിയമം ദുരുപയോഗം ചെയ്ത് ആരും വ്യക്തിപരമായ പ്രതികാരം തീർക്കാതിരിക്കാൻ വേണ്ടി കോടതി കാവൽ നിൽക്കുന്നു എന്നർത്ഥം. കോടതികളുടെ ലക്ഷ്യം അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് യഥാർത്ഥ നീതി നടപ്പിലാക്കുക എന്നതാണ്. ഈ വിവേചനാധികാരം ഉള്ളത് കൊണ്ടാണ് അർഹതയില്ലാത്ത റിട്ടുകൾ തുടക്കത്തിലെ തന്നെ തള്ളിക്കളയാൻ ജഡ്ജിമാർക്ക് സാധിക്കുന്നത്.
1: നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും വലിയ ജനകീയ ആയുധമായി മാറുന്ന മറ്റൊരു സുപ്രധാന നിയമമാണ് പൊതു താല്പര്യ ഹർജി. അഥവാ PIL എന്താണ് ഈ പൊതു താല്പര്യ ഹർജിയുടെ യഥാർത്ഥ പ്രസക്തി?
2: ഇന്ത്യൻ നിയമവ്യവസ്ഥ സാധാരണക്കാരൻ നൽകിയിട്ടുള്ള ഏറ്റവും വിപ്ലവാത്മകമായ ഒരു സംവിധാനമാണിത്. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, സാധാരണയായി ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ നേരിട്ട് ഇരയായ വ്യക്തി മാത്രമേ കോടതിയിൽ പോകാൻ പാടുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പാവപ്പെട്ടവരും നിത്യകൂലിക്ക് ജോലി ചെയ്യുന്നവരും നിയമങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരുമാണ്. തങ്ങൾക്ക് നേരെ ഒരു വലിയ നീതികേട് ഉണ്ടായാൽ പോലും ഹൈക്കോടതിയുടെ പടവുകൾ കയറാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരം സാഹചര്യങ്ങളാണ് പൊതു താല്പര്യ ഹർജി രക്ഷകനായി വരുന്നത്. സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ ഒരു പ്രശ്നത്തിൽ അവർക്ക് വേണ്ടി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കോ സംഘടനയ്ക്കോ നേരിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് അധികാരങ്ങൾ ഉപയോഗിച്ച് ഹർജി നൽകാം. ഇതിനെയാണ് നമ്മൾ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ കൊല്ലത്തെ അഷ്ടമുടി കായൽ ചില വൻകിട കമ്പനികളോ വ്യക്തികളോ വൻതോതിൽ മലിനമാക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അടുത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും വെയിലിംഗ് തൊഴിലാളികളെയും ഒക്കെ മാരകമായി ബാധിക്കും. പക്ഷെ അവർക്ക് ജോലി കളഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റിയില്ല എങ്കിലും നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനോ ഇവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. പരിസ്ഥിതി മലിനീകരണം, പൊതു റോഡുകളിലെ അപകടകരമായ കുഴികൾ കാരണം ആളുകൾ മരിക്കുന്നത്, പൊതു അഴിമതികൾ അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ ലംഘനങ്ങൾ, ഇങ്ങനെയുള്ള പൊതു വിഷയങ്ങളിലാണ് PIL അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്നത്. ഇവിടെ ഹർജി നൽകുന്ന ആളുകൾക്ക് വ്യക്തിപരമായ യാതൊരു ലാഭവും ഉണ്ടാകരുത്. ലക്ഷ്യം പൂർണ്ണമായും പൊതു നന്മ, പബ്ലിക് ഗുഡ് മാത്രമായിരിക്കണം. കോടതിക്ക് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി ഉടനടി പരിഹാരം കാണും. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു നിയമവശം കൂടിയുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി കോടതികൾ ഇതിന് നടപടിക്രമങ്ങൾ

0: മാത്രമുള്ളതല്ലേ എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. സാധാരണക്കാരന് കോടതി എങ്ങനെയാണ് തുണയാകുന്നത്?
1: പലരും അറിവില്ലായ്മ കൊണ്ട് ചിന്തിക്കുന്നത് കോടതികൾ പണമുള്ളവർക്ക് മാത്രമാണെന്നാണ്. എന്നാൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ രാജ്യം പടുത്തുയർത്തിയത് അങ്ങനെയൊരു ചിന്തയിലല്ല. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A കൃത്യമായി പറയുന്നുണ്ട്, പണമില്ലാത്തതിന്റെ പേരിലോ മറ്റ് ഏതെങ്കിലും അപ്രാപ്തിയുടെ പേരിലോ നാട്ടിലെ ഒരു പൗരനും നീതി നിഷേധിക്കപ്പെടരുത് എന്ന്. അതായത് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് ഈ ഭരണകൂടത്തിന്റെ കടമയാണ്. ഇതിനായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ് കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റി.
0: ഒരു സാധാരണക്കാരനെ കെൽസ, ഇതിന്റെ സഹായം എങ്ങനെയാണ് പ്രായോഗികമായി ലഭിക്കുക? എവിടെയാണ് അവർ പോകേണ്ടത്?
1: കൊല്ലത്ത് ജില്ലാ ഓഫീസായ DLSA ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ താലൂക്ക് തലങ്ങളിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികൾ TLSC ഉണ്ട്. ഇനി ഇതിന്റെ ഗുണം ആർക്കൊക്കെ കിട്ടുമെന്നും നോക്കാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ഫാക്ടറിയിലെ കഠിനാധ്വാനികളായ തൊഴിലാളികൾ, കൂടാതെ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെയുള്ള ഏതൊരു സാധാരണക്കാരനും ഈ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്.
0: അങ്ങനെ ഒരാൾ ഈ ഓഫീസിൽ ചെന്നാൽ അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുക?
1: നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ കയ്യിലുള്ള പരാതിയും രേഖകളുമായി കൊല്ലത്തെ DLSA ഓഫീസിൽ ചെല്ലുക. അവിടെയുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പരാതി പരിശോധിക്കും. നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച വക്കീലിനെ ഫ്രീ ലീഗൽ എയ്ഡ് കൗൺസിൽ സൗജന്യമായി ഏർപ്പാടാക്കി തരും. അതിന് വക്കീൽ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഹർജി ടൈപ്പ് ചെയ്യാനുള്ള ചെലവ്, കോടതി ഫീസ് തുടങ്ങി കേസ് നടത്താൻ ആവശ്യമായ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകില്ല. എല്ലാം സർക്കാർ തന്നെ വഹിക്കും. ആ വക്കീൽ നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുകയും നിങ്ങൾക്ക് നീതി വാങ്ങി തരികയും ചെയ്യും.
0: നമ്മൾ ഇതുവരെ 5 റിട്ടുകളെ കുറിച്ചും അത് സൗജന്യമായി നടത്താനുള്ള വഴികളെ കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ടാകും, ശരി, എനിക്ക് നീതികേടുണ്ടായി, ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന്. ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിന്റെ ആ പ്രായോഗിക വഴികൾ ലളിതമായ ഘട്ടങ്ങളായി ശ്രോതാക്കൾക്ക് ഒന്ന് പറഞ്ഞുകൊടുക്കാമോ?
1: നമ്മൾ നിയമം പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, അത് എങ്ങനെ പ്രയോഗിക്കണം എന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഒരു സാധാരണക്കാരൻ റിട്ട് ഫയൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്, ജൂറിസ്ഡിക്ഷൻ. പലരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുൻസിഫ് കോടതിയിലോ ജില്ലാ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലുമോ ഒക്കെ ഇറക്കിട്ട് കൊടുക്കാമെന്നാണ്. എന്നാൽ റിട്ട് ഹർജികൾ സ്വീകരിക്കാൻ താഴെത്തട്ടിലുള്ള കോടതികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികാരമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം എറണാകുളത്തുള്ള കേരള ഹൈക്കോടതിയിലാണ് റിട്ട് ഫയൽ ചെയ്യേണ്ടത്. വളരെ ഗുരുതരമായ മൗലികാവകാശ ലംഘനമാണെങ്കിൽ ഡൽഹിയിലെ സുപ്രീം കോടതിയെയും നമുക്ക് സമീപിക്കാം. രണ്ടാമതായി, എന്തൊക്കെ രേഖകൾ വേണം? കോടതിയിൽ നമ്മൾ വെറുതെ ചെന്ന് പരാതി പറഞ്ഞാൽ മാത്രം പോരാ, കൃത്യമായ തെളിവുകൾ വേണം. ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ തെറ്റായ ഉത്തരവ് അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുത്ത പരാതിയുടെ പകർപ്പ്, വില്ലേജ് ഓഫീസിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ ലഭിച്ച കൈപ്പറ്റ രസീതുകൾ, റെസീപ്റ്റ്സ് എന്നിവയെല്ലാം ഹർജിയോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ഇതിനെ നിയമത്തിൽ എക്സിബിറ്റുകൾ എന്ന് പറയും, എക്സിബിറ്റ്സ്. മൂന്നാമത്തതായി, അഫിഡവിറ്റ് അഥവാ സത്യവാങ്മൂലം. ഇതാണ് റിട്ട് ഹർജിയുടെ ഏറ്റവും പവിത്രമായ ഭാഗം. നമ്മൾ ഹർജിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന യാതൊന്നും അതിലില്ലെന്നും ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് നൽകുന്ന ഒരു സത്യപ്രസ്താവനയാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ കോടതി കടുത്ത ശിക്ഷ നൽകും. നാലാമതായി, ഇന്റർം റിലീഫ്, ഇടക്കാല ഉത്തരവിനായുള്ള അപേക്ഷ. ഒരു റിട്ട് ഹർജിയിൽ കോടതി അന്തിമവിധി പ്രസ്താവിക്കാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട് നിയമവിരുദ്ധമായി പൊളിക്കാൻ ഒരു നോട്ടീസ് വന്നു എന്ന് വിചാരിക്കാം. ഫൈനൽ വിധി വരുന്നത് വരെ കാത്തിരുന്നാൽ വീട് പൊളിച്ചു തീരും. അതുകൊണ്ട് കേസ് തീരുന്നത് വരെ ആ തെറ്റായ നടപടികൾ നിർത്തിവെക്കാൻ, അതായത് ഒരു സ്റ്റേ ഓർഡർ താൽക്കാലികമായി വാങ്ങാൻ ഹർജിക്കാരന് അവകാശമുണ്ട്. ഇതിനെയാണ് ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത്. അവസാനത്തേതായി, ഒരു വക്കീലിന്റെ സഹായം, അഡ്വക്കേറ്റ് റെപ്രസെന്റേഷൻ. ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളും ഫയലിങ്ങും വളരെ സാങ്കേതികമാണ്. അതുകൊണ്ട് ഒരു നല്ല വക്കീൽ വഴി കേസ് ഫയൽ ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ഇനി വക്കീലിനെ വെക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണമില്ല എന്നുണ്ടെങ്കിൽ കൊല്ലം കളക്ട്രേറ്റിലുള്ള DLSA ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസിനെ സമീപിച്ചാൽ അവർ സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി റിട്ട് ഫയൽ ചെയ്ത് നൽകും.
0: റിട്ടുകളെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിഷയമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
5: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ്വ
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
6: വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായ രേവതി മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം. മാം, ഇപ്പം നമ്മള് കുട്ടികളുടെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രധാനമായും കുട്ടികളുടെ സംസാരത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഈ ഒരു ടേം അറിയാം അല്ലെ. നമ്മള് നമ്മുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഓരോ എപ്പിസോഡുകളിലും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യാറുണ്ട് കുട്ടികൾ സംസാരിക്കുന്നതിൽ വൈകുമ്പോൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്നൊന്ന് പറയുമോ?
7: സ്പീച്ച് തെറാപ്പിസ്റ്റ് മെയിൻ ആയിട്ടും കുട്ടികളിലും അഡൾട്ടിലും സ്പീച്ച് ഇഷ്യൂസ് ഉള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, പിന്നെ അവരുടെ റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ, സ്റ്റട്ടറിങ്, വോയിസ് ഡിസോർഡേഴ്സ്, അങ്ങനെ കുറെ ഡിസോർഡേഴ്സിലും നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന് റോൾ ഉണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെങ്കിൽ അവർക്ക് കൂടുതലും സ്പീച്ചിന് ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അത് തെറപ്പിയിലൂടെ അത് കറക്റ്റ് ചെയ്ത് പോവായിരിക്കും മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ഇപ്പം ഓരോ ഡിസോർഡേഴ്സിനും ഓരോ രീതിയിൽ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പം ഒരു സ്പീച്ച് സൗണ്ട് ഡിസോർഡർ അഥവാ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉച്ചാരണ ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടാവും. അതായത് ഇപ്പം കറക്റ്റ് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ചില ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഓരോ ശബ്ദങ്ങളും എവിടെയൊക്കെ ടങ് പ്ലേസ് ചെയ്യണം അതൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്.
6: ഒരു കുട്ടിയുടെ വളർച്ചയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോള് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും, അത് എപ്പോഴായിരിക്കും ഉണ്ടാകേണ്ടത്?
7: എപ്പോഴും നമ്മൾ കുട്ടികളിൽ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളിലാണ് സ്പീച്ച് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരുടെ റിസെപ്റ്റീവ് ലാംഗ്വേജ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും അവിടെയൊക്കെ ഡിലേ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ സ്പീച്ച് തെറപ്പിസ്റ്റിന് റോള് വരുന്നത്. പിന്നെ ഓട്ടിസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളാവട്ടെ, ADHD ഉള്ള കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ വിക്ക്, വിക്കുള്ള കുട്ടികളാവട്ടെ. അപ്പം വിക്കുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഓരോ ടെക്നിക്സ് ആയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ടെക്നിക്സ് വഴി അവരുടെ വിക്ക് നമ്മൾ അത് കുറയ്ക്കാനായിട്ട് അവരെ കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്.
6: സാധാരണമായിട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം കുട്ടികൾ സംസാരിക്കാൻ വൈകുക. അപ്പൊ ഈ ഒരു സംസാരിക്കാൻ വൈകുമ്പോൾ ഏത് ടൈമിലായിരിക്കും കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്?
7: അപ്പം കുട്ടികള് നോർമലി ശബ്ദങ്ങളൊക്കെ വെച്ച് തുടങ്ങുന്നത് ഒരു 5 to 6 months. അതായത് ബബ്ബബ്ബ മമ്മമ്മ പോലത്തെ ഒരു ബാബ്ലിംഗ് ശബ്ദങ്ങളൊക്കെ ഒരു 5 to 6 months വെച്ച് തുടങ്ങും. പിന്നെ 1 ആകുമ്പം കുട്ടികൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങും. ഇപ്പം അമ്മ അച്ഛൻ അങ്ങനത്തെ വാക്കുകൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നത് 1 വയസ്സാകുമ്പോഴായിരിക്കും. അങ്ങനെ 2 വയസ്സാകുമ്പോൾ കുട്ടികൾ 2 വാക്ക് ചേർത്ത് കൂട്ടിച്ചേർത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഈ ഒരു 1.5 വയസ്സായിട്ടും കുട്ടി ഇതുവരെയും വാക്കുകളൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പോഴും കുട്ടി ആ ശബ്ദങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിലും നമ്മൾ എന്തായാലും സ്പീച്ച് ലാംഗ്വേജ് ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും ആ ഒരു ടൈമിൽ. പിന്നെ 2 വയസ്സായിട്ടും കുട്ടി വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, സെന്റൻസിലോട്ടൊന്നും ഫോം ചെയ്ത് പറയുന്നില്ല എന്നാണെങ്കിലും ആ ഒരു ടൈമിലും എന്തായാലും സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട്.
6: കുട്ടികളിലെ സംസാര ഭാഷ വൈകല്യത്തിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും കാണിക്കുന്നത്?
7: അവരോട് ഇപ്പൊ നമ്മളൊരു ചെറിയ കമാൻഡ്സ് കൊടുക്കുകയാണ്. ഇപ്പം ഒരു ബോൾ എടുത്തിട്ട് വന്നേ, ഇപ്പം ആ സിമ്പിൾ ആയിട്ടുള്ള കമാൻഡ്സ് വരെ അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ആൾക്ക് മനസ്സിലാവാനായിട്ടായിരിക്കും അവളത് ചെയ്യാത്തത്. അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും ചില കുട്ടികളിൽ കാണുന്നുണ്ട്. ചില കുട്ടികളിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അവർ ചിലപ്പം ജെസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും വലിച്ചുകൊണ്ട് പോയിട്ട് ആ സാധനത്തിന്റെ അടുത്ത് നമ്മൾ പോയിന്റ് ചെയ്യോ, അല്ലെങ്കിൽ അമ്മേനെ വലിച്ചുകൊണ്ട് പോവാ, അങ്ങനത്തെ ഗെസ്റ്റേഴ്സും ആക്ഷൻസിലൂടെ ഒക്കെ കുറെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ വാക്കുകളുടെ എണ്ണമൊക്കെ നല്ല കുറവായിരിക്കും. പിന്നെ അവർ സെന്റൻസ് യൂസ് ചെയ്യുന്നതും ഫോം ചെയ്യുന്നതും ഒക്കെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും.
6: അതായത് ഒരു 2 വയസ്സാകുമ്പോൾ തൊട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ
7: കൊടുക്കണം.
6: ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ്
7: ആണ്, ഏർലി ഇന്റർവെൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്.
6: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാം. അപ്പൊ ഈ കേൾവി കുറവിന്റെ പ്രശ്നമുള്ളവർക്ക് ഇതേപോലെ സംസാര വൈകല്യം ഉണ്ടാകാറല്ലേ?
7: ഉണ്ടാവാറുണ്ട്. അപ്പം എന്തായാലും ശബ്ദങ്ങളോട് അവർ പ്രതികരണം ഇല്ലെങ്കിൽ എന്തായാലും അവർക്ക് സ്പീച്ച് ഡിലേ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ കേൾവി കുറവുള്ള കുട്ടികൾ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഒരു ഓഡിറ്ററി വെർബൽ തെറപ്പി ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് ഓഡിയോളജിസ്റ്റിനും കൊടുക്കാം, സ്പീച്ച് തെറപ്പിസ്റ്റിനും കൊടുക്കാം. അപ്പം ആ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടികളോട് സൗണ്ട് അവയർനെസ്സിൽ വർക്ക് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി തിരിച്ച് ആ സൗണ്ട് എന്താണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ആ ഒരു ലെവലൊക്കെ എത്തിയ ശേഷം ആയിരിക്കും അവർക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വരത്തുള്ളൂ.
6: മാം ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്, ഏർലി ഇന്റർവെൻഷൻ. നേരത്തെ തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ആളുകൾ?
7: ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ ഇവിടെ പേരൻസ് ഒക്കെ വരുന്നത് ഒരു 5 years കഴിഞ്ഞിട്ടാണ് തെറപ്പി കൊടുക്കാനായിട്ട് വരുന്നത്. പക്ഷെ അവിടെയും കുഞ്ഞിലേ കുട്ടി സംസാരിക്കാൻ ലേറ്റ് ആയാലും അവർ വിചാരിക്കുന്നത് അച്ഛനോ അമ്മയോ ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചത്, അതുകൊണ്ട് ചിലപ്പോൾ മോനും ലേറ്റ് ആവും. അല്ലെങ്കിൽ എല്ലാരും പറയുന്നുണ്ട് ആൺകുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതെല്ലാം പേരൻസ് വിചാരിച്ചു വെച്ചേക്കുന്ന ഒരു മിത്താണ്, ശരിക്കും പറഞ്ഞ ഫാക്ട്സ് അതല്ല. അപ്പം നമ്മൾ മുമ്പേ തന്നെ ഒരു 5 വയസ്സിന് മുമ്പേ തന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഓൾറെഡി ഉറച്ചു തുടങ്ങും. ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ കുറെ കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് പറ്റും.
6: അതായത് 5 വയസ്സിന് ശേഷം കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അതിന് മുമ്പ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് അവരിൽ
7: കൊണ്ടുവരാൻ പറ്റും. അതെ, അവരുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നത് ഒരു 2.5 ആ ഒരു ഏജിൽ തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പം 5 years ശേഷം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 7, 8, 9 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കുട്ടിക്ക് കുറെ കൂടി ചേഞ്ച് ഒക്കെ മനസ്സിലായി വരുന്നത്. പക്ഷെ 2.5 വയസ്സുള്ള കുട്ടികളുടെ തെറപ്പി കൊടുക്കുമ്പോൾ അവർ ചിലപ്പം ഒരു 6 months, 1 year ഒക്കെ കഴിയുമ്പോൾ തന്നെ കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്.
6: അപ്പൊ അവരുടെ ആ ഒരു സ്കൂളിങ്ങിന് മുൻപായിട്ട് അവർ ഓക്കെ ആയിട്ട് സ്കൂളിൽ പോവുകയും ചെയ്യാം
7: പറ്റും.
6: ഓക്കെ ഓക്കെ മാം. ഇപ്പം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അസസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാവോ? എങ്ങനെയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്?
7: അതെ, ആദ്യം നമ്മൾ കുട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു കേസ് ഹിസ്റ്ററി ഫോർമാറ്റ് ആണ് എടുക്കുന്നത്. അപ്പം കുട്ടിയുടെ വയസ്സ്, കുട്ടിയുടെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ അവരുടെ പേരൻസിനോടായിരിക്കും നമ്മൾ പ്രസന്റ് കംപ്ലൈന്റ് ചോദിക്കുന്നത്. പ്രസന്റ് കംപ്ലൈന്റ് എന്ന് പറയുമ്പം കുട്ടി വരുമ്പോഴത്തേക്കും കുട്ടിയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, സ്പീച്ചുമായിട്ട് റിലേറ്റഡ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് കുട്ടിക്ക് ഇപ്പം മെയിൻ ആയിട്ടും കറന്റ്ലി ഉള്ളത് എന്നുള്ളത്. മെയിൻ ആയിട്ടും കൂടുതലും ഈ സ്പീച്ച് ഡിലേ ആയിട്ടുള്ള ഇതാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലാരിറ്റി ഇഷ്യൂസ്, കുട്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് കംപ്ലൈന്റ്സ് വരുന്നത്. പിന്നെ കൂടുതലും സ്ക്രീൻ ടൈം കാരണമുള്ള ഇഷ്യൂസ് ആണ് ഇപ്പം കൂടുതലും കേസസ് വരുന്നത്. പിന്നെ നമ്മൾ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും എന്തായാലും നോട്ട് ചെയ്യും. ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ ലേറ്റ് ആയതോ, ക്ലാരിറ്റി പ്രശ്നമോ, വിക്കോ, എന്തെങ്കിലും പഠനം രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ എല്ലാം ഉണ്ടോ നമ്മൾ അവിടെ റൂൾ ഔട്ട് ചെയ്യും. പിന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പ്രീനേറ്റൽ ഹിസ്റ്ററി അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിനകത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാബ്ലിംഗ് ശബ്ദങ്ങളൊക്കെ 5 to 6 months നോർമലി വെച്ച് തുടങ്ങുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആ ഒരു ഏജ് തന്നെ കുട്ടി പ്രൊഡ്യൂസ് ചെയ്തോ? 1 ആയപ്പോ കുട്ടി വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? 2 ആയപ്പം കുട്ടി സെന്റൻസ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ കുട്ടിയുടെ ഓറോ മോട്ടോ സ്കിൽസ് നമ്മൾ നോക്കും. സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബ്ലോയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുട്ടിക്ക് ചവയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഓറോ മോട്ടോറിലും നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്.
8: ഓക്കെ, ഈ മോട്ടോർ സ്കില്ലും ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യം, കയ്യിൽ പിടിക്കുന്ന കാര്യം, ഇതെല്ലാം ചെക്ക് ചെയ്യും അല്ലേ?
7: ചെക്ക് ചെയ്യണം.
8: ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ അത് ഇതുമായിട്ട് എങ്ങനെ മെമ്മറി റിലേറ്റഡ്?
7: കാരണം നമ്മുടെ മസിൽസ് ഒക്കെ എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൈമറി ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ചുണ്ട്, താടി, നാക്കാണ്. അപ്പം താടി എന്നുള്ളത് ഇപ്പോഴാണ് സ്റ്റഡീസ് പറയുന്നത് ജോയും കറക്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിലും സ്പീച്ചിന് ക്ലാരിറ്റി ഇഷ്യൂസ് എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ ടങ് മൂവ്മെന്റ്സ് നോക്കും, കുട്ടിയുടെ ടങ് മൂവ്മെന്റ്സ്, ടങ് എലിവേഷൻ, രണ്ട് സൈഡിൽ തട്ടിക്കുന്നുണ്ടോ കുട്ടി, ടങ് പ്രൊട്രൂഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കൂടുതലും ടങ് ടൈ ഉള്ള കേസസിലൊക്കെ നാക്കിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ചില കുട്ടികളിൽ കുറവായിരിക്കും.
8: ടങ് ടൈയുടെ പ്രശ്നം പറഞ്ഞല്ലോ, അപ്പൊ അതിനെങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത്? അതിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സർജറി പോലെയുള്ള മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി സ്പീച്ച് തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നത്?
7: ടങ് ടൈ ഉള്ള കുട്ടികളിൽ നമുക്ക് എല്ലാവർക്കും സർജറി ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ടങ് ടൈ ഓരോ ഡിഗ്രി ഉണ്ട്. മൈൽഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഡോക്ടേഴ്സും സ്പീച്ച് തെറപ്പിസ്റ്റും ആദ്യം തെറപ്പി എടുത്ത് നമുക്ക് നോക്കാം എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ടങ്ങിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ടും കുട്ടിക്ക് മാറ്റമൊന്നും ഇല്ല എന്നാണെങ്കിൽ വീണ്ടും ഒന്ന് ജസ്റ്റ് പീഡിയാട്രിക് സർജനെ ഒന്ന് നമ്മൾ റെഫർ ചെയ്ത് വിടാറുണ്ട്. പറ്റുമെങ്കിൽ പീഡിയാട്രിക് സർജൻ ആവണമെന്നില്ല, ENT ആണെങ്കിലും അവർ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. അപ്പൊ അവരായിരിക്കും നമുക്ക് പറഞ്ഞു തരേണ്ടത് ജസ്റ്റ് എന്തെങ്കിലും സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് ENT സർജനും ആയിരിക്കും പറയുന്നത്. കാരണം എല്ലാ ടങ് ടൈക്കും സർജറിയുടെ ആവശ്യമില്ല. ചിലതൊക്കെ നമുക്ക് സർജറി ചെയ്യാണ്ട് തന്നെ സ്പീച്ച് തെറപ്പിയിലൂടെ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ടങ് ടൈ സർജറിക്ക് ശേഷം നമ്മൾ റെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടും തെറപ്പി കൊടുക്കണം. ചില പേരൻസ് ടങ് ടൈ സർജറി കഴിഞ്ഞിട്ട് തെറപ്പി കൊടുക്കാണ്ട് കുറെ പേരൻസ് ഉണ്ട്.
8: ഓക്കെ, അപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു തെറപ്പി
7: കൊടുത്തേ പറ്റും. കാരണം ആള് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന പ്ലേസ്മെന്റ് ഒക്കെ തെറ്റിച്ചിട്ടായിരിക്കും. നാക്ക് കെട്ടുള്ള സമയത്ത് എങ്ങനെയാണ് കുട്ടി എങ്ങനെ ആ സൗണ്ട്സ് പഠിച്ചു വെച്ചേക്കുന്നത് അതേപോലെ ആയിരിക്കും കുട്ടി പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടിയുടെ ടങ്ങിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെയല്ല നാക്ക് തട്ടിക്കേണ്ടത്, എവിടെ ഓരോ ശബ്ദങ്ങളും നമ്മൾ എവിടേക്ക് തട്ടിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും.
8: അവർക്ക് ഈ കൊടുക്കുന്ന സെഷനുകളൊക്കെ എത്ര നാള് നീണ്ടു നിൽക്കും, അതെങ്ങനെയാണ്? ഡിപെൻഡിങ് ഓൺ ദ പേഷ്യന്റ് ആണോ, എങ്ങനെയായിരിക്കും അത്?
7: ഡിപെൻഡിങ് ഓൺ ദ പേഷ്യന്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഡെയിലി സെഷൻസ് വേണ്ടി കാര്യമില്ല. നല്ല ഡിലേ ഉള്ള കുട്ടികളിലും നല്ല ഇഷ്യൂസ് ഉള്ള കുട്ടികളിലും മാത്രം നമ്മളൊരു വീക്ക്ലി ത്രൈസോ അല്ലെങ്കിൽ ഡെയിലി സെഷൻസോ ഒക്കെ നമ്മൾ റെഫർ ചെയ്തോളൂ. അപ്പം ചെറിയ ഒരു ഡിലേ ഉള്ള ഒരു 3-4 months ഡിലേ ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് വീക്ക്ലി ട്വൈസ് ഒക്കെ കൊടുത്താൽ മതി.
8: മാം ഇപ്പൊ പറഞ്ഞ സെഷനുകൾ, എത്ര സെഷനുകളൊക്കെ വേണ്ടി വരും, ആ കുട്ടിയെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പേരൻസിന്റെ സപ്പോർട്ട്, അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
7: പേരൻസിനോട് നമ്മൾ ഇവിടെ തെറപ്പിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനായിട്ടായിരിക്കും പറയാം. കൂടുതലും ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഇല്ല, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഇല്ല, അപ്പം കുട്ടിക്ക് ആ ഏരിയയിൽ എന്തൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പം കൂടുതലും ഈ സ്ക്രീൻ ടൈം നമ്മൾ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ഒരു മദർ ചൈൽഡ് ഇന്ററാക്ഷൻ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയും അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അത് കുട്ടിയുടെ സ്പീച്ചിന് ഡെവലപ്പ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ആ ഒരു ഇന്ററാക്ഷൻ കുറച്ചുകൂടി കൂട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ഒരു റിയൽ എൻവയോൺമെന്റലായിട്ടുള്ള ഇതായിരിക്കും നമ്മൾ കൂടുതലും പറയാം. അപ്പം ഗാർഡനിങ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ്, സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കും.
8: ഓ മാം, അതുപോലെ തന്നെ തെറാപ്പി എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
7: ടീച്ചേഴ്സ് കൂടുതലും എനിക്ക് തോന്നുന്നു കുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിക്കി വിക്കിയിട്ടാണോ സംസാരിക്കുന്നതെന്നുള്ളതൊന്നും ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. ടീച്ചേഴ്സ് കുറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് കേസസ് വരുന്നുണ്ട്. ടീച്ചേഴ്സ് ആയിരിക്കും ആദ്യം നോട്ട് ചെയ്യുന്ന കുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിക്കി വിക്കി സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി പ്രായത്തിനനുസരിച്ച് സെന്റൻസ് ആക്കി ഫോം ചെയ്ത് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുട്ടി ആയിരിക്കും പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും മെമ്മറി ഇഷ്യൂസോ കൊഗ്നിറ്റീവ് റിലേറ്റഡ് ഇഷ്യൂസോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് മെമ്മറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല, കുട്ടി പെട്ടെന്ന് അത് മറന്നു പോകുന്നു. അപ്പൊ അങ്ങനത്തെ ലേണിംഗ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു സ്പീച്ച് ഇവാലുവേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. സ്പീച്ച് തെറപ്പിസ്റ്റിന് നമുക്ക് ഒരു ടെസ്റ്റ് മെറ്റീരിയൽ ഉണ്ട് ERS എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്ത് കുട്ടിക്ക് ഏതൊക്കെ ഏരിയയിലാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.
8: മാം, ഇപ്പൊ നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്ന് സെഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
7: ഇത് അവോയ്ഡ് ചെയ്യാൻ മെയിൻ ആയിട്ടും സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുക. സ്ക്രീൻ ടൈം കാരണം വരുന്ന ഇഷ്യൂസ് ആണ് ഇപ്പൊ കൂടുതൽ. സ്ക്രീൻ ടൈം മൊത്തത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഏർലി ഇന്റർവെൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും നേരത്തെ തന്നെ സയൻസ് കാണിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം, വലിയൊരു ഇഷ്യൂ ആയി വരത്തില്ല.
8: കുട്ടികൾ അതുപോലെ തന്നെ ഈ ജെസ്റ്റേഴ്സ് അല്ലെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അല്ലെ കൈക്ക് കൈ വെച്ചിട്ട് കൂടുതൽ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് സംസാരിച്ച് തുടങ്ങും. അപ്പൊ ചില പേരൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അത് കുഞ്ഞു പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പേരൻസ് ബാക്കിയും കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അതാണോ മോന് വേണ്ടത്, അത് പെട്ടെന്ന് എടുത്തു കൊടുക്കുക. അപ്പം പേരൻസിന്റെ ഒരു അവര് സപ്പോർട്ടാണ് ചെയ്യുന്നത്, അത് എത്രത്തോളം ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കും?
7: അത് നമ്മൾ കൂടുതലും പേരൻസിനോട് അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ ഇവിടെ തെറപ്പിസ്റ്റ് നമ്മൾ പറയുന്നത്, അങ്ങനെയായിരിക്കും. കാരണം അങ്ങനെ കൂടുതലും ചെയ്യും തോറും കുട്ടിക്ക് ആളുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇത് വരുന്നില്ല. കാരണം എല്ലാം പേരൻസും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഒരു ഫങ്ഷനിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ കുട്ടിയുടെ പോവുകയാണ്, കുട്ടിയുടെ ചാൻസ് അവിടെ കുറയുവാണ്. അപ്പം കുട്ടിയെ കുറച്ചും കൂടി ബ്രൈബ് ചെയ്യിപ്പിക്കാം, ഇത് പറയുവാണെങ്കിൽ ഞാൻ ഇത് തരാം, ഇത് ചെയ്താൽ ഞാൻ നിനക്ക് അത് തരാം. അങ്ങനെ ബ്രൈബ് ചെയ്ത് കുട്ടീനെ കുറച്ചും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പേരൻസിന് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ കുട്ടി വെള്ളം ചോദിക്കുന്നില്ല, അപ്പം പേരൻസിന് തന്നെത്താനെ ജസ്റ്റ് വെള്ളം വേണം, പേരന്റ് എന്നെ മോഡൽ ചെയ്ത് കാണിച്ച് പേരന്റിന് കിട്ടുന്ന രീതിയിൽ കാണിക്കുവാണെങ്കിൽ കുട്ടി അത് കണ്ട് ചിലപ്പം അത് ചെയ്യാറുണ്ട്.
8: കുട്ടികളുടെ ഈ ഒരു സംസാര വികാസത്തിനായിട്ട് വീട്ടില് എന്തൊക്കെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും?
7: വീട്ടിൽ മെയിൻ ആയിട്ടും കുട്ടി എന്തെങ്കിലും വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെന്റൻസിലേക്ക് മേക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടി ഡോഗ് എന്ന് പറഞ്ഞു, ഇപ്പൊ നമുക്ക് വലിയ ഡോഗ്, അപ്പം ഒരു വേർഡും കൂടെ ആഡാക്കി കുട്ടി പറയിപ്പിച്ചു കൊടുക്കുക. അപ്പം കുട്ടി രണ്ട് വേർഡാ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ത്രീ വേർഡിലിട്ട് ആഡാക്കി പറയാം. അങ്ങനെ സെന്റൻസ് ഫോം ചെയ്ത് തന്നെ വീട്ടിലും കൂടി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ കുട്ടിക്ക് വൊക്കാബുലറി ഇല്ല, സൗണ്ട്സ് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ റിയൽ ഒബ്ജക്ട്സോ ഒക്കെ കാണിച്ച് കുട്ടീനെ വേർഡ്സ് ഒക്കെ ഇമിറ്റേഷൻ കുറേ പ്രാവശ്യം അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ കുട്ടിയെ കുറച്ചും കൂടി പ്രഷറൈസ് ചെയ്യാൻ പാടില്ല, കുട്ടിക്ക് പറയാനുള്ള ഒരു ടൈമും കൂടെ നമ്മൾ അതിന് കൊടുക്കണം. കാരണം പേരൻസ് ചിലപ്പം ഭയങ്കര വെപ്രാളത്തിൽ ചിലപ്പോൾ പേരൻസ് തന്നെ റെസ്പോണ്ട് ചെയ്ത് പോകുന്ന കേസസ് ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ കുട്ടിക്ക് വീണ്ടും പറയാനുള്ളൊരു ചാൻസ് കിട്ടുന്നില്ല. അപ്പം പേരൻസും പറയണം, എന്നാൽ കുറച്ചും കൂടി വെയിറ്റിംഗ് ടൈം അവർക്ക് കൊടുക്കണം. ഒരു രണ്ട് സെക്കൻഡെങ്കിലും ഒരു വെയിറ്റിംഗ് ടൈം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ആ ഒരു ടൈമിൽ അവർ കേട്ടിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. പിന്നെ സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ കുറെ കൂടി ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാം.
8: ഇപ്പോഴത്തെ ഒരു തിരക്കിട്ടിടയ്ക്കിൽ പേരൻസ് എല്ലാം ഫോൺ കൈ കൊടുക്കുന്ന ഒരു സമയമാണ്, അതാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് അല്ലേ മാം? ഇപ്പം മൊബൈലിന്റെ കാര്യം പറഞ്ഞു, ടിവിയും സ്ക്രീനിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ മൊബൈലും ടിവിയും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കേണ്ടെന്നാണോ ഈ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ടൈമിൽ പറയുന്നത്?
7: നമ്മള് സ്റ്റഡീസ് ഇപ്പൊ പറഞ്ഞ 2 ഇയേഴ്സിന് താഴെയാണെങ്കിൽ സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. അതേപോലെ 2 to 5 ഇയേഴ്സ് ആണെങ്കിൽ ഒരു 1 അവർ സ്ക്രീൻ അവർക്ക് കൊടുക്കാം, പക്ഷെ അത് കാർട്ടൂണോ അതൊന്നും ആവല്ല്, ജസ്റ്റ് എന്തെങ്കിലും മൂവീസോ എന്തെങ്കിലും അവർക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാം. പക്ഷെ കൂടുതലും അതിന്റെ അടുത്ത് പേരൻസും കൂടി ഇരുന്ന് അവർക്ക് എന്തൊക്കെയാണ്, അത് ആരാണ്, അതെന്താണ്, അത് ജസ്റ്റ് ഒന്ന് നറേറ്റ് ചെയ്ത് തന്നെ ആ ഒരു 1 അവർ പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുട്ടീനെ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല.
8: പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് സംസാരത്തിൽ പ്രശ്നം ഉണ്ടാകും, പക്ഷേ ഒക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പിയും ഒക്കെ അതിനൊപ്പം പറയാറുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്?
7: ഇപ്പം പേരൻസ് കൂടുതലും വരുന്ന ഇതാണ്, കൺസേൺ ആണ്, പേരൻസിന്റെ ഒരു കൺസേൺ ആണ്. ഇപ്പം കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉള്ളൂ, പക്ഷെ തെറപ്പിസ്റ്റ് പറയുന്ന OT BT കുട്ടിക്ക് പോകണം എന്നുള്ളത് കൺസേൺസ് പേരൻസിന്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പം മെയിൻ ആയിട്ടും നമ്മൾ സ്പീച്ച് തെറപ്പിയിൽ ഇരുത്തുമ്പം കുട്ടിക്കിപ്പം സ്ക്രീൻ ടൈം കാരണം വന്ന സ്പീച്ച് ഡിലേ ആണെങ്കിൽ കുട്ടിക്ക് എന്തായാലും അവിടെ ഒരു ഇൻഅറ്റൻഷൻ, റെസ്റ്റ്ലെസ്, പിന്നെ സിറ്റിംഗ് ടോളറൻസ് കുറച്ച് കുറവ്, അതൊക്കെ
8: ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
7: അതേപോലെ ഇൻഅറ്റൻഷനും മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ഇഷ്യൂസ്, ഒരു സാധനം കിട്ടാൻ അവർ ഭയങ്കരമായിട്ട് കടന്ന് വാശി പിടിക്കുക. അപ്പം ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും ജസ്റ്റ് OT BT ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത്. BT എന്ന് പറയുന്നത് ബിഹേവിയർ തെറപ്പിയാണ്, OT എന്ന് പറയുമ്പോൾ ഒക്കുപേഷണൽ തെറപ്പി. അപ്പൊ ഒക്കുപേഷൻ തെറപ്പിയിലായിരിക്കും കുട്ടീനെ ഇന്നറ്റൻഷനും റെസ്റ്റ്ലെസ്സും ആ സിറ്റിംഗ് ടോളറൻസും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടിയുടെ എല്ലാ ബിഹേവിയർ ഇഷ്യൂസും ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിരിക്കും അത് വർക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എപ്പോഴും നല്ലതാണ്. അപ്പം സ്പീച്ച് തെറപ്പി മാത്രം കിട്ടിയതുകൊണ്ട് ആ കുട്ടീനെ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റത്തില്ല. അപ്പം പേരൻസിന്റെ കണ്ണിൽ ചിലപ്പം കുട്ടിക്ക് ആ സ്പീച്ച് ഡിലേ ഉള്ളത് മാത്രം അവർ കാണുന്നുള്ളൂ. അപ്പം കുട്ടീനെ വാശി കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇന്നറ്റൻഷൻ ആണെന്നുള്ളത് ചിലപ്പം പേരൻസ് അത് മനസ്സിലാക്കി വരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ കുറെ കൺസേൺസ് വരുന്നത്.
8: വളർച്ചയുടെ പടവുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നമ്മോട് സംസാരിച്ചത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
0: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ.
9: ശബ്ദമിശ്രണം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല അമിതവണ്ണം ഒബിസിറ്റി. അതിന്റെ കാരണങ്ങളിൽ ശാസ്ത്രീയമായ ചില സംഗതികളുണ്ട്. എന്നാൽ അതിനും അപ്പുറം ചില വിഷയങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. 2019-2021 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് 24% ഇന്ത്യൻ സ്ത്രീകളും 23% ഇന്ത്യൻ പുരുഷന്മാരും അമിതവണ്ണം ഉള്ളവരാണെന്നാണ്. സ്ത്രീകളിൽ 15 മുതൽ 49 വയസ്സ് വരെ ഉള്ളവർക്കിടയിൽ 6.4% ഒബിസിറ്റി. അത് ആണുങ്ങളിൽ 4% ആണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമിതഭാരം 3.5 ആയിരുന്നത് 4% 2019-2021 ഉയർന്നു. ഇത് 2015-2016 2.1 മാത്രമായിരുന്നു. 2020 33 ദശലക്ഷം കുട്ടികൾ അമിതവണ്ണമുള്ളവരായിരുന്നു. ഈ കണക്ക് 83 ദശലക്ഷത്തിലേക്ക് ഉയരും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ചില്ലറ വിൽപ്പന 40% മടങ്ങ് അധികരിച്ച് $38 ബില്യൺ 2019 വളർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം പ്രകാരം നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഏറിയ പങ്ക് പാക്കേജ് ഫുഡുകളും ആരോഗ്യത്തിന് ഹാനികരമാണ്. അവയിൽ പഞ്ചസാര, ഉപ്പ് അല്ലെങ്കിൽ ഫാറ്റ്, ഹൈ ഫാറ്റ്, ഷുഗർ ഫാറ്റ് ഇവയുടെ അളവ് വളരെയധികം കൂടുതലാണ് എന്നാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരം പാക്കേജ് ഫുഡുകൾ അവയുടെ പരസ്യങ്ങൾ വഴി ആകർഷകമായും ഹെൽത്തിയായും അവ അവതരിപ്പിച്ചു വരുന്നു. ഇവ ഹെൽത്തി എന്നും റിയൽ എന്നും ഒക്കെ പറഞ്ഞ് കമ്പനികൾ അവ പുറത്തിറക്കുമ്പോൾ തന്നെ അവയിൽ ഒരു മുന്നറിയിപ്പ് കൂടി ആ പാക്കേജിന് മുന്നിൽ വേണം, അതായത് വാർണിംഗ് സെന്റൻസ് കൂടി അതിന്റെ മുന്നിൽ വേണം എന്നുള്ളതാണ് ഇപ്പൊ ഉയർന്നിരിക്കുന്ന ഒരു പുതിയ വാദം. പാക്കേജ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ ചേരുവകൾ പാക്കേജിന് മുന്നിൽ വരെ എഴുതി ചേർക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് അമിതവണ്ണത്തെ കുറിച്ചാണ്. അമിതവണ്ണം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന്റെ ശരിയായ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാക്കേജ് ഫുഡുകൾ ഒരു പ്രധാന ഘടകമായി ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇത്തരം പാക്കേജ് ഫുഡുകളാണ് ഇഷ്ടം വരുന്നത്. എന്നാൽ ഈ പാക്കേജ് ഫുഡിന്റെ ശരിയായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് ശരിയായ രൂപത്തിൽ പാക്കേജിന് മുന്നിൽ എഴുതി ചേർക്കുകയും ഇത് കഴിക്കുന്നത് അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ശരിയായി വരില്ല എന്നുമുള്ള മുന്നറിയിപ്പ് വേണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വ്യാപകമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ദുർമേഖത്തിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി സർക്കാർ നേതൃത്വത്തിൽ തന്നെ പുതിയ ഒബിസിറ്റി കേസുകൾ വരാതെ നോക്കണമെന്ന് ഉള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു. അമിതവണ്ണം ആരോഗ്യത്തിന് തന്നെ വളരെയധികം അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത്. ഹൈഫാറ്റ്, ഷുഗർ, സാൾട്ട് അടങ്ങിയ ആഹാര സാധനങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, പ്രഷർ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ എന്നിവ വരുത്തി വയ്ക്കും. അവയുടെ തന്നെ പാക്കറ്റിലൂടെ ഇവ മുന്നറിയിപ്പ് നൽകുന്നത് ഉപഭോക്താവിന് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുവാൻ വളരെ പെട്ടെന്ന് സഹായകമാകും. ഒരു മുന്നറിയിപ്പ് ഈ പാക്കറ്റുകളുടെ മുന്നിൽ വരുന്നത് ചിലരെയെങ്കിലും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്ന് തടയും. എന്നാൽ മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ തന്നെ കൊടുക്കണം എന്നത് വർദ്ധിച്ചു വരുന്ന പാക്കേജിംഗ് ചാർജുകളോട് ചേർന്ന് ബിസിനസിനെ ബാധിക്കും എന്നാണ് കമ്പനിയുടെ പ്രതികരണം. ഇവിടെ 2 തരം വാദങ്ങൾ ഉയരുകയാണ്. പാക്കേജിന് മുന്നിൽ ഇത്
അപകടകരമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, വാർണിംഗ് സ്റ്റേറ്റ്മെന്റുകൾ വേണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ കമ്പനികൾ നിൽക്കുന്നു. കുഞ്ഞുമതി കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയസ്വതാക്കൾക്ക് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. നെടുക്കച്ചി ആർ ജി കുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വിൻസി 97.8. നമ്മൾ പാക്കറ്റ് ഫുഡ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച്, അത് എങ്ങനെയാണ് അമിതവണ്ണത്തിലേക്ക് കടക്കുന്നത് എന്നതിനെ കുറിച്ച്, അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളെ കുറിച്ച്, പ്രതികരണങ്ങളെ കുറിച്ച്, ആ പ്രതികരണങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കമ്പനികളുടെ എതിർ ശബ്ദങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ തന്നെ കൊടുക്കണം എന്നതാണ് ഒരു വാദമായി ഉയരുന്നത്. നിലവിലുള്ള പാക്കറ്റുകളിൽ ഇത്തരം ഒരു വാണിയെ കൂടെ ചേർക്കാനുള്ള സ്ഥലമില്ലെന്ന് ഈ കമ്പനി ഭീമന്മാർ വാദിക്കുന്നു. ഇത്തരം കമ്പനികൾക്ക് ഗവൺമെന്റിൽ വളരെയേറെ സ്വാധീനമുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. 2014 പാക്കേജുകളിൽ മാറ്റം വരുത്തണമെന്നും സ്കൂളുകളിലും പരിസരങ്ങളിലും വിൽപ്പന നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതി കേൾക്കുകയും അതിലൊരു ഉത്തരവ് നൽകുകയും ചെയ്തു. അതുപ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഈ കാലത്ത് തന്നെ പാക്കേജിന് മുന്നിൽ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ 11 വർഷത്തിന് ശേഷവും ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പം അത്രമാത്രം ശക്തരാണ് ഈ രംഗത്തുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒബിസിറ്റിയിലേക്ക് പോകുന്നത്, ഹൈ ഫാറ്റും ഷുഗറും സാൾട്ടും ചേരുന്ന HFS ഫുഡ് അമിതമായ രീതിയിൽ കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആ പാക്കറ്റിന്റെ മുന്നിൽ തന്നെ വേണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യയിലെ ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാക്കേജിന് മുന്നിൽ തന്നെ ഇത്തരം മുന്നറിയിപ്പ് ചേർക്കുന്നതിൽ വരുന്ന കാലതാമസം നമ്മുടെ നാട്ടിൽ പൊതുജന ആരോഗ്യ സംബന്ധമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ വരുന്ന പാളിച്ചകളിലേക്കാണ് വലിച്ചുവിടുന്നത്. FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമ നിർമ്മാണ പ്രക്രിയകളിൽ വരുന്ന കാലതാമസവും സുതാര്യക്കുറവും നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അവ പൊതു ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതിന്റെ പരിമിതികളും ഇത്തരം തീരുമാനങ്ങൾ ഫലപ്രദമായി നടക്കുന്നതിൽ കാലതാമസത്തിന് ഇടയാകുന്നു. മറുവശത്ത് വ്യവസായ സംഘടനകൾക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന അധികാര കേന്ദ്രങ്ങളെ സമീപിക്കുന്നതിനുള്ള എളുപ്പം, അവരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ നടപ്പിലാക്കാനും തങ്ങൾക്ക് വിഘാതമായി വരുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുവാനും സഹായകരമാകുന്നു. ഇൻഡസ്ട്രിയുമായി ബന്ധമുള്ള അത്തരം സാമ്പത്തിക താൽപര്യങ്ങളുള്ള അംഗങ്ങളെ വിദഗ്ധ സമിതിയിൽ അംഗങ്ങളാക്കുന്നതിനെതിരെ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലതായി Article 21 നൽകുന്ന ആരോഗ്യത്തിനുള്ള അവകാശം എന്നതിൽ ഇൻഡസ്ട്രി നിർമ്മിച്ച് നൽകുന്ന പാക്കറ്റ് ഫുഡിൽ തങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്ന് സാധാരണക്കാരന് അറിയാനും കൂടിയുള്ള അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്. ഗിരീഷ് ബാബു എ.എൻ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. The Lancet അന്താരാഷ്ട്ര റിസർച്ച് പബ്ലിക്കേഷൻസിന്റെ ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്ന പഠനം വന്ന ഉടനെ അന്താരാഷ്ട്ര അൾട്രാ പ്രോസസ് ഫുഡ് കമ്പനികളുടെ സംഘടനയായ ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് ബിവറേജസ് അലയൻസ് പറഞ്ഞത് തങ്ങൾക്ക് ആഗോള തലത്തിൽ തന്നെ ഭക്ഷണ നിലവാരം ഉയർത്തുന്ന പ്രക്രിയകളിലും ഫുഡ് പോളിസികൾ തീരുമാനിക്കുന്നതിലും പങ്കുണ്ടായിരിക്കണമെന്നാണ്. ഡയറ്റ് പോളിസി ഏറ്റവും അധികം ഉപഭോക്താക്കളെ ബാധിക്കുന്നതിന് വഴിമരുന്നിരുന്ന കമ്പനികളാണ് ഇത് പറയുന്നത് എന്നതാണ് ഇതിന്റെ വൈരുദ്ധ്യം. ജനം എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികളാണ്. അവർക്ക് എല്ലാ മേഖലകളിലും വേണ്ടത്ര ഇടപെടൽ ശേഷിയുണ്ട് എന്നുള്ളതാണ് സത്യം. 2026 എക്കണോമിക് സർവേ പ്രകാരം 29 ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്നാണ് ഗവൺമെന്റിനോട് ലേബലിന് മുന്നിൽ മുന്നറിയിപ്പ് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴുള്ള റാങ്കിംഗ് സ്റ്റൈൽ സിസ്റ്റം എന്താണോ ഉദ്ദേശം, അതിൽ പരാജയപ്പെടുന്നതെന്നാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് അഭിപ്രായപ്പെടുന്നത്. 2026 എക്കണോമിക് സർവേ അൾട്രാ പ്രോസസ്ഡ് ഫുഡിന് ഏറ്റവും അധികം GST സ്ലാബ് കൊണ്ടുവരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതുകൂടാതെ HFSS കാറ്റഗറിക്ക് പ്രത്യേകമായ സർചാർജ് ഏർപ്പെടുത്തണമെന്നും സംഘടനകൾ നിർദ്ദേശിച്ചു. ഫ്രണ്ട് ഓഫ് പാക്കറ്റ് വാണിംഗ് ലേബൽസ് ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും എക്കണോമിക് സർവേ ശക്തമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതൊന്നും പ്രായോഗികമായില്ല.
1: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ കൃഷിയാർ അജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൽസുകർ 107.8. നമ്മളുടെ വരും തലമുറ അമിത വണ്ണത്താൽ ദീർഘമുട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ഈ പാക്കറ്റ് ഫുഡുകളാണ്. ഇവയെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ലേബലിംഗിനെതിരെ ബഹുരാഷ്ട്ര കമ്പനികൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡിനെ കുറിച്ച് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അൾട്രാ പ്രോസസ്ഡ് ഫുഡിൽ ഷുഗർ, സാൾട്ട്, ഫാറ്റ് ഇവ അമിതമായ തോതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഇവയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള അഡിക്റ്റീവ്സ് അടങ്ങിയിട്ടുണ്ടാവും. ഇവയുടെ രുചി അധികമായതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളിൽ ഇവ അധികമായി വാങ്ങി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. 2025 നവംബറിൽ പുറത്തിറങ്ങിയ 3 പാങ്ങളുള്ള ലാൻസെറ്റ് ജേണലിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ദീർഘകാല ഭക്ഷണ രീതിയിൽ സാരമായ മാറ്റം വരുത്തുകയും ഡയറ്റ് ക്വാളിറ്റിയെ സാരമായി മോശമാക്കുകയും ചെയ്യുമെന്നാണ്. ഇതിന്റെ ഫലമായി വിവിധ ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു. ഈ പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ 50 വർഷങ്ങളായി ഇത്തരം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് വിൽക്കുന്ന കമ്പനികൾ ആഗോള തലത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും ഉള്ള പോളിസികളിൽ സാരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ്. ലാൻസെറ്റിന്റെ ഈ പഠനം ലണ്ടനിലും ബ്രസീലിലും സ്ഥിരീകരിച്ചതിന് ശേഷം ജനുവരി 2026 ഇന്ത്യയിലേക്ക് വന്നത്. പൊതുജന ആരോഗ്യ സംഘടനകൾ പറയുന്നത് കഴിഞ്ഞ 1 ദശകത്തിലായി ഒബിസിറ്റി, അതായത് അമിതവണ്ണം, 10 മടങ്ങായി വർദ്ധിക്കുകയും ടൈപ്പ് 2 ഡയബറ്റീസ് 10 മുതിർന്നയാളെ ബാധിക്കുന്നതെന്നുമാണ്. അമിതവണ്ണമുള്ള കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളിലും ഇത്തരം ഭക്ഷണങ്ങളുടെ ഉപയോഗം പല വിധത്തിലുള്ള മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലാൻസെറ്റ് സീരീസിലെ 43 എഴുത്തുകാരിൽ ഒരാളും പൊതുജന ആരോഗ്യ സംഘടനാ പ്രവർത്തകനുമായ അരുൺ ഗുപ്ത പറയുന്നത് ഫ്രണ്ട് ഓഫ് പാക്കിംഗ് ലേബലിംഗ് അഥവാ പാക്കറ്റിന്റെ മുൻവശത്ത് തന്നെ മുന്നറിയിപ്പ് നൽകണം, വാണിംഗ് നൽകണം എന്ന നിർദ്ദേശത്തിൽ ചർച്ചകൾ നടന്നപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടവരിൽ 80% ഭക്ഷണ നിർമ്മാതാക്കളായിരുന്നു എന്നാണ്. FSSAI ചോപ്പ് ഹോൾഡർമാരുടെ മീറ്റിംഗുകളിൽ അധിക പങ്കും കമ്പനികളുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നും ഇവർ ഇന്ത്യയിലെ ന്യൂട്രീഷൻ സയൻസ് സ്ഥാപനങ്ങൾ നിർണയിക്കുന്ന ഗുണനിലവാരങ്ങളെ ചോദ്യം ചെയ്യുകയും സംശയങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്നും അരുൺ ഗുപ്ത ആരോപിക്കുന്നു. ഇതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് 2023 സെപ്റ്റംബർ മുതൽ 2025 മാർച്ച് വരെ ഇന്ത്യയിൽ ഒരൊറ്റ മിസ്ലീഡിംഗ് ഫുഡ് പരസ്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഇന്ത്യയുടെ ഫുഡ് പോളിസി നേരിടുന്ന വെല്ലുവിളികൾ പാക്കേജിലുള്ള ന്യൂട്രിയൻ അളവുകളോ സ്റ്റാർ റേറ്റിംഗോ ഉപഭോക്താക്കളുടെ അവബോധനത്തിലുള്ള കാമ്പെയിനുകൾ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം ഫുഡ് പോളിസികളുടെ ആദ്യത്തെ വെല്ലുവിളി ആരാണ് ഈ പോളിസികൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മാതാക്കളുടെ കോർപ്പറേറ്റുകൾ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇവയെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ റെഗുലേറ്ററി സംവിധാനം ഫ്രെയിംവർക്ക് ദുർബലമാണ്. 2017 നിർബന്ധമാക്കിയ ലേബലിന്റെ മുകളിലുള്ള അധിക ഉപ്പ്, അധിക മധുരം, അധിക പാറ്റ് എന്നിവ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇതുവരെയും നടപ്പിലാക്കാത്തത് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി മാറുന്നു. ഫുഡ് പാക്കറ്റുകളുടെ മുൻവശത്ത് തന്നെയുള്ള മുന്നറിയിപ്പ് ഉപഭോക്താക്കളെ പാക്ക് ചെയ്യാത്ത അനാരോഗ്യകരമായ വഴിയോര ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇവയുടെ നിലവാരമില്ലായ്മ ആരോഗ്യരംഗത്ത് ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ലേബൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനത്തെ ഇത് ഇല്ലാതാക്കുമെന്നും കമ്പനികൾ വാദിക്കുന്നു. നോക്കൂ, കമ്പനിയുടെ വാദം എത്ര കൗതുകകരമാണെന്ന് നോക്കൂ. പാക്കേജ് ഫുഡ് വാങ്ങിയില്ലെങ്കിൽ ആളുകൾ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുമെന്നും തട്ടുകടയിലെ ഭക്ഷണം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ എങ്ങനെ മോശമാക്കി മാറ്റുമെന്നും അവർ പ്രബന്ധങ്ങളിലൂടെ അതോറിറ്റികളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. എന്തു തന്നെയായാലും ഫുഡ് അതോറിറ്റി സുപ്രീംകോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കുറെ കൂടി വിശാലമായ സ്റ്റേക്ക് ഹോൾഡർ ചർച്ചകൾ നടത്തുകയും കൂടുതൽ റിസർച്ചുകൾ ഫ്രണ്ട് ഓഫ് പാക്കേജ് ന്യൂട്രീഷൻ ലേബലിന് വേണ്ടി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കോടതി ഇക്കാര്യത്തിൽ അധികൃതരുടെ നെല്ലപ്പോക്കിലുള്ള തങ്ങളുടെ അതൃപ്തിയും
രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഏത് ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നമ്മളുടെ കുട്ടികൾ എന്ത് കഴിക്കണമെന്ന് ബഹുരാഷ്ട്ര കുട്ടക്കത്തിയവന്മാർ തീരുമാനിക്കുന്ന ഈ കാലത്ത് നമുക്ക് പോരാട്ടത്തിന്റെ ജ്വാല അയാതെ കാത്തു സൂക്ഷിക്കാം. കുഞ്ഞുകുഞ്ഞു കാര്യം നിങ്ങളുടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എന്റെ ലോകം.

0: प्यार भरी आवाज सुन के आपका दिल भी इलू इलू करता है दोस्तों, तो करना ही चाहिए ना। अब कितना, एक साल हो गया हम सबको, तो चलिए बोलिए मेरे साथ, इलू इलू इलू इलू। तो टाइम आ गया है आप हमारे अगले दोस्त से कनेक्ट होने का। कौन है और कहाँ से है? हेलो
1: हेलो, नमस्ते जी,
0: गुड मॉर्निंग
1: गुड मॉर्निंग गुड मॉर्निंग।
0: अभी पिछला गाना सुनने के बाद आपका दिल भी इलू इलू कर रहा है?
1: हाँ, इलू इलू चालू करने का है।
0: बताइए
1: मुरली धरन दुलई पेरुमल,
0: नमस्ते, कैसे हैं आप?
1: ठीक है, अच्छा है। अब 10 दिन हो गया आपके मिलने से, 2 दिन हो गया
0: जी। मैं पिछले हफ्ते थोड़ा सा काम से बाहर थी।
1: गया मंगलवार में, आप रजा पर था ना, छुट्टी पर था ना?
0: हाँ। बताइए कौन सा गाना सुनना पसंद करेंगे दोस्त?
1: अरे मेरे बीच में कैसा है ये बंधन,
0: कैसा है ये बंधन, आप बताइए।
1: अच्छा है हमारा बंधन, अच्छा है, तोड़ने वाला नहीं है
0: जी। जरूर तोड़ेंगे नहीं, छूटेंगे नहीं।
1: छोड़ा ये नहीं, पहले थोड़ा हिंदी सीखने आने का बोलता है, पहले चलो हिंदी सीख के आया है। पिक्चर में
0: जी बोलिए,
1: कमला हसन का पिक्चर है
0: जी, और यह शायद लग रहा है आपका फेवरेट गाना है।
1: यस, फेवरेट गाना है। तो ये पिक्चर तो मैंने 2-3 बार अपना में देखा था।
0: क्या बात है,
1: एक विजय के लिए।
0: वाओ, नाइस, वेरी नाइस। ऑल राइट, तो मैं आपका ये फेवरेट सॉन्ग प्ले करूंगी एक छोटे से ब्रेक के बाद, ओके?
1: ठीक है।
0: ऑल राइट, सुनते रहेगा प्यार भरी आवाज ओनली ऑन 107.8 पर। मिलते हैं छोटे से ब्रेक के बाद, कहीं मत जाइएगा दोस्तों।
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
6: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ധോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ തണ്ട് കറിയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. ചേമ്പിൻ തണ്ട് കഴുകി നാരു കളഞ്ഞ് വട്ടത്തിൽ കൊത്തിയരിഞ്ഞ് വയ്ക്കുക. അത് 3 കപ്പ് ഇലമ്പിക്ക അല്ലെങ്കിൽ കാർബോള പുളി 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ഉപ്പ് പാകത്തിന്, താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന്. ഇനി ചേമ്പിൻ തണ്ട് കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ചേമ്പൻ തണ്ട് ഇലമ്പിക്കയിട്ട് പച്ചമുളകും ചേർത്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് ഉടയ്ക്കുക. ഇതിൽ ഉപ്പ് ചേർത്ത് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ ചേർക്കുകയും ചെയ്യാം. അതിനുശേഷം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന് ഇവ ഇട്ട് താളിച്ച് ചേർക്കാം. അത് ചൂടോടെ വിളമ്പുകയും ചെയ്യാം. അങ്ങനെ ചേമ്പിൻ തണ്ട് കറി തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ചേമ്പിൻ തണ്ട് കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ചേമ്പിൻ തണ്ട് ഇലമ്പിക്കയിട്ട് പച്ചമുളകും ചേർത്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് ഉടയ്ക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂണ് ചേർക്കുകയും ചെയ്യാം. അതിനുശേഷം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ഉഴുന്ന് ഇവ താളിച്ച് ചേർക്കാം. അങ്ങനെ ചേമ്പിൻ തണ്ട് കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എനുമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. വീടിന്റെ വിവരങ്ങൾ ഉടമയ്ക്കോ വാടകക്കാർക്കോ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSൽ HST ഗണിതം, HST മലയാളം, HST ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപൊഴിവിലേക്ക് നാളെ രാവിലെ 11 അഭിമുഖം നടത്തും. UPSSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വനിതകൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഒഴികെയുള്ളവർ മെയിൻ പരീക്ഷയ്ക്കുള്ള പ്രവേശന ഫീസായി 200 രൂപ അടയ്ക്കണം. വിവരങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കാൻ ഈ മാസം 19 മുതൽ 28 വരെ UPSSC വെബ്സൈറ്റിൽ അവസരമുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രോഗ്രാമിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. 22 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 22 മുൻപായി ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778783191. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും UIT IHRD സെന്ററുകളിലെയും 2026-27 അധ്യയന വർഷത്തെ 4 വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൌജന്യ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത, SSLC, പരിശീലന കാലത്ത് ട്യൂഷൻ ഫീസ്, ഭക്ഷണം, താമസം എന്നിവ സൌജന്യമാണ്. കൊല്ലം അയത്തിൽ വടക്കേവിള SN പബ്ലിക് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497131853. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഞാനേ
1: കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും തത്സമയ കാതോട് കാതോരത്തിലേക്ക് ഞാൻ സന്തോഷ് ഇരവിപുരം സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സമയങ്ങളൊന്നും കളയണ്ട, എല്ലാവരും നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0474-2931-1111. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. നമസ്കാരം, സുഖമാണ്. ഇതാരാണ്?
5: രാജേഷ്.
4: എവിടുന്നാ മാം വിളിക്കുന്ന? ആണോ, കുറേ കാലം ആയല്ലോ അല്ലേ? സ്ഥലത്തില്ലായിരുന്നോ? ആണോ, എവിടുന്നാ വിളിക്കുന്നത്? കണ്ണനല്ലൂർ. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? വീട്ടിൽ നിന്നാണോ ജോലി സ്ഥലത്തു നിന്നാണോ?
5: വീട്ടിൽ
4: നിന്ന്. ഓക്കെ, എന്താ ഉണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആണോ, പിന്നെ പുറത്തോട്ടൊന്നും പോയില്ലേ ഇന്ന്? അതെന്ത് പറ്റി? മഴയൊന്നും ഇല്ലല്ലോ. വീട്ടിലാരും ഇല്ല അല്ലേ, അതുകൊണ്ട് പോയില്ല അല്ലേ. അപ്പൊ എന്തായാലും ആദ്യം റേഡിയോയിൽ വിളിച്ചപ്പോ തന്നെ കിട്ടിയല്ലോ ഫസ്റ്റ് കോളർ ആയിട്ട്. ഏതാണ്? ആ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ.

0: തത്സമയ കാതോട് കാതോരം തുടരുകയാണ്. ഞാൻ സന്തോഷ് ഇരവിപുരം, വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അങ്ങനെ ഒരു അടിപൊളി പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ കാതോട് കാതോരം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്
1: ഇത്? നമ്മള് രണ്ടു കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഒരു കോള് നിങ്ങളുടെ അറ്റൻഡിൽ കിട്ടുന്നത്.
0: ആണോ? അതാരാണ്?
1: തേവലക്കര കോഴിവിള എന്ന് വിളിക്കുന്ന രാജീവ്.
0: രാജീവ്, ശരിയാ. നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് സംസാരിക്കുമായിരുന്നു അല്ലേ?
1: മിക്കവാറും എനിക്ക് കിട്ടുന്നതായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് ശ്രോതാക്കളുടെ എണ്ണം കൂടുതലല്ലേ,
0: അതുകൊണ്ട് കിട്ടാത്തതാണ് അല്ലേ? അപ്പം പിന്നെ ആവട്ടെ, പിന്നെ ആവട്ടെ വെച്ച് മാറിയിരിക്കും അല്ലേ? വിളിക്കാതെ
1: അല്ല, അത് നമ്മള് പാട്ട് കേൾക്കും, വിളിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റ് പ്രോഗ്രാമുകളിൽ മിണ്ടിയും പറഞ്ഞും, പിന്നെ അല്ലെങ്കിൽ എല്ലാരും ചെല്ലണം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്.
0: ഉണ്ടല്ലേ, ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു?
1: നമ്മളത് കണ്ടിന്യൂ. ആ, ജോലിയും കാര്യങ്ങളും, നമ്മള് ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിംഗ്, ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് സെക്ഷനിലല്ലേ ജോലി ചെയ്യുന്നത്.
0: അപ്പൊ ഉഷാറായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ.
1: ആ, ഇപ്പം വർക്ക് കഴിഞ്ഞത്, ഈ മഴ സമയത്താണ് ഞങ്ങൾക്ക് ഒരിക്കലും വർക്ക് വരുന്നതേ.
0: മഴയൊക്കെ പോയി, ഇപ്പൊ ഭയങ്കര വെയിലും തെളിഞ്ഞ തെളിഞ്ഞ അന്തരീക്ഷം,
1: ഗംഭീരമായ
0: മഴയല്ലേ? പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു? വീട്ടിലെല്ലാരും സുഖം? വീട്ടിലെല്ലാവർക്കും
1: സുഖമായിട്ടൊക്കെ പോകുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്?
1: അതെ, ഞാന് ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെ കളിയാക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഏഴ് മുന്നത്തിറകല്ലേ, ഈ വവ്വാലിനെ ഊഞ്ഞാലാട്ടാൻ പഠിപ്പിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് യേശുദാസിന്റെ അത് ഗംഭീരമായ സ്വരത്തിൽ പാടിയ ഒരു പാട്ടാണ്. അവര് ഹൈപിച്ച് പാട്ടാണല്ലോ.
0: ശരി ശരി.
1: അതെ അതെ, അവർ ആ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവര് എല്ലാവർക്കും ഒത്തിരിയും കാലത്തിന് ശേഷം ഞാൻ ഈ കാതോട് കാതോരത്തിൽ വന്ന് എല്ലാവരുമായിട്ടൊന്ന് കണക്ഷൻ കിട്ടിയത് കൊണ്ട് എല്ലാവരെയും, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്
0: ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നു.
0: ഓക്കെ രാജീവേ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: പാട്ടിലേക്ക് പോവാം.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
1: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
2: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
1: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
1: മൂന്നാംകുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
2: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: തത്സമയ കാതൊടുക തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം, വിളിക്കേണ്ട നമ്പർ 0474239311. അപ്പൊ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ഗിരിജ,
5: ഗീത
4: ചേച്ചി. ആ ഓക്കെ, എന്തൊക്കെയുണ്ട് ചേച്ചി? ശക്തികുളങ്ങര വളരെ ശാന്തമായി ഒഴുകുകയാണ് ഇപ്പൊ അല്ലേ? ട്രോളിങ് ഒക്കെ വന്നു കഴിഞ്ഞാ
5: അതെങ്ങനെ? ആ
4: അതെ അതെ, അതിനുശേഷം ഒരു ബഹളം കാണും അല്ലേ? കരിക്കാടി, കരിക്കാടി ആദ്യത്തെ ദിവസത്തെ പത്രവാർത്ത പോയിട്ടൊന്നും നിരാശയായിട്ട് തിരികെ വന്നു ബോട്ടുകൾ. അത് കഴിഞ്ഞ് രണ്ടുമൂന്ന്
5: പിന്നെ
4: അല്ല, സാധാരണ ഈ ട്രോളിങ് പിന്നെ അത് ഓപ്പൺ ആയതിനു ശേഷം ആദ്യം പോകുന്ന ബോട്ടുകൾക്ക് ചിലപ്പോഴും കിട്ടും, ചിലപ്പോ കിട്ടത്തില്ല. ആ അങ്ങനെ ആ രീതി പറഞ്ഞ. അപ്പൊ ഇനി അത് കഴിഞ്ഞ് ചുമപ്പം കോര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാരും എത്തും. ആണോ? അത് ശരി.
5: മീൻകൂട്ടണ്ടല്ലോ.
4: ആ
5: പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ശക്തികുളങ്ങരയിലുള്ള എല്ലാവർക്കും
4: വേണ്ടിട്ടു
5: വയലാറിന്റെ ഒരു പാട്ടാ ഞാൻ ചോദിച്ചത്.
4: അയ്യോ, അപ്പം ബാക്കിയുള്ളവർ പരാതി പറയത്തില്ലേ?
5: ശക്തികുളങ്ങരയിലുള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ ശക്തികുളങ്ങര കരയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയേ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാ പിന്നെ കൊല്ലത്തില്ല
4: അല്ല, ആദ്യം ശക്തികുളങ്ങരക്കാർ കേക്കട്ട്, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ വരട്ട്.
5: ബാക്കിയുള്ളവരോട് എല്ലാവർക്കും ഒന്ന് ഇത് ചെയ്യുന്നു.
4: ശരി ശരി, വഴക്കാക്കണ്ട അല്ലേ?
5: കാണാം വരുമ്പം സാറിനെ അവിടെ വന്നും കാണാം.
4: ഓക്കെ.
5: എല്ലാരെയും തിരക്കി എന്ന് പറയണം, റെഡി ബെഞ്ച് നമ്മുടെ ഒരു വീട് കുടുംബം പോലെ.
4: അതെ അതെ, നിങ്ങൾ എല്ലാരും ചേർന്നാണ് ഞങ്ങളുടെ കുടുംബം.
5: എല്ലാരും ഇവിടെ ചേർന്ന് നമുക്കൊരു കുടുംബം.
4: ഓക്കെ ഓക്കെ, താങ്ക് യു.
5: ശരി,
4: താങ്ക് യു. ആ പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതോട് കാതോരം തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ, സന്തോഷ് സാറല്ലേ?
0: അതെ, നമസ്കാരം, ആരാണ്?
1: നമസ്തേ സാറേ, ഞാൻ കൊല്ലം കെ എസ് ആർ ഡി സി സുരേഷ് എന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്.
0: ആണോ? ഓക്കെ ഓക്കെ.
1: ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു,
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്, എനിക്ക് ഓർമ്മയുണ്ട്.
1: ഇതിനകത്ത് പറയാൻ എനിക്ക് അതിൽ സന്തോഷ വാർത്ത പറയാനുണ്ടായിരുന്നു.
0: പറഞ്ഞോളൂ.
1: പറയുന്നില്ല, ഒരു പ്രിയദർശിനി നമ്മുടെ കെ എസ് ആർ ടി സി ലേഡീസിന് സൗജന്യ യാത്ര കൊടുത്തു. അതൊരു നല്ല കാര്യമാണ് സാറെ, ഇനിയും അങ്ങനെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെന്ന്.
0: അതെ അതെ അതെ, വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ, നമുക്ക് ഈ നമ്മളെ പൊതുജനങ്ങൾക്ക് ആര് നല്ലത് ചെയ്താലും നമുക്ക് സ്വീകരിക്കാം. അതെ അതെ,
1: സ്ത്രീകൾക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് അവര്.
0: അതെ അതെ,
1: അവർക്ക് നല്ല കാര്യം ഇതിൽ നിന്ന് തുടക്കം കുറിക്കുന്ന നല്ല കാര്യം തന്നെ. ഇതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ സുരേഷ്, താങ്ക് യു.
1: അതിനുവേണ്ടി സന്തോഷം കൊണ്ട് ഞാൻ പാട്ട് വെച്ചു, അക്കരെ അക്കരെ എന്നുള്ള.
0: ആ പിന്നല്ല, ഓ അതിനകത്ത് അക്കരെ അക്കരെ അക്കരെ എന്ന് പറഞ്ഞ സിനിമയില് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, ആ പാട്ടാണോ? ഓക്കെ ഓക്കെ, ശരി.
1: എല്ലാവരും വൻ വിജയത്തിൽ തീർക്കണമെന്ന് പ്രാർത്ഥിക്കും സാർ.
0: ഓക്കെ, താങ്ക് യു സുരേഷ്. ആ ഓക്കെ, ബൈ.

0: കാതൊടുക്കാതുരം തുടരുകയാണ്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഇല്ല, നന്ദു. നന്ദു, അതെ അതെ, എവിടുന്ന നന്ദു വിളിക്കുന്ന? എവിടാ, എവിടാണ്? ആ, ഓക്കെ ഓക്കെ. ആ, കൊടുക്ക കൊടുക്ക. ഹലോ, പെട്ടെന്ന് മനസ്സിലായില്ല നന്ദുവിന്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കേ. ആണോ? ആ, അതെങ്ങനെ തപ്പി എടുക്കുന്നു? ആ,
1: അവർക്ക് ഭയങ്കര നന്ദുവിനും അല്ല, ഞാൻ വിളിച്ച കിട്ടത്തില്ല കേട്ടോ.
0: ആ, ഓക്കെ.
1: മഴയൊക്കെ തീർന്നു.
0: മഴയൊക്കെ തീർന്ന്, നല്ല വെയിലുണ്ട് പച്ചമ്മ. അവിടെ എങ്ങനെ മഴയുണ്ടോ? അവിടെ തെളിഞ്ഞ അന്തരീക്ഷം. അതെ അതെ. ആ, ഇങ്ങനെ ചൂടും മഴയത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അച്ഛമ്മയ്ക്ക് സുഖമാണോ? സുഖമാണോ?
1: വലിയ കുഴപ്പമില്ല. പ്രായത്തിന്റെ അനുസരിച്ചുള്ള ക്ഷീണമൊക്കെ ഉണ്ട്.
0: ഓക്കെ.
1: പ്രായത്തെ 80 കഴിഞ്ഞ് 81 ലോട്ടൊക്കെ കേറുന്നില്ലേ? ഇനിയൊക്കെ കൂടെ ആ പണ്ടാൻ
0: തോന്നുന്നു.
1: അസുഖങ്ങളൊന്നും ഇല്ലാത്തതിന്റെ
0: അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? അതല്ലേ. ഒത്തിരി നാളായി കണ്ടിട്ട്. ഒന്നുമില്ല, ഒന്നുമില്ല. ചമ്മ, പാട്ട് ചോദിച്ചായിരുന്നോ? പാട്ട്?
1: പാട്ട് നല്ലൊരു പാട്ട്.
0: ഓ, ശരി ശരി. ഓക്കെ. ആ, ഓക്കെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തത്സമയ കാതോടുകാതോരം ഇനി വാർത്തകൾക്ക് ശേഷം തുടരും.

0: கொஞ்சடி கொஞ்சடி கொஞ்சடி கொஞ்சடி நாட்டு முத்து
1: ஆகாஷவாணி. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്ര വികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 രണ്ട് ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവെ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും കോടതി വിധിച്ചു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 ഉയർന്ന് 76,621, നിഫ്റ്റി 81 നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 1,11,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രീ സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 June 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ശിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടെ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കേ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർനേ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കേ അന്ദർ യുവാവോ കേ നൈതിക സാഹസ് കേ സാത്ത് യുവാവോ മേ ആകാംക്ഷി യുവാവോ കേ അന്ദർ നേതൃത്വ ശക്താ കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകേ സേ ഹം ഭാരത് കോ ബദൽ സക്തേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കും.

0: ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
2: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലന്റുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും.

0: ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க. தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: തത്സമയ കാതൊടുകാതരം തുടരുകയാണ്. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: ഞാൻ കൂട്ടിക്കടയാണ്. ജുബേരിയ.
0: ജുബേരിയ? ആ ഓക്കെ ഓക്കെ. ഒത്തിരി ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ജുബേരിയ അല്ലേ? ഏഹ്, ചിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളല്ലേ? ചിരിക്കുന്ന അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരു സംശയമില്ല. ഞാൻ അത് അതിന് അത് തന്നെ പറയുമായിരുന്നു. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ മസിൽ പിടിച്ചു നടന്നിട്ട് എന്തോ ചെയ്യാനോ?
1: എല്ലാരോടും ചിരിച്ചോണ്ട് സംസാരിക്കും.
0: അതൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. നമ്മള് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. നമ്മള് ചിരിപ്പിക്കുമ്പോ മറ്റുള്ളവർ ചിരിക്കും. അതൊക്കെ നല്ല മസിൽ പിടിച്ചിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല.
1: മസിൽ പിടിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ അതെല്ലാം നമ്മളങ്ങ് മറന്നു.
0: അതാണ് നമ്മളിപ്പോ ഈ കാതോടുകാതൊരു
1: ഗൾഫിൽ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി.
0: ആണോ?
1: മോന്റെ വലത്തെ കാലിൽ ഇപ്പൊ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇനി 24-ാം തീയതി 3-ാമതൊരു ഓപ്പറേഷൻ ഉണ്ട്.
0: ആണല്ലേ?
1: നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കൊണ്ടുവരണമെങ്കിൽ അവിടെ അറബിക്ക് 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം.
0: അപ്പൊ
1: വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് എന്റെ മോനാ ചെയ്തോണ്ടിരുന്നത്. ഇപ്പഴത് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്റെ വീട്ടുകാരൻ ശ്വാസകോശ രോഗിയാണ്. ഇപ്പം മറ്റം എല്ലാതായിരുന്നു. അപ്പം മോനിപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ജീവിതമൊക്കെ പോയി. എന്നും പറഞ്ഞ നമ്മള് ദുഃഖിച്ചിരുന്നോണ്ടൊരു
0: കാര്യമില്ല. ഒരു കാര്യമില്ല. അതായത് നമ്മള് പറയത്തില്ലേ, ഇപ്പൊ രാത്രി ഇന്ന് പകല് നാളെ രാത്രി ആവുന്ന പിന്നെ പിറ്റേന്ന് പകല് വരുന്നു. ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മള് സ്ഥിരമായിട്ട് നമുക്ക് ദുഃഖവും ഇല്ല, സ്ഥിരമായിട്ട് നമുക്ക് സന്തോഷവും ഇല്ല. അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇതെല്ലാം കടന്നേ പറ്റൂ.
1: എല്ലാം ഉള്ളവർക്കും ദുഃഖം ഉണ്ടാവും.
0: അത് ഉറപ്പല്ലേ? അത് നമ്മള് വിചാരിക്കുന്ന ഇപ്പൊ ഒത്തിരി വലിയൊരു വീട്, ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി ഉണ്ട്, വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ അറിയുന്നില്ല അവരുടെ വിഷം. അവർക്ക് വെളിയിൽ പറയാനൊക്കാതെ താങ്ങാനൊക്കാത്ത വിഷമമായിരിക്കും ഒരു പക്ഷെ അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് റിലാക്സബിൾ ആണെന്ന് വേണമെങ്കിൽ കരുതാം. അതന്നെ. പിന്നെ ഈ ശ്വാസം മുട്ടൽ ഈ ക്ലൈമറ്റിനകത്ത് കുറച്ച് കൂടി വരും. പിന്നെ അത് മാറും.
1: ശ്വാസം മുട്ടാത്തല്ല, 25 വർഷമായിട്ട് ഞാൻ ഹാർട്ടിന്റെ മരുന്ന് കഴിക്കുക. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായി, അറിഞ്ഞില്ലായിരുന്നു. പിന്നെ വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും മോനല്ലേ നോക്കി.
0: അതെ അതെ, സ്വാഭാവികമായിട്ടും നമുക്കത് വിഷമം തന്നെ ഉണ്ടാക്കും.
1: അപ്പൊ ഞാനിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും.
0: ഓക്കെ, നല്ലതന്നെ. നമ്മളെ മനസ്സ് ആ അതിൽ നിന്നും ഒന്ന് മാറി നിക്കുമ്പോ അത് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും അല്ലെ? കുറച്ച് അത് മാത്രമേ ഉള്ളു കൃത്യമായിട്ട് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ വരുന്ന ദിവസം ഉള്ളു ഈ സമയം നമ്മളെ ബ്രേക്കിന്. അപ്പൊ എന്തായാലും മറക്കാതെ മോനെ വിളിക്കുമ്പോ പറയണം എല്ലാം. ഒരു സ്പീഡി റിക്കവറി ഞങ്ങൾ എല്ലാം ആശംസിക്കുന്നുണ്ട്. ശക്തനായിട്ട് തിരിച്ചു വരും കേട്ടോ. വിഷമിക്കണ്ട. ഊണ് കഴിഞ്ഞു.
1: അപ്പൊ നമുക്ക്
0: അത് തന്നെ ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പോകട്ടെ.

0: തത്സമയ കാതോട് കാതോരം തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പലപ്പോഴും ഈ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ എല്ലാവരും അതിൽ കൂടെ കടന്നു പോകും. പക്ഷേ പലർക്കും അതിൽ നിന്നും എന്താണ് മുക്തി നേടാൻ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സന്തോഷം ദുഃഖത്തിന് പോവും, ദുഃഖം സന്തോഷത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ അടുത്ത കോളറിലേക്ക് പോട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഞാൻ കുട്ടിക്കടയിൽ നിന്ന് സബീനയാണ്.
0: കുട്ടിക്കട? ആ, ജുബേരിയ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സബീനയ്ക്ക് കൊടുത്തോ? അപ്പൊ രണ്ടും അടുത്തടുത്താണ്. അങ്ങനാണെങ്കിൽ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചോണേ.
1: ഹലോ
0: ഹലോ. ആ, ഇപ്പോഴും റെഡിയായി, റെഡിയായി. ഇനി ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അടുത്ത് നിന്ന് വിളിക്കുന്നവർക്ക് ഫൈൻ അടിക്കും കേട്ടോ. ഇമ്പോസിഷൻ എഴുതിയിട്ട് വാട്സപ്പിൽ അയച്ചു തന്നാ മതി, കുഴപ്പമില്ല.
1: നമ്മള് ജോലിയുടെ ഇടയില് കൊറേ വട്ടം വിളിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുമ്പോ നമ്മള് ആ ഒരു
0: അത് മനസ്സിലായി മനസ്സിലായി. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ രണ്ടുപേരും പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ക്ലിയർ ആകത്തില്ല, അത്രേ ഉള്ളു പ്രശ്നം. കഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ നല്ലതുപോലെ സംസാരിക്കണ്ടേ അല്ലേ? ഓക്കെ, പറയൂ, ഇനി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സന്തോഷത്തിലാണല്ലോ, അങ്ങനെ ആയിരിക്കണം.
1: സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സന്തോഷം, മോള് ഇനി വിശേഷമാണ്, രണ്ടു മാസം കഴിഞ്ഞ് കുഞ്ഞു ബാബ വരും.
0: ഓ, വലിയ സന്തോഷല്ലേ, കുടുംബത്തിൽ പുതിയൊരു അംഗം വരുന്നു അല്ലേ? അപ്പൊ നമ്മള് ഇത് കൊച്ചു സന്തോഷം എന്ന് പറയാക്കത്തില്ല, ഇത് വലിയ സന്തോഷം തന്നെയാണ് അല്ലേ? കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമ്മൾ
1: സന്തോഷം തന്നെയാണ് ജീവിതത്തില്.
0: ആ, അതൊക്കെ അത് തന്നെ ഏറ്റവും നല്ല ഭാഗ്യം തന്നെയാണ്.
1: മോളെ കല്യാണം കഴിച്ചേക്കുന്നത്
0: ആണല്ലേ? അപ്പൊ അതിന്റെ ഡെലിവറി ഒക്കെ ട്രിവാൻഡ്രത്താണോ കൊല്ലത്താണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ദിവസം ഇങ്ങനെ അടുത്തു അല്ലേ? ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന ദാ പോയി എന്ന് പറഞ്ഞ കണക്ക് അതങ്ങ് പോകും. ഓക്കെ, അപ്പൊ മോളുടെ അടുത്തും ഞങ്ങളുടെ എല്ലാ ആശംസകൾ പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മോൾക്കായിട്ടാണോ പാട്ട് ചോദിക്കുന്ന? അതോ
1: എനിക്കായിട്ട്
0: ആണോ? ശരി ശരി, ഓക്കെ, പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: 3 ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വോയിസസ് ഓഫ് ചേഞ്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
5: തത്സമയ കാതോട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474239311. കോളിലേക്ക് പോകാം. ഹലോ
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം,
5: ആരാണ്? സുധർമ്മ.
6: ആ,
5: എന്താ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? എന്താ ഒരു എന്തൊക്കെയുണ്ട്
6: വിശേഷം? ആണോ? ആ, കൊച്ചുമക്കളൊക്കെ അങ്ങ് ദൂരെ കോഴിക്കോട്ടൊക്കെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ഇവിടെ.
5: ആണോ, അവര് ഇടയ്ക്കൊക്കെ വരാറുണ്ടോ?
6: ഇടയ്ക്കൊക്കെ വരും. അവിടെ മോന് പന്ത് കളിയിലെ സെലക്ഷൻ കിട്ടി. അങ്ങനെ മോൻ അവിടെ.
5: ആണോ, അത് ശരി. ആഹാ, അതിന്റെ കോച്ചിങ് ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ?
6: ആ, അപ്പം പോയിട്ട് 2 ആവാൻ പോകുന്നു.
5: ആണല്ലേ, അപ്പൊ കേരളത്തിന് വേണ്ടിയുള്ള ടീമിലോട്ടാണോ?
6: കോഴിക്കോട് അക്കാഡമിയില. എനിക്ക് സ്ഥലം പേര് പോലെ അറിയത്തില്ല.
5: എത്ര വയസ്സുണ്ട് മോന്?
6: ഇപ്പൊ കഴിഞ്ഞ ഈ മാസം 12 വയസ്സ് തുടക്കമാകുന്നു.
5: ആണല്ലേ, ഓ മിടുക്കൻ. അപ്പൊ അതില് സെലക്ഷൻ ഒക്കെ കിട്ടുന്ന വെച്ചാൽ ആള് മിടുമിടുക്കനായിട്ടല്ലേ. ആ, അതൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരാള് നമ്മളെ ടീമില് വരട്ടെ. ഇപ്പൊ പന്ത് കളിയുടെ സമയമല്ലേ? ആ, അതെ അതെ അതെ അതെ.
6: അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പന്ത് കളി.
5: ആ, നല്ല നല്ലൊരു കാര്യമാണ്.
6: അവര് അമ്മയും രണ്ട് മക്കളും അവിടെ.
5: അവിടാണ് അമ്മ? ആ, ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളു വീട്ടിലല്ലേ?
6: അല്ല, ഇവിടെ മോനുണ്ട്, രണ്ട് ആമക്കളുണ്ട്, അവരോട് ഉണ്ട് എന്റെ കൂടെ.
5: ആണല്ലേ. ആ, ഓക്കെ ഓക്കെ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞ ഇപ്പഴും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞതാ അല്ലേ?
6: ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പാട്ടിന് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക.
5: കിട്ടിയല്ലേ, അടിച്ചു ഗോളെന്ന് പറഞ്ഞ രീതിയിൽ കിട്ടിയില്ലേ?
6: അല്ല, കഴിഞ്ഞതിന് ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ വിളിക്കുന്നു സാറേ, എന്നിട്ട് കിട്ടുന്നില്ല.
5: ഞാൻ ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലേ സന്തോഷം വിഷമം മാറി മാറി വരുമെന്ന്. ആ വിഷമം ഇപ്പൊ മാറി സന്തോഷമായില്ലേ? ഓക്കെ. അമ്മ, ഏത് പാട്ടാണ് വേണ്ടത് ചോദിച്ചു? ആണോ, ഏത് പാട്ടാ? ആ, ഒന്നോട്ടൊന്ന് പാടിയേ, ബാക്കി വരും കൂടെ ഒന്ന് കേൾക്കട്ട്. പെട്ടെന്ന് അങ്ങ് നാണം ഒക്കെ വന്നു അല്ലേ? ആ, കളിയാക്കി അല്ലേ?
6: എന്തോ
5: പറയാനാന്ന് പറ. ആ, ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാട്ട് പാടണേ ചേച്ചി, അത് കേട്ടാ. ആ, ചേട്ടത്തിയെ മോളോട് പറയണ, അത് ആ പാട്ട് പാടിയതിന് ശേഷം വന്ന് അടുത്തിരുന്ന് കേട്ടാ മതി എന്ന് പറയണം. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് രവിപുരം. അടുത്ത കോളർ ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ആരാണ്
1: ഇത്? സുൽബത്ത, പഴയാറ്റിൻകുഴി.
0: സുൽബത്ത് കൂട്ടിക്കടയിന്ന് രണ്ട് കൂട്ടിക്കട കഴിഞ്ഞ് പഴയാറ്റിൻകുഴി വരെ എത്തി വണ്ടി അല്ലേ? കാതോട് കാതോരം വണ്ടി ഇപ്പൊ ഇവിടെ പഴയാറ്റിൻകുഴിയിൽ നിൽക്കുന്നു. ആ പറയൂ, എന്തൊക്കെയുണ്ട്? ആളിറങ്ങാനുണ്ടോ? ഇല്ലേ,
1: സുഖമായിട്ടിരിക്കുന്നു.
0: അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? പഴയാറ്റിൻകുഴി
1: എന്തോ നല്ല വിശേഷം. വെയിലൊക്കെ ഉണ്ട്, തുണിയൊക്കെ കഴുകിയിട്ട് ഉണങ്ങനെ നോക്കിയിരിക്കും. എപ്പോഴാ മഴ പെയ്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
0: മഴക്കോളുണ്ട് ഇതിനകത്ത്, രാത്രി പകലോ ഒന്നും അറിയാൻ പറ്റുന്നില്ല.
1: എന്നിട്ടങ്ങ് മാറി,
0: അപ്പൊ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു അവരൊക്കെ താമസം മാറി പോയെന്ന്. അപ്പൊ അങ്ങനെ അല്ല അല്ലേ, ഇവിടെ ഉണ്ട്.
1: ഞാനും വിചാരിച്ചു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുട്ടി വരുന്നുണ്ട്, പിന്നെ അങ്ങ് നല്ല വെട്ടം വരുന്നു.
0: പള്ളിമുക്ക് വഴിയൊക്കെ പോകാറുണ്ടോ?
1: പള്ളിമുക്ക് സാർ, ഇപ്പൊ ഞങ്ങള് പഴയാറ്റിൻകുഴി ആണെങ്കിലും അവിടെ വീട് പണി നടക്കുന്ന കാരണം ഇപ്പൊ ഇച്ചിരി ആലുമൂട്ടിലോട്ട് ഇങ്ങോട്ട് താമസിക്കുക.
0: നമ്മളെ മയ്യനാട് ആലുമൂടിന്റെ അടുത്തോട്ട്.
1: അതെ അതെ.
0: ആ ഓക്കെ ഓക്കെ. അല്ല, ഈ പള്ളിമുക്ക് വഴി പോകുന്ന ഒരു അനുഭവം അത് വല്ല കിട്ടിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി.
1: ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു BSA. അന്നേരം ഈ വഴി ഇങ്ങനെ കറങ്ങി ടൂ വീലറിനകത്ത് വഴി തെറ്റി ഇരയിപുരം വഴിയൊക്കെ ചെന്ന്, ഇരയിപുരം വഴി പള്ളിയുടെ അടുത്തൊക്കെ ചെന്ന് കയറി അങ്ങനെ പോകേണ്ടി വന്നു. എനിക്ക് നല്ലപോലെ ഈ വഴി അത്ര അറിയത്തില്ല.
0: അങ്ങനെ പാലം ഒക്കെ കണ്ട ഇരയിപുരത്തെ
1: പോയ.
0: അപ്പൊ അത് അത് സന്തോഷം. മറ്റേത് ഈ ടൂ വീലർ ആണെ വലിയ കുഴപ്പമില്ല. നമ്മളെ കാറിൽ പോവുകയാണെങ്കിൽ അല്ലെ, ഫോർ വീലർ സൈസ് വണ്ടികളിലാണെങ്കിൽ വിവരം അറിയും പള്ളിമുക്ക് ഒന്ന് കടക്കണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വെച്ചേക്കണം. അരി മണിക്കൂറുകൾ കടക്കുവാണെങ്കിൽ എന്തെങ്കിലും കഴിച്ച് കഴിച്ചിരിക്കും.
1: ചെറിയൊരു
0: ക്ഷമയോടുകൂടി പോകുന്ന തന്നെ നല്ലത്. ആ ബാലൻസേ. അത് മാത്രമല്ല, പൊതുവെ ഈ ടൂ വീലർ വരുന്ന സ്ത്രീകളെ ബാഗ് വലത് സൈഡിലോട്ട് ഇങ്ങനെ കൊരുത്തിട്ടിരിക്കുന്ന കാണാം. അത് വലിയ അപകടമാ. കാരണം അത് അടുത്തൂടെ പോകുന്ന വേറൊരു വണ്ടിയിൽ അങ്ങനെ ഉടക്കി കഴിഞ്ഞാൽ എല്ലാരും വീഴും. അത് അത് അശ്രദ്ധമായിട്ട് ചിലര് ഹെൽമെറ്റും ആ സൈഡിൽ ഇട്ടിരിക്കുന്ന കാണാം. രണ്ട് ഹെൽമെറ്റൊക്കെ ആയിട്ട് പോകുന്ന വലിയ വലിയ അപകടങ്ങൾ നമ്മള് ക്ഷണിച്ചു വരുത്തുന്ന രീതികളാ അതൊക്കെ.
1: ആ
0: പോകുന്നത് നമ്മളെപ്പോഴും സൂക്ഷിച്ചു വേണം. എപ്പോഴും ഹെൽമെറ്റ് വെച്ചല്ലേ ഇറങ്ങാറുള്ളൂ അല്ലേ വീട്ടിൽ നിന്ന്? അതെ അതെ. ഇപ്പോഴും ഇത്രയൊക്കെ സ്ട്രിക്റ്റായി അപകടങ്ങളുണ്ടായി ഫൈനൊക്കെ കൊടുക്കുന്നെങ്കിൽ പോലും പലരും ഹെൽമെറ്റ് വെക്കാതെ തന്നെ പോകുന്നത്. മുടി ചീത്തയാവും എന്നുള്ളത് കണ്ടാണ്. തല ചീത്തയാവാതിരിക്കാനാ ഹെൽമെറ്റ്. എന്തോ ചെയ്യാനൊക്കെ. മാത്രമല്ലല്ലേ, നമ്മൾ മൊബൈൽ ഫോണിന് കൂടിയ കവർ വാങ്ങിച്ചിടും. പക്ഷേ ചിലര് ഈ തണ്ണിമത്തന്റെ തോട് പോലത്തെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇപ്പൊ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ മൊബൈലിന്റെ അത്രയും വില ഇല്ല നമ്മളെ തലയ്ക്കെന്നാണ് അവര് പറയുന്നത്. ഓക്കെ സുൽബത്ത്, എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. പാട്ടൊക്കെ ചോദിച്ചു
1: പറഞ്ഞില്ലായിരുന്നു.
0: ഇല്ല, ഏത് പാട്ട്?
1: പാട്ട് എനിക്ക് ജയന്റെ പടത്തിലെ കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിഞ്ഞ പന്തുരുട്ടി ലാളം വെച്ച കുന്നിക്കുളം പടി ചോടിക്കോ കാളെ മടിക്കാതെ നേരം പോയി നേരം പോയി നേരം പോയി കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടിത്തളന്നങ്ങിരിപ്പാണേ നേരാണേ നേരാണേ നേരാണേ. ആ പാട്ട്.
0: അപ്പൊ വീട്ടിലിരിക്കുമ്പോഴേ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് അഭിനയിച്ചൊക്കെ കാണിക്കാറില്ലേ ജയന്റെ നടന്നു വരുന്ന രീതിയൊക്കെ?
1: അതൊന്നും കാണിക്കാറില്ല.
0: പാട്ട് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ബാക്കിയുള്ളവരൊന്ന് അസൂയൊക്കെ വരട്ടെ. അവർക്കൊക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഇത്രയും പാടിയത് തന്നെ പലരും ആലോചിക്കും, ഇത് എങ്ങനെ ഇത്രയും നേരം പാടിയെന്ന്.
1: ജയന്റെ പാട്ടൊക്കെ നിശ്ചലനായിട്ട് നിന്ന് പാടുന്നുണ്ട്, നല്ല ആക്ഷനൊക്കെ കാണിച്ച് പാടിക്കൂടെ ഗാനമേളയിലൊക്കെ? ഞങ്ങൾ അത് ശ്രദ്ധിക്കാറുണ്ടല്ലോ. സാർ എന്താ അങ്ങനെ ചെയ്യാത്ത?
0: ആ ഞാൻ ഡാൻസ് ചെയ്ത മമ്മൂട്ടിയുടെ ഡാൻസ് പോലെ മമ്മൂക്കാട ഡാൻസ് പോലെ
1: ചെറിയ മൂവ്മെന്റ് ഒക്കെ ചെയ്യണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഗാനമേളയിലൊക്കെ ജയന്റെ അടിപൊളി പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് സാർ ഒരു ചലനം ഇല്ലാതെ എന്നാ പാടുന്നത്.
0: ഞാൻ ഏതായാലും കലാഭവനി അല്ല കലാനിലയത്തിലായിരുന്നു. നമ്മളെ ഇതുണ്ടല്ലേ ഡാൻസിന്റെ സ്ഥലമുണ്ടല്ലേ.
1: ഓക്കെ,
0: എന്തായാലും ഇനി അത് ശ്രമിക്കാം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ, താങ്ക് യു സാർ.
0: താങ്ക് യു.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
3: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
2: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
3: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
2: സീറ്റുകൾ പരിമിതം.
3: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ് മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
2: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
3: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
2: 49 വർഷത്തെ പാരമ്പര്യം.
3: എസ് എൻ കോളേജിന് സമീപം സ്റ്റേഡിയം, കൊല്ലം.
2: ഫോൺ 0474-274-0503.
3: മൊബൈൽ 9446787715.
4: തത്സമയ കാത്തുകൊടുക്കാവുന്ന തുടരുന്ന വിളിക്കേണ്ട നമ്പർ 0474-29-3111. കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: ഒത്തിരി കാലമായല്ലോ ചേച്ചി കേട്ടിട്ട്. ആണോ? ഓ, എല്ലായിടത്തും ഒക്കെ പനി തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടറെ കണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് കുഴപ്പോ? വെയിലും തണുപ്പും ഒക്കെ ഒരുമിച്ച് വരുന്ന ആണല്ലേ. ആ, ചേട്ടൻ എങ്ങനെ ഉണ്ട്?
5: എങ്ങോട്ടും പോവില്ല. ഇവിടെ തന്നെ ഉണ്ട്.
4: ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ടോ?
5: അടുത്താഴ്ച പോണം.
4: ആണല്ലേ. ഓക്കെ ഓക്കെ.
5: രണ്ടിടത്തും പോണം. സുഖമാണ്?
4: ആ, സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
5: എല്ലാരും പിന്നെ എന്റെ കൊച്ചുമോള് അമ്മയാന്ന് വിളിക്കുന്ന എന്റെ പൊടി മോളുടെ ബർത്ത്ഡേ ആണ് നാളെ.
4: ഓ, എത്രാമത്തെ ബർത്ത്ഡേ ആണ്? സ്കൂളിൽ പോയിരിക്കുകയാണോ? ഓക്കെ. അപ്പൊ നാളെ ജന്മദിനം ആഘോഷിക്കുന്ന, 5ാം ജന്മദിനം ആഘോഷിക്കുന്ന അമ്മയെ മോൾക്ക് ഞങ്ങൾ എല്ലാവരുടെയും ആയിട്ടുള്ള ജന്മദിന ആശംസകൾ നേരുന്നു അഡ്വാൻസ് ആയിട്ട്.
5: എന്തായാലും
4: കിട്ടിയല്ലോ.
5: കിട്ടണമെന്ന്
4: ആഗ്രഹം ആയിരുന്നു. ചേട്ടൻ്റെ അടുത്തും പ്രത്യേക അന്വേഷണം പറയണേ. ഓ, ശരി ശരി. ഓക്കെ ഓക്കെ. അല്ല, സമയം കൊടുക്കണം. ആ,
6: നമസ്കാരം.
4: ഓക്കെ ചേട്ടാ, അപ്പം ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ടല്ലേ? അതെ.
6: ഓക്കെ.
4: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ.
6: ഓക്കെ സാറേ.
4: ആ, പാട്ടിലേക്ക് പോവാന്നോ.

0: തത്സമയ കാതോട് കാതോറും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്? പേര്
1: മീനു.
0: മീനു, ഓക്കെ. പെട്ടെന്ന് മറന്നുപോയാ മീനു? ഓക്കെ. ആ, എന്തൊക്കെ ഉണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൂട്ടുകാരൊക്കെ? ജോലി ചെയ്യുന്നു കുറച്ച് പേര്. അതെന്ത് പറ്റി? ആണോ? ഇനി അറിയിക്കും അല്ലേ ഇത് വരുമ്പോഴ്? ആണോ? അങ്ങനെയാണോ? അതിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ.
1: ആറു മാസമായി, ഒരു സർജറി കഴിഞ്ഞ് വീട്ടിലിരിക്കുക. അടുത്ത ജോലി തുടങ്ങുമ്പോൾ വരും.
0: ഓക്കെ.
1: മേശിരിയുടെ പേര് മുരുകൻ.
0: മുരുകൻ,
1: മേശിരിക്ക് ഒരു ഹായ് കൊടുക്കണം.
0: മേശിരി കേട്ടോണ്ടിരിക്കുവായിരിക്കും വീട്ടിലല്ലേ? ഓക്കെ. അപ്പൊ മുരുകൻ മേശിരിക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹായ് പറയുന്നു, ബാക്കി കൂട്ടുകാർക്ക് എല്ലാവർക്കും.
1: പിന്നെ എന്റെ ഞങ്ങളുടെ കമ്പനിയിലുള്ള എല്ലാവർക്കും ഒരു ഹായ്.
0: ആ, അതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, വേണം ഒന്നും കൂടെ പറയാം, ഒരു ഹായ് ഹായ്. ഓക്കെ ഓക്കെ. പിന്നെ പാട്ട് ചോദിച്ചല്ലോ അല്ലേ? ആ, എല്ലാരും റെഡി ആയിരിക്കും പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.

0: മണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലോ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസിയല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.
4: തത്സമയ കാതോട്ട് കാതോരം തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം സാറേ.
4: ആരാണ്?
5: എന്റെ പേര് ജീന. ഞാൻ കടലന്താഴ കോർപ്പറേഷൻ കമ്പനിന്ന് വിളിക്കാം.
4: ജീന, ബീന എന്നാണോ ജീന എന്നാണോ പറഞ്ഞു?
5: ബീന.
4: ബീന, ഓക്കെ ഓക്കെ. ആ പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൂട്ടുകാരൊക്കെ
5: എല്ലാരും ജോലി ജോലിക്കാ? പിന്നെ എല്ലാവർക്കും ഒരു മുട്ട ഒരു സഹായി കൊടുക്കണം. പിന്നെ അവിടെ ഗണേശ മേശിരിക്ക് ഒരു സഹായി കൊടുക്കണം.
4: ഗണേശ മേശിരിക്ക്, ഓക്കെ.
5: പാട്ട് പറഞ്ഞിട്ടുണ്ട്,
4: ഓക്കെ. അപ്പോഴ് ബീനയുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഹായ് പറയുന്നു. അപ്പോ ഗണേശൻ മേശിരിക്കും. രമേശനാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും കേട്ടോണ്ടിരിക്കാണോ റേഡിയോ? ജോലി ചെയ്യുകയും റേഡിയോ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ സമയം അല്ലേ? കഴിച്ചു കഴിച്ചു. അവിടെ എല്ലാരും ലഞ്ചൊക്കെ കഴിഞ്ഞോ?
5: ഓക്കെ.
4: അപ്പം പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം, വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. നമസ്കാരം. ആ പേര് പറഞ്ഞില്ല. ആണോ? ഓക്കെ. ആ വിളിക്കുന്ന ആരാണെന്ന് പറഞ്ഞില്ല. വിളിക്കുന്നത് പേര് പറഞ്ഞില്ല. വിളിക്കുന്ന ആൾ വസന്ത. അതങ്ങ് മറന്നു ഇല്ലേ? ആ കോള് കിട്ടിയപ്പോഴത്തേക്കും. അതെ അതെ, സന്തോഷ് ഇരവിപുരം.
1: സംസാരങ്ങളെ ഞാൻ വിളിച്ചാ കിട്ടത്തില്ല എന്ന് വിളിച്ച് നോക്കിയതാ. അപ്പൊ രണ്ടു മൂന്ന് പാട്ട് കഴിഞ്ഞപ്പം കിട്ടി. എന്തായാലും
0: കിട്ടത്തില്ലെന്നങ്ങ് ഉറപ്പിച്ചു.
1: സംഭാഷണങ്ങളും
0: അത് തന്നെ, കിട്ടത്തില്ലെന്നങ്ങ് ഉറപ്പിച്ചിരുന്നപ്പോഴാ കിട്ടിയത് ഇല്ലേ? ഇപ്പൊ അത് പരാതി പറയാനും പറ്റത്തില്ല. എന്ത് ചെയ്യാനാ?
1: സംസാരങ്ങളും കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും.
0: ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ. ഓക്കെ, പാട്ടിലേക്ക് പോവാം.
1: Oh

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474239311. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: ഹലോ
0: ഹലോ. ശബ്ദം മാറിയോ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഷീജ. കരിക്കോട് ഷീജ.
0: ഷീജ ആദ്യം സംസാരിച്ചത് ആരാ?
1: ആദ്യം സംസാരിച്ച വേറെ ചേച്ചിയാ.
0: ആളിനെയൊക്കെ സ്റ്റാഫിനെയൊക്കെ വെച്ചില്ലേ വിളിക്കാനായിട്ടൊക്കെ?
1: അതെ, ഞാൻ ശനിയാഴ്ച ദിവസം 45 പ്രാവശ്യം വിളിച്ചു. 4 പ്രാവശ്യം കോൾ എടുക്കുകയും
0: ചെയ്തായിരുന്നു.
1: ആ കട്ടായി പോയി.
0: ഓക്കെ, അപ്പൊ അതിന്റെ ഏതായാലും വിഷമം ഇന്നങ്ങ് മാറി. വേറൊരാളെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാ എന്താവോന്ന് അറിയാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ തപ്പി എടുത്തു എന്തായാലും. ഓക്കെ ഷീജ.
1: അത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വിളിച്ചതേ, ഞായറാഴ്ച അതായത് 14-ാം തീയതി എന്റെ സഹോദരൻ മരിച്ച ദിവസമായിരുന്നു.
0: ഓർമ്മ ദിവസമായിരുന്നു അല്ലേ? ആ
1: അപ്പൊ അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട്
0: ഏത് ഏത് പാട്ടായിരുന്നു അത്?
1: അത് മറഞ്ഞു പോയത് അകന്നു പോയത്.
0: അറിയാം അറിയാം അറിയാം ഷീജ. എത്ര വർഷമായാലും ജമ്പോയിട്ട്?
1: 16 വർഷം.
0: 16 വർഷം അല്ലേ?
1: ഞങ്ങളുടെ കമ്പനിയില് ഞങ്ങളുടെ ഗ്രേഡിംഗ് സെക്ഷനിലെ എല്ലാവർക്കും ഞങ്ങളുടെ മേശിരിക്കും ഒരു ഹായ് പറയണം.
0: ആ ശരി. മേശിരിയുടെ പേര് പറഞ്ഞില്ല.
1: രാജേന്ദ്രൻ.
0: രാജേന്ദ്രൻ മേശിരി. ഓക്കെ, ഇന്ന് 3-ാമത്തെ മേശിരിയാ കേട്ടാ. ഇന്ന് ആശംസ പറയുന്ന 3-ാമത്തെ മേശിരിയാണ്. ഓക്കെ, രാജേന്ദ്രൻ മേശിരിക്കും കൂട്ടുകാർക്ക് ഗ്രേഡിംഗിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വകയായിട്ടൊരു ഹായ് പറയുന്നു. ഓക്കെ, പാട്ടിലേക്ക് പോവാം. ശരി ശരി.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിങ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തത്സമയ കാതൊടുകാതുരം തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0444-2939-1111. കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. അയ്യോ അമ്മ, ഒത്തിരി കാലം ആയല്ലേ കണ്ടിട്ട്. ഞാൻ വിചാരിച്ച് ഗൾഫിലൊക്കെ പോയി കാണുമായിരിക്കും. കേൾക്കുന്നില്ല, അങ്ങനൊന്നും പറയരുത്. അത് ആർക്കും കാര്യത്തിൽ നമുക്കൊന്നും പറയാനൊക്കെ അത്യ ഒത്തിരി നാള് കേൾക്കാതിരുന്നപ്പോ മക്കളുടെയൊക്കെ കൂടങ്ങാനൊക്കെ പുറത്തു പോയേക്കെന്ന് വിചാരിച്ചു. ഏട്ടാ, എന്താണ്ട് വിശേഷം? ആ, നമ്മളേതും വിളിക്കണ്ടെന്ന് വിചാരിച്ച് സൂചിച്ച് അങ്ങനെ മാറിയിരിക്കുവായിരുന്നില്ലേ? കിട്ടുന്നില്ല അല്ലേ? ആണോ? നമ്മള് തമ്മിൽ സംസാരിച്ചിട്ട് കുറഞ്ഞ ആളായി, അതാണ്ട്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് പറ? കാക്കകളൊക്കെ കരയുന്നല്ലേ അവിടെ, എന്ത് പറ്റി? പുറക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നു. ആ, അതിന്റെ ബളഹവാ കേക്കുന്ന അവിടെ അല്ലേ. പിന്നെ സുഖായിട്ടിരിക്കുന്നു അമ്മ? സുഖായിട്ടിരിക്കുന്നു അല്ലേ.
5: പിന്നെ ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഹൃദയ ഒരു ക്ഷേത്രത്തിലെ മനസ്സിൽ തീനാളമേരിയുമ്പോഴും മടിയിൽ മണിവീണ പാടും നിനക്കായൻ മടിയിൽ മണിവീണ പാടും. ഈ പാട്ട്
4: സ്കൂളിലൊക്കെ പാടുമായിരുന്നില്ലേ പണ്ട്? ടീച്ചറൊക്കെ പാടിക്കത്തില്ലായിരുന്നാ?
5: ഞാനെന്നും പാടും. പാടും, ഒരു വർഷം ഞാൻ പാടാതിരുന്നപ്പോ സാറ് ചോദിച്ചു എന്താ ഇയാൾ പാടാത്തത്, ഞാൻ മിണ്ടിയില്ല. എന്നിട്ട് എന്റെ അടുത്ത് സാറ് ഞാനൊരു പാട്ട് പറഞ്ഞു തരാം, പാടും. കാക്കേ കാക്കേ കൂടെ ഇവിടെയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ കരഞ്ഞു, ഇനി പാടണ്ട, പോയി ഇരുന്നാ പറഞ്ഞു.
4: ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്കൊരു പാട്ട് വിശാലമായിട്ട് പാടണം. ഇപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, താങ്ക് യു.

0: തത്സമയം കാത്തോട്ട് കാത്തോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474 2939 1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: ആ
0: ഓക്കെ. ആദ്യം ഒന്നും കേട്ടില്ലല്ലോ ഏട്ടാ. ഓഫ് ചെയ്യാൻ ഓടി അല്ലേ? അല്ല, ഇമ്പോസിഷൻ എഴുതിക്കും. ആ അതാ, അതല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതി വാട്സപ്പിൽ അയച്ചു രണ്ടുപേരും. ഇനി അങ്ങനെ ചെയ്യത്തില്ലെന്ന് വെച്ചോണ്ട്.
1: പിന്നെ
0: ആ പിന്നെ സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട് ചേട്ടാ വിശേഷം?
1: നല്ല വെയിലൊക്കെ ഉണ്ട്.
0: ആ അതെ അതെ,
1: മടയെന്ന് മാറി നിൽക്കുകയാണ്.
0: അറിയാത്തില്ല, സൈഡിൽ കൂടെ
1: അതെ, മഴ തീർന്നിട്ടില്ല. മഴയുണ്ട്,
0: മഴ ശരിക്കുള്ള മഴ എത്തിയിട്ടില്ല. ഇപ്പോഴും
1: എത്തിയിട്ടില്ല, മഴ അടക്കാണ്.
0: അതെ അതെ,
1: വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് പോകുന്നു. മീനൊന്നും കിട്ടാൻ വഴിയില്ല.
0: മീൻ ആ നമ്മളെ വാടിയിലുള്ള ബോട്ടുകൾ, മറ്റേ ഇൻബോർഡ് അല്ല, മോട്ടർ വെച്ച ബോട്ടുകളല്ലേ വള്ളങ്ങളല്ലേ പോകുന്നോളൂ? ചെറിയ മീനുകളൊക്കെ
1: ഉള്ളൂ.
0: അതാ നെത്തോല് ചെറിയ മീനല്ലെന്ന് പറയുന്നൊക്കെ ഇതുകൊണ്ടായിരിക്കും അല്ലേ? വലിയ വിലയാ ഇപ്പോഴും. അതുപോലെ ഉണക്ക മീനൊക്കെ എന്തൊരു ഗമയാ ഇപ്പോഴും, ഭയങ്കര വിലയല്ലേ?
1: ഒരു പാക്കറ്റ്
0: അതെ അതെ, ഉണക്ക മീനൊക്കെ ആൾക്കാർ തിരക്കി വരുന്ന സമയമായത്.
1: ഈ സമയാണ് ഉണക്കം, ഉണക്കം മുന്നൊക്കെ
0: നോട്ടമൊക്കെ കാണണം കവറിനകത്തിരുന്നിട്ടൊക്കെ. വലിയ ഗമയാ.
1: പാക്കറ്റൊക്കെ നല്ല പാക്കറ്റൊക്കെ തന്നെ, പക്ഷെ അതിനകത്ത് പത്തെണ്ണേ ഉള്ളൂ.
0: ഓക്കെ, പിന്നെ
1: സുഖമായിട്ടിരിക്കുന്നല്ലേ?
0: അതെ സുഖം സുഖം. പാട്ടിലേക്ക് പോവാം.
1: സമയങ്ങളായിട്ട് പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: തത്സമയ കാത്തോട്ട് കാത്തോടും തുടരുന്നു. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: ദേവികാറാണി.
0: ദേവികാറാണി,
1: പേരൂർ അംബേദ്കർ ഗ്രാമം.
0: ആ, വിശദമായിട്ട് പറഞ്ഞു.
1: എന്റെ നാത്തൂമാര് ശശികല, ബിന്ദു, ഉമ പിന്നെ ഒത്തിരി വയസ്സ് എന്ന വല്യമ്മമാര് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അംബേദ്കർ ഒരു ഷെഡ് കെട്ടി ഞങ്ങൾ അന്ത്യല്ലി കൊണ്ടിരിക്കുക.
0: ജോലി സ്ഥലത്താണ് അല്ലേ?
1: അപ്പൊ ഇല്ല, ഇന്ന് ഞാൻ പോയില്ല, എനിക്ക് ഇച്ചിരി ബിസി ആയിരുന്നു.
0: ഓക്കേ, അവര് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അവര് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കേ. ശശികല, ബിന്ദു അല്ലേ? അവരൊക്കെ അല്ലേ?
1: അവർക്ക്
0: എല്ലാവർക്കും ഒരു ഞങ്ങളുടെ ഒരു നമസ്കാരം. ഈ ഗാനവും അവരെ ഉദ്ദേശിച്ചാണ് ദേവിക റാണി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കേ, പിന്നെ എല്ലാരും അന്വേഷണം പറയണം കേട്ടോ. പാട്ടിലേക്ക് പോവാം. അത് പറയണ്ടായിരുന്ന, റേഡിയോ കട്ടായതിനു ശേഷം ആയിരിക്കും ചിലപ്പോ പാടാം. പാടിക്കോളൂ. ആ,
1: മല്ലിക വാണം തന്റെ വില്ലെടുത്തു, മന്ദാര മലർ കൊണ്ടു ശരം കൊടുത്തു, എന്റെ മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരം ഒരു വേദന.
0: കഴിഞ്ഞോ വേദന വന്നതോടുകൂടി അങ്ങ് നിർത്തി കളഞ്ഞു പാട്ട്?
1: എനിക്ക് ഭയങ്കര വേദനയാണ്. മഴ
0: വൈകുമ്പോ ഞങ്ങള് വയലല്ലേ താമസിക്കുന്നത്. നോക്കിയപ്പോഴേ പാടി വന്നപ്പോ വേദന വന്നപ്പോ നിർത്തി. ഏതെങ്കിലും ഗുളിക
1: കഴിക്കാനായിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ.
0: ശരി ശരി, എന്നാ ഓക്കെ.
1: ഞാനേ 3 മാസം കൊണ്ട് വിളിക്കുന്നു, 3 മാസം കൊണ്ട്.
0: എന്നിട്ട് ഇന്നാ കിട്ടിയതില്ലേ? എന്തൊരു പരിപാടിയാണ്.
1: ഫോൺ എടുത്തു വെച്ച് ഞാൻ വിളിക്കാം. ഞങ്ങള് വെച്ച് ഞങ്ങളെ അങ്ങ് തഴഞ്ഞു.
0: അപ്പൊ അല്ലെന്ന് മനസ്സിലായല്ലേ അല്ലേ ഇന്ന് കിട്ടിയപ്പോൾ?
1: അല്ല, ഇന്ന് ഞാൻ ഓത്തര കളിക്ക് പോണ്ടതാ, എന്നിട്ട് ഞാൻ നേരത്തെ വന്നാ ഇത് വിളിപ്പിച്ചത്.
0: ശരി ശരി, അപ്പൊ ഇനിയും കിട്ടത്തില്ലെന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും കിട്ടും. അങ്ങനെ ആ വീണ്ടും ആ പ്രശ്നം സോൾവ് ആവും.
1: ചിലരൊക്കെ വിളിക്കുമ്പോ രണ്ടും ഇന്ന് വിളിച്ചിട്ട് നാളെ വിളിക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്നു
0: കിട്ടുന്നുണ്ട്. അവരുടെ സമയം നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചു നോക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എനിക്ക് കിട്ടാറില്ല. ഇവരെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ചുമ്മാ വിളിച്ച് പറ്റിക്കാന്നൊക്കെ വിചാരിച്ച് വിളിക്കാൻ നോക്കുമ്പോൾ കിട്ടത്തില്ല. അപൂർവമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ.
1: നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. കാര്യം നമ്മൾ ഒന്നര ഇത്രയും സമയം ഓർത്ത് ഇങ്ങനെ നടന്ന് വിളിക്കുമ്പോ നമുക്ക് 1 കിലോ 1/2 കിലോ ഒക്കെ ഇങ്ങനെ കുറയുന്നത്.
0: ജോലി ചെയ്യുന്നതല്ലേ?
1: പിന്നെ നമ്മള് ജോലി ചെയ്യുന്ന ആ സമയത്തല്ലേ നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ വിളിക്കുന്നത്.
0: അപ്പൊ ഓരോരുത്തരെ റൊട്ടേറ്റ് ചെയ്ത് ഓരോരുത്തരെ റൊട്ടേറ്റ് ചെയ്ത് വിളിക്കണം. ഒരാള് ആദ്യം വിളിച്ചു നോക്കണം, കുറച്ച് കഴിഞ്ഞ ആള് ജോലി ചെയ്തിട്ട് അടുത്ത ആള് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോ കിട്ടുമല്ലേ?
1: അത് കുറച്ച് പിള്ളേരൊന്നും വിളിക്കത്തില്ല, പിള്ളേർക്ക് പേടിയാണ്.
0: ശരി ശരി,
1: ബിന്ദു ഒക്കെയാണെങ്കിൽ ഒട്ടും വിളിക്കത്തില്ല. ബിന്ദു ഭയങ്കര പേടി എന്റെ മൂത്ത നാത്തൂന്.
0: ഓക്കെ ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് പോവാം.
1: ഓ ശരി, ഓക്കെ
0: ഓക്കെ.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. ബട്ടർഫ്ലൈസ് കുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്.
2: തത്സമയ കാതോട്ട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് രവിപുരം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണ്?
3: ഓക്കെ
2: ചേട്ടാ, കുറെ നാളായി സംസാരിച്ചിട്ട്. സുഖമായിട്ടിരിക്കുന്നോ? ആ, അങ്ങനെ പോകട്ടെ അല്ലേ. അതെ അതെ, പണ്ട് നമ്മള് എവിടെയായിട്ട്? ഒത്തിരി നാളായി അവിടെ നിന്ന് വരണമെന്നുണ്ട്. ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ? ഇടയ്ക്ക് പിന്നെ നിർത്തിവെപ്പും പിന്നെ അവിടെ ബോട്ട് ജെട്ടി കെട്ടുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇവിടുന്ന് പുറപ്പെടുന്നത് അമ്പലത്തിന്റെ അടുത്തല്ലേ ഇരുന്ന? ഇവിടുത്തെയാണ് അപ്പുറത്തതാ?
3: ഈ സൈഡ് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇപ്പൊ.
2: ആണല്ലേ? ഓ ശരി ശരി, ഒന്ന് വരണം അവിടെ. അത് പ്രത്യേക അനുഭവമാണല്ലോ ഈ ജങ്കാറിൽ പോകുമ്പോഴും.
3: അതെ, അതൊരു എല്ലാരും പ്രത്യേക സുഖമാണ്. 4 വർഷത്തെ കായലും കരകളും കാണാനും.
2: ആ അതാ, ചെറിയൊരു ട്രിപ്പ് കിട്ടുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. പിന്നെ വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നോ? ഓക്കെ ഓക്കെ. ആ മറ്റേ ഒറ്റയ്ക്ക്? ആ എനിക്കറിയാം അറിയാം. ലിസണേഴ്സ് ലോഞ്ച് ഉള്ളപ്പോ നമ്മള് മിക്കവാറും സംസാരിക്കുമായിരുന്നല്ലേ അന്ന്? അതെ അതെ,
3: പങ്കെടുക്കാറുണ്ട്.
2: ആ ഓക്കെ ഓക്കെ ചേട്ടാ. അപ്പൊ നമുക്ക് പാട്ട് ചോദിച്ചായിരുന്നല്ലേ അല്ലേ?
3: കണ്ടം വെച്ചൊരു കോട്ടാണ് ഇത്. നാലുവരി ഒരു പദ്യത്തിന്റെ ചൊല്ലട്ടെ.
2: ആ ചൊല്ലിക്കോളൂ.
3: പാടു കേക്കയാം പുത്രിയാം അമ്മയ്ക്ക് മറ്റിത രണ്ടുവരം കൊടുത്തിടിനാൻ, ഒന്നു പരവനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം കഴിഞ്ഞു അത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ, സന്താപമേ മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമ വാക്യമേവം കേട്ട് ദൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുല, നാടുവലേണം ഭരതനെന്നാകിൽ നീ കാടുവലേണമെന്നുണ്ടോ വിധിമതം, എന്തു പിഴച്ചിതു കൈകേയോടി നീ ചിന്തിക്ക പൂവനോടും കുമാരബലാൽ. പൈവനെ വേറിട്ട് പോയ പശുവിനോ ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ.
2: ഹലോ ഹലോ, പണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേട്ടൻ നമ്മളെല്ലാരെയും.
3: പണ്ടത്തെ സ്കൂളിലെ
2: അന്നത്തെ ഈ ടീച്ചർ പറഞ്ഞ ഇത് ചൊല്ലാനായിട്ട് പറയുമ്പോ അതിന് പ്രത്യേക ഒരു താളം അതിനൊരു ആട്ടം ഒക്കെ കാണുമായിരുന്നല്ലേ.
3: എല്ലാരും അങ്ങനെ ചെല്ലത്തില്ല, ഇതിനാണ്ട് ചില കുട്ടികളുണ്ട് പാദ്യങ്ങളെല്ലാം ചെല്ലിക്കും.
2: അവര് എത്ര വരി വേണമെങ്കിലും കാണാതെ പാടുകയും ചെയ്യും അല്ലേ.
3: എത്ര വരെയും പാടാം എനിക്ക് ഒരു 10-15 പദ്യത്തിന്റെ എല്ലാം കാണാൻ കഴിയാം.
2: അയ്യോ,
3: ഞാൻ ഇതിലെ കൂടെ ഇതിൽ ചെല്ലാറുണ്ട്, കാലോട് കാര്യത്തിലും ഒക്കെ ചെല്ലാറുണ്ട്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും അത് ചൊല്ലിയതിനും നന്ദി. അപ്പോ പാട്ടിലേക്ക് പോവാം.
3: ശരി, ഓക്കെ
2: ഓക്കെ, താങ്ക് യു.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: തത്സമയ കാതൊട്ട് കാതൊരം തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. ഹലോ ആരാണ്?
1: മുഹമ്മദ് ഫൈസൽ.
0: മുഹമ്മദ് ഫൈസൽ, റേഡിയോയുടെ ശബ്ദം കുറയ്ക്ക്. എവിടുന്നാ വിളിക്കുന്നത്?
1: കൊല്ലം.
0: കൊല്ലത്ത് എവിടാണ്?
1: കൊല്ലം നേതാജി നഗർ.
0: നേതാജി നഗറോ? ഓക്കെ, അത് എവിടായിട്ടാണ്?
1: കൊല്ലം മാമൂട്ടിൽ കടവ്.
0: മാമൂട്ടിൽ കടവ്. ഓക്കെ, ഇന്ന് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
1: ഫിഫ്ത്.
0: പനി കാരണം പോയില്ലല്ലേ?
1: ഇല്ല.
0: പനിയാണോ? ഇഞ്ചക്ഷനെങ്ങാണോ എടുത്തോ? എടുത്തു. അപ്പൊ പനിയപ്പൊ കുറവുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തപ്പോ കരഞ്ഞൊന്നും ഇല്ലല്ലേ? ഇല്ലേ. ചെറുതായിട്ട് കരഞ്ഞ ഇല്ലേ? ഇതൊക്കെ എന്ത് ഇല്ലേ നമുക്ക്? പനി കുറവുണ്ടോ മോനെ? ഓക്കെ, അപ്പൊ എന്തോ വീട്ടിലിരുന്ന് പരിപാടി, റേഡിയോ വിളിച്ചൊക്കെ നോക്കുമായിരുന്നു. പിന്നെ വേറെ എന്തോ പരിപാടി ഒന്നുമില്ല. സ്കൂളിലെന്താ ഇനി പോകുന്ന? ഇനി ആ ഓക്കെ, അപ്പൊ അസുഖമൊക്കെ മാറിയിട്ടല്ലേ പോകത്തുള്ളൂ അല്ലേ? ശരി. അപ്പൊ പാട്ട് ഏതാ വേണ്ടത്? ചോദിച്ചായിരുന്നോ?
1: കബൂത്തർ.
0: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: ഹലോ
1: ഹലോ ഹലോ നമസ്കാരം.
0: നമസ്കാരം.
1: ആരാണ്?
0: ഇത് വിക്രമൻ എന്ന് പറയും.
1: ശക്തി ഉളങ്ങര. ഓക്കെ. എന്ത് ചെയ്യാണ്?
0: എനിക്ക് വയറിംഗിന്റെ ഒക്കെ പണിയാണ്. മൈക്ക് സെറ്റ്.
1: ആ ഓ അത് ശരി. സൗണ്ട് സിസ്റ്റത്തിന്റെ പേര് ഏതാണ്?
0: വിനു സൗണ്ട്
1: അല്ലേ. ആ ശക്തി ഉള്ളങ്ങര തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ശക്തി ഉള്ളങ്ങര പൊതുവെ ഇപ്പോ ഡള്ളാണല്ലേ അല്ലേ? ട്രോളിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാ അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ വർക്കില്? എല്ലാവരും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ? ഇതില് വിളിക്കാറുണ്ടോ സ്ഥിരമായിട്ട്? നമ്മള് തമ്മിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു
0: സംസാരിക്കുന്നത്.
1: റേഡിയോയിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ? റേഡിയോയില്?
0: ഓ
1: അത് ശരി. ഓക്കെ. ആ എന്തായാലും സന്തോഷം. എന്റെ പേര് സന്തോഷം എന്നാണ്. സന്തോഷ് ഇരവിപുരം. ഓക്കെ ഓക്കെ. ആ പിന്നെ അപ്പൊ പാട്ട് ചോദിച്ചായിരുന്നോ? പൂമുഖവാദിക്കൽ അല്ലേ?
0: ആ
1: അത് കേൾക്കുമ്പോഴത്തേക്ക് അവരൊക്കെ ഒന്നുകൂടെ ഉഷാറായിട്ട് നിൽക്കും അല്ലേ വീട്ടുകാരൊക്കെ. വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? ആ ഓക്കെ ഓക്കെ. അല്ലെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ടെന്നേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
4: ആ റൈഹാൻ, ഞാനേ കിംസലത്തെ DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
3: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
4: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. July 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
3: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽ തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 മണിക്കും. വിരൽത്തുമ്പിലെ വിസ്മയം, അവതരണം നാദിർഷ.
7: തത്സമയ കാതോടുകാതോരം തുടരുകയാണ്. ഏകദേശം ഇന്നത്തെ കാതോടുകാതോരത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ആരാണ്? ആ ഭാഗ്യവാൻ അല്ലെ? ഭാഗ്യവതി എന്ന് നോക്കാം.
8: ഹലോ,
7: ഭാഗ്യവതിയാണ്. ദാണ്ട് ആൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഒരു പേര് പറയൂ. പ്രസന്ന. എവിടുന്നാ ചേച്ചി വിളിക്കുന്ന?
8: എവിടുന്ന?
7: കടപ്പാക്കട. ഓക്കെ, അങ്ങനെ ലോട്ടറി അടിച്ചു അല്ലേ?
8: ലോട്ടറി അടിച്ചു
7: ഉടനെ വരും ബാങ്കിലോട്ട്. ആ വന്ന അതങ്ങ് അക്കൗണ്ടിലോട്ട് മാറ്റിയാ മതി. എന്തൊക്കെയുണ്ട് വിശേഷം?
8: നാട് മുഴുവനും ഫുട്ബോളിന്റെ ലഹരിയിലല്ലേ, നിങ്ങളെ പോലുള്ളവരെല്ലാം?
7: അതെ അതെ. രാത്രികൾ പകലുകളാകുന്നു അല്ലേ? ആവേശം മൂക്കുമ്പം ഈ അടുത്തിരിക്കുന്ന മേശയുടെ കാലിലോട്ട് ആരും ആഞ്ഞടിക്കരുതെന്ന് പറയണം. ഈ പന്ത് കളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അതെ അതെ, അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചിരുന്നാ നമുക്ക് കൊള്ളാം. ഇനിയിപ്പം എല്ലായിടത്തും നമ്മൾ റോഡുകളിൽ, തീരദേശ റോഡിലൊക്കെ വന്ന അല്ലെങ്കിൽ വാടിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പോസ്റ്ററൊക്കെ കണ്ട ഭയങ്കര വലിയ വലിയ സംഭവങ്ങളാണ് എല്ലാരും ആരാധകർ ചെയ്തു വെച്ചിരിക്കുന്നത്.
8: നമ്മുടെ നാടിന്റെ എന്താ പറയുന്നത്, പരിഷ്കാരം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിന്റെ
7: ഇല്ലില്ല. അതെ, എന്തെല്ലാം മാറ്റങ്ങളാണ്.
8: സന്തോഷിക്കല്ലേ വേണ്ടത്?
7: തീർച്ചയായും
8: വേണം.
7: ആ, ആ യൂണിഫോം ഇട്ടവരെ കാണുന്നുള്ളൂ. അവർ ഓരോരുത്തരുടെ ഇഷ്ട താരങ്ങളുടെ
8: ജേഴ്സി തമ്മിൽ
7: അടികൂടാതിരുന്നാൽ അതാണ് പ്രശ്നം. ആ, അതാണല്ലോ നമ്മുടെ കുഴപ്പവും. അതിന്റെയൊക്കെ നല്ല സെയിലും നടക്കുന്നുണ്ട്. കടക്കാർക്കും ഒക്കെ പല രീതിയിലൊക്കെ ഉള്ള ഈ ജേഴ്സി ഉള്ള ഉണ്ടല്ലോ.
8: ആ,
7: എന്തായാലും എൻജോയ് ചെയ്യട്ടെ എല്ലാരും. ഓക്കെ, എന്തായാലും സന്തോഷം.
8: വളരെ പഴയൊരു പാട്ടാ ചോദിച്ചേ.
7: ഏതാണ് പാട്ട്?
8: തിരക്ക് ദിക്കിലെ ചെണ്ടെങ്കിൽ എന്നുള്ള പാട്ട്.
7: ആ ഓക്കെ ഓക്കെ. ആ, ഒത്തിരി പഴയതാണല്ലേ? അല്ലേ,
8: ഒത്തിരി പഴയതാ. എനിക്ക് അതിന്റെ ആ കവിത ഭയങ്കര ഇഷ്ടമാണ്.
7: വരികൾ. ആ ഓക്കെ, എന്നാ പിന്നെ പാട്ടിലേക്ക് പോവാം ചേച്ചി.
8: ഓക്കെ ഓക്കെ, താങ്ക് യു.
7: താങ്ക് യു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്ങനെ തത്സമയ കാതൊടുക്കാതെ ഇവിടെ സമാപിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ ഞാൻ സന്തോഷ് ഇരവിരം സൈൻ ഓഫ് ചെയ്യുന്നു. ഗുഡ് ബൈ.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇരേവരം മണ്ഡലത്തിലെ സ്വന്തം MLA ആയ അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ അവർക്കാണ്. അദ്ദേഹത്തിന് ഈ വോയിസ് ഓഫ് ചേഞ്ച് പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. സ്വാഗതം സാർ.
2: നമസ്കാരം. ഇരേവരം നിയോജക മണ്ഡലത്തിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം റേഡിയോ ബെൻസ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ക്ഷണപ്രകാരം ഇങ്ങനൊരു അവസരം ചേഞ്ച് മാറ്റത്തെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു. ഒത്തിരി സന്തോഷം. ഇപ്പൊ ഇവിടെ എല്ലാരോടും അറിയിക്കുകയാണ്.
1: സാർ, ഈ വരുന്ന നാൾവഴികളെ കുറിച്ചൊന്ന് ലഘുവായിട്ടൊന്ന് പറയാമോ? ഈ പൊളിറ്റിക്സ് MLA വരെയുള്ള നാൾവഴികളൊന്ന്.
2: നാൾവഴികൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും RSP കുടുംബമായിരുന്നു. ആ RSP കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബൈ ബർത്ത് തന്നെ RSP-ക്കാരനാവാൻ സാധിച്ച, അതിൽ അഭിമാനിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരികയും ഞാൻ ചവറ ഗവൺമെൻറ് കോളേജിൽ ബിരുദ പഠനത്തിന് ചെല്ലുമ്പോൾ അവിടുത്തെ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുകയും പിന്നീട് കോളേജ് യൂണിയൻ ഭാരവാഹിയാവുകയും പിന്നീട് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ഗവൺമെൻറ് ലോ കോളേജ് പഠിക്കുന്ന സമയത്താവുകയും തുടർന്ന് വിദ്യാർത്ഥി സംഘടനയുടെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ PSU-ന്റെ ദേശീയ സഹഭാരവാഹിയായി പ്രവർത്തിച്ചു. പിന്നീട് സ്വാഭാവികമായിട്ടും പിന്നീട് ഞങ്ങളുടെ RYF റവല്യൂഷണറി യൂത്ത് ഫ്രണ്ടിന്റെ ഭാരവാഹികൾ, ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയുമായി സംഘടനാ കാലയളവുകളിൽ ഗ്രാജുവലായിട്ട് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടറിയായും ഞങ്ങളുടെ RYF-ന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു.
1: ശരിക്കും സാറിന്റെ മണ്ഡലം പറഞ്ഞിടക്ക് ചവറ ടൗൺ ആണ്, ഇവിടെ വന്ന് മത്സരിച്ചു.
2: അതെ, ചവറ നിയോജക മണ്ഡലത്തിലെ കൊല്ലം കോർപ്പറേഷനിലാണ് ഞാൻ വോട്ടർ ആയിട്ടുള്ളത്. എൻ്റെ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലം ചവറ നിയോജക മണ്ഡലമാണ്. ഞാൻ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള നമ്മുടെ സിറ്റി മണ്ഡലം ഇരുവരത്തേക്ക് മത്സരിക്കാനൊരു അവസരം പാർട്ടി ഈ മുന്നണിയിൽ നൽകുന്നു. സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ഇരുവരം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ്.
1: ഈ മണ്ഡലത്തിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചറൊക്കെ നേരത്തെ ഉണ്ട്, എന്നാലും നല്ല ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്.
2: തീർച്ചയായും, ഞാൻ എൻ്റെ സ്വദേശം നമ്മൾ കൊല്ലം ആയതുകൊണ്ട് തന്നെ ഇരുവരം അത്ര ദൂരമല്ലാത്ത, അല്ലെങ്കിൽ അത്ര ഡിസ്റ്റൻസ് അല്ലാത്ത, രാഷ്ട്രീയപരമായും അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുമൊക്കെ നമുക്ക് നിയോജക മണ്ഡലത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്ഥിരമായി അല്ലെങ്കിൽ നിരവധിയായി ഇരുവരും നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിലും പൊതു വിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ മണ്ഡലത്തെ കുറിച്ച് കൃത്യമായി അറിയാം. സ്വാഭാവികമായി RSP മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ RSP പൊളിറ്റിക്സിന്റെ സ്വാഭാവികമായ ഒരു കോൺസെൻട്രേഷൻ ആ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ, ഞാൻ എന്ന വ്യക്തിയല്ല, ഞാൻ എനിക്കങ്ങനെ അവിടെ സംഘടനാ ചുമതല ഉത്തരവാദിത്വം ഒന്നും ഒരു ഘട്ടത്തിലും ഞാൻ ഏറ്റെടുക്കുകയോ എന്നിൽ പാർട്ടി ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മണ്ഡലത്തെ RSP ഇപ്പം RSP മത്സരിക്കുന്ന മണ്ഡലങ്ങളെയെല്ലാം പാർട്ടി ശ്രദ്ധിക്കുന്നു എന്നുള്ള തരത്തിൽ പൊളിറ്റിക്കൽ ഒരു അപ്രോച്ച് പാർട്ടി തലത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പാർട്ടി നിയോഗിക്കപ്പെട്ടു, നമ്മളവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരികയാണ് ഉണ്ടായത്.
1: ഇപ്പം ഈ ഇരുവരത്തിന്റെ വിഷയം തന്നെ എടുക്കുമ്പോൾ തീരദേശ വിഷയങ്ങൾ കുറെ ഉണ്ടല്ലോ, അതിനകത്ത് റോഡിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താങ്കൾക്ക്?
2: ഇരുവരം നിയോജക മണ്ഡലം ഒരേ സമയം തന്നെ ഗ്രാമീണ മണ്ഡലവും അത് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് ആകെ ഒരു ഗ്രാമപഞ്ചായത്താണ്. പിന്നീട് കൊല്ലം കോർപ്പറേഷന്റെ ഡിവിഷനുകളാണ് കടന്നു വരുന്നത് സിറ്റി ഇതായിട്ട്. അപ്പം സിറ്റി കം റൂറൽ കം അർബൻ എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു നിയോജക മണ്ഡലമാണ് ഇരുവരും നിയോജക മണ്ഡലം. നമ്മുടെ നിയോജക മണ്ഡലത്തിലൂടെ തീരദേശ മേഖല കടന്നു പോകുന്നുണ്ട്. അതൊരു സാധ്യതയുമാണ് വെല്ലുവിളിയുമാണ് തീരദേശ നിയോജക മണ്ഡലം എന്ന നിലയിൽ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കായൽ, കുറെ ഭൂപ്രദേശം മയ്യനാട് തന്നെ കുറെ ഭൂപ്രദേശം നമുക്ക് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മറ്റൊന്ന് റെയിൽവേയുടെ വലിയൊരു പാളം കടന്നു പോകുന്ന റെയിൽവേയുടെ കുറേ സംവിധാനങ്ങൾ സ്റ്റേഷനുകൾ അടക്കമുള്ള നിയോജക മണ്ഡലമാണ് ഇരുവരും നിയോജക മണ്ഡലം. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ. അപ്പം തീരദേശം, കായൽ പ്ലസ് നാഷണൽ ഹൈവേ, റെയിൽ, ഈ മൂന്ന് മാർഗങ്ങളെയും അതൊരു വെല്ലുവിളിയുമാണ് സാധ്യതകളുമാണ്. വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ തീരദേശ മേഖലയിൽ കേരളത്തിലെ പൊതുവെ ഉണ്ടായ തീരദേശ മേഖലകളുടെ വെല്ലുവിളിയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. തീരദേശത്തിന്റെ കടലാക്രമണവുമായി ബന്ധപ്പെടുത്തിയ വലിയ വെല്ലുവിളി. അതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരവും അവിടെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ തീരദേശ റോഡ്, അത് ഗതാഗതം സുഗമമാക്കാൻ നമുക്ക് സാധിച്ചില്ല, കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കുറച്ച് താന്നി മേഖലയിലൊക്കെ കുറച്ച് മേഖല ഇനിയും അത് കണക്ട് ചെയ്യാൻ, നമ്മുടെ തീരദേശ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യാൻ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള ഒരു വളരെ കുറച്ച് മീറ്റർ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റൊന്ന് കായൽ ടൂറിസമാണ്. നമ്മുടെ ജലപാത കടന്നു പോകുന്ന, കായലല്ല എങ്കിൽ കൂടിയും ജലപാത കടന്നു പോകുന്ന ഒരു പാത എന്ന നിലയിൽ അതിന് ഗവൺമെന്റിന് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജലപാത പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് തുറന്നു കൊടുക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ ചെലവാക്കിയ തുക പ്രയോജനപ്പെടുത്താനോ നമുക്ക് നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല. ജലപാതയും തീരദേശം. രണ്ടാമതുള്ളതാണ് റെയില്. റെയിൽവേ, ഒരുപാട് റെയിൽവേ ലൈനുകൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിരവധിയായ ഗതാഗത പ്രശ്നങ്ങൾ നിലവിൽ നേരിടുന്ന ഗതാഗത കുരുക്കുകൾക്ക് ആഘാതം, കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്ന റെയിൽവേ ഗേറ്റുകൾ കടന്നു പോകുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലയിലുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഓവർബ്രിഡ്ജുകൾ, റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, ഇനി സ്ഥാപിക്കപ്പെട്ട റെയിൽവേ ഓവർബ്രിഡ്ജുകളിലും നിർമ്മാണത്തിലിരിക്കുന്ന അലൈൻമെന്റുകൾ അടക്കം പൂർണ്ണമായിരിക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജുകളിലുമൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ഇപ്പം നിർമ്മാണം പൂർത്തിയാക്കിയ റെയിൽവേ ബ്രിഡ്ജും ആ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴെ, തൊട്ട് താഴെ താമസിക്കുന്ന തദ്ദേശീയർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നിലവിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യമല്ല. ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാതെ ആയിരുന്നു ആണ് അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ. ഇപ്പം അത് തന്നെയാണ് പോളയത്തോടും ചില അതിൻ്റെ അലൈൻമെൻ്റ് അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. ഇനി മയ്യനാട് കൂട്ടിക്കട അടക്കമുള്ള റെയിൽവേ ഓവർബ്രിഡ്ജുകൾ വരേണ്ടതായിട്ടുണ്ട്. അതവിടെ മറ്റൊന്ന് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ വികസനം മുന്നോട്ട് വരുമ്പോഴും വലിയ ആശങ്കകളോട് വന്നെങ്കിലും ഇപ്പോൾ കുട്ടിയത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. പിന്നീട് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ MPയുടെയൊക്കെ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഡൽഹിയിലടക്കം മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരടക്കം ബന്ധപ്പെട്ട് കുട്ടിയത്തൊക്കെ നമുക്ക് വലിയ ബ്രിഡ്ജുകൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ആ വൻമതിൽ എന്നുള്ളത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന പല പ്രദേശങ്ങളിലും ശ്രമിച്ചിട്ടും, ജനപ്രതിനിധികൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്ഥലങ്ങളുണ്ട്. ഭൂമിയെന്നല്ലൂർ, അതുപോലെ തന്നെ നമ്മുടെ കിളിയല്ലൂർ ആയത്തിൽ മേഖലകളിലൊക്കെ വലിയ പ്രശ്നം. കിളിയല്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് വന്നങ്ങ് നിൽക്കുകയാണ്. പിന്നെ കണക്ടിവിറ്റി ഇല്ല, പിന്നെ എൻട്രി എക്സിറ്റും ഇല്ല. അപ്പൊ തദ്ദേശവാസികൾക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാഷണൽ ഹൈവേയിൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗതാഗത മാർഗത്തെ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ പലതും നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പം മണ്ഡലം പൊതുവെ നന്നായി ഈ മൂന്ന് സാധ്യതകളും വെല്ലുവിളികളോടും കൂടി തന്നെയുള്ള ഒരു നിയോജക മണ്ഡലം.
1: മണ്ഡലത്തെ കുറിച്ച് നല്ലൊരു ഹോംവർക്ക് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം മഴക്കാലമാണ്, മൺസൂൺ സീസണാണ്, ഒരുപാട് രോഗ സാധ്യതകളൊക്കെ ഉള്ളതാണ്. അപ്പം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്?
2: നിലവിലിവിടെ വെല്ലുവിളികളുണ്ട്. പകർച്ചവ്യാധികൾ അടക്കമുള്ള ചില, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആശങ്കയുള്ള മേഖലയുണ്ട് മയ്യനാട് ഗ്രാമപഞ്ചായത്തിലും. ഇന്ന് ഇൻട്രൽ സെക്ടറൽ മീറ്റിംഗ് തന്നെ DMO ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഇൻട്രൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആ മേഖലയിൽ പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. KIP കനാൽ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ KIP കനാൽ കടന്നു പോകുന്നതാണ് അവിടുത്തെ കുടിവെള്ള സ്രോതസ് വേനൽക്കാലത്തടക്കം. അപ്പോൾ ആ KIP കനാൽ വൃത്തിയാക്കാതെ തുറന്നു കൊടുക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവിടെ ഈ പാചക നിർമ്മാണ യൂണിറ്റുകൾ കുറേ അധികം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. അവിടെ നിന്നൊക്കെ ഇത് സ്പ്രെഡാകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ നിലവിലെ പഠന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പഠനങ്ങളും ബാക്കി കാര്യങ്ങളും അതിന്റെ തുടർ നടപടികളും ഒക്കെ ഇന്ന് ചേരുന്ന ഇൻട്രൽ സെക്ടറൽ മീറ്റിംഗിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിന് താൽക്കാലികമായൊരു പരിഹാരവും ശാശ്വതമായ ഒരു പരിഹാരം, കാരണം കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് മഞ്ഞപ്പിത്ത ബാധ പടർന്നിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഈ വർഷവും അത് ആവർത്തിച്ചു. അപ്പൊ അടുത്ത വർഷങ്ങളിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ ആവർത്തിക്കുന്നതിന്റെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നതിനും തുടർന്നുള്ള വർഷങ്ങളിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിനുമുള്ള വലിയ ജാഗ്രത ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നിർദ്ദേശം നമ്മൾ നൽകും.
1: അതുപോലെ തന്നെ യുവാക്കളുടെ കാര്യത്തിൽ താങ്കളൊരു യുവാവും കൂടിയാണ്. അപ്പോൾ ഒരുപാട് യുവാക്കൾക്ക് പ്രതീക്ഷയുള്ള ഒരു MLA കൂടി എന്നുള്ള രീതിയിൽ യുവാക്കൾക്ക് വേണ്ടി ഇനി ചെയ്യാൻ പോകുന്ന
2: ഈ ഗവൺമെന്റിന് യുവജനത്തിനെ കുറിച്ച് കൃത്യമായൊരു നയം ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ തന്നെ, പുതിയ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നതായിരുന്നു ഇലക്ഷൻ സമയത്ത്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി നമ്മുടെ രാജ്യം വിട്ടുപോകുന്നു. രാജ്യം വിട്ടുപോകുന്ന നോക്കി ഇപ്പൊ അവരെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നല്ല ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് പഠിക്കുന്നതിനൊന്നും ആരും എതിരല്ല. ഒരു ഗവൺമെന്റിനൊന്നും എതിർക്കാനും പറ്റില്ല. പക്ഷെ അവർ ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണോ പഠിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം പോകുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് അടക്കം പോകുന്ന കുട്ടികൾ നമ്മളുടെ കേരളത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ നിലവാരത്തേക്കാൾ കുറഞ്ഞ നിലവാരത്തിലുള്ള ഉള്ളടത്ത് പോയി പഠിക്കുന്നു. ഇപ്പം ഇപ്പൊ കാനഡയിലാണ് പഠിക്കുന്നത്, ഓസ്ട്രേലിയയിലാണ്, അല്ലെ ജർമ്മനിയാണ് എന്ന് നമുക്ക് ഓക്കെ പറയാം, ഫൈൻ. ബട്ട് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്വാളിറ്റിയും നമ്മൾ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റും അങ്ങനെ പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അങ്ങനെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലല്ല എന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. ആ അവസ്ഥയെ തുടർന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ നല്ല രീതിയിൽ നമ്മുടെ നാടിന് ആവശ്യമുള്ള കോഴ്സുകളും ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടുന്ന കോഴ്സുകളെ റീഡിസൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് അത് സ്വാഭാവികമായിട്ടും വരുന്ന കാലഘട്ടത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാമത് അവരാഗ്രഹിക്കുന്ന ജോലി, അവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള, ഇപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇപ്പോൾ എൻജിനീയറിംഗ് മേഖല ഒരു ഉദാഹരണമായിട്ടെടുത്താൽ, അവർ എൻജിനീയറിംഗ് ആണെങ്കിലും അവരുടെ ആ പ്രൊഫഷണൽ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന ജോലി, അവർക്ക് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും സ്കില്ല് അവരുടെ പ്രയോഗിക്കാനും കഴിയുന്ന തരത്തിലുള്ളൊരു തൊഴിൽ മേഖല നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പരമ്പരാഗത തൊഴിൽ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹ്യം മൊത്തം നമ്മുടെ നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന പാർക്കുകൾ, ഹൈജീനിക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന അവർക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് ചെന്ന് കയറാൻ പറ്റുന്ന ആശുപത്രികൾ, ഇൻഷുറൻസ് കവറേജ്, പറ്റിക്കപ്പെടാതെ ജീവിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ തലമുറ ആഗ്രഹിക്കുന്നുണ്ട്. ആ തലമുറയ്ക്ക് വേണ്ടുന്ന പൊതു ഒരിടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം ഗവൺമെന്റ് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഇരുവരും നിയോജക മണ്ഡലത്തിലെ ചെറുപ്പക്കാർ ഏറ്റവും നല്ല അധ്വാനിക്കാൻ കഴിവും മനസ്സും ശേഷിയുമുള്ള മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള ഒരു വലിയ തലമുറയാണ് നമ്മുടെ ഇരുവരും നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഒക്കെ നമുക്ക് ഇരുവരും നിയോജക മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. അവരെയൊക്കെ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി എങ്ങനെയൊക്കെ അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പം വിദേശത്ത് ഇപ്പോൾ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഏറ്റവും അത്യാധുനിക ആരോഗ്യ മേഖലയുടെ അതിൻ്റെ സാങ്കേതിക മികവ് പുലർത്തിയ ഡോക്ടർമാർ ഇരുവരും നിയോജക മണ്ഡലത്തിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സേവനം നമ്മുടെ ആശുപത്രികളിലൊക്കെ എങ്ങനെ, ഏതെല്ലാം രീതിയിൽ അവരുടെ അഡ്വൈസ് എടുക്കാൻ, അവരുടെ ഒപ്പീനിയൻ എടുക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും, എന്തെല്ലാം ചേഞ്ചസുകൾ, നമ്മളിപ്പോൾ ഇന്നത്തെ ചർച്ച പോലും മാറ്റങ്ങളാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അവരുടെയൊക്കെ നെഗറ്റീവ് ജീവിതാനുഭവമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് ജീവിതാനുഭവങ്ങളുമുണ്ട്, ഇതിനെ രണ്ടിനെയും കൂടി എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്.
1: അതുപോലെ താങ്കളുടെ മണ്ഡലത്തിൽ ജനങ്ങളുടെ പരാതി കേൾക്കാനും ജനങ്ങളെ കാണാനും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം, സമയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
2: തീർച്ചയായിട്ടും ജനങ്ങളെ നമ്മൾ പരമാവധി, ഞാൻ നിയമസഭ ഇല്ലാത്ത ദിവസങ്ങളിൽ പരമാവധി എൻ്റെ വീട് തന്നെ ഓഫീസായിട്ട്, ഞാനിപ്പോൾ തട്ടാമലയിൽ താമസത്തിനും ഓഫീസിനും സൗകര്യാർത്ഥവുമായിട്ടൊരു വീട് എടുത്തിട്ടുണ്ട്. തട്ടാമല ജംഗ്ഷനിൽ തന്നെയാണ്, തട്ടാമലയിൽ നിന്ന് പാലത്തറയിലേക്ക് പോകുന്ന ആ ജസ്റ്റ് ആ ടേണിങ്ങിലെ ഫസ്റ്റ് വീടാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ എം എൽ എ ഓഫീസിൻ്റെ ബോർഡും ബാക്കി കാര്യങ്ങളും ഒക്കെ സംവിധാനം, എൻ്റെ ഓഫീസ് റിനോവേഷൻ്റെ ഒരു ചെറിയ കാലതാമസം മാത്രമാണ്. അപ്പോൾ ജനങ്ങളെ ഞാനിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നിലവിൽ ഞാൻ കൊല്ലം റെസ്റ്റ് ഹൗസിൽ പ്രിയപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എല്ലാ വിഷയങ്ങളിലും രാവിലെ കാണുന്നുണ്ട്. ഇപ്പോൾ വീടും ഓഫീസും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഞാൻ ഇലക്ഷൻ സമയത്ത് തന്നെ ഇവിടെ വീടെടുത്ത് താമസം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എം എൽ എ ആയപ്പോൾ കൂടുതൽ കുറച്ചും കൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു വീടെന്ന നിലയിലാണ് തട്ടാമലയിലേക്ക് മാറിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കടന്നു വരാവുന്ന സ്ഥലം എന്ന നിലയിൽ.
1: അതുപോലെ തന്നെ അഭിഭാഷകനെ പോലെ തന്നെ അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളെ സ്കൂൾ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്?
2: ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അഭിഭാഷക വൃത്തിയായിരുന്നു ബൈ പ്രൊഫഷൻ. ഞാൻ അതിന് എത്തുന്നതിന് മുമ്പ് കുറച്ച് നാൾ അധ്യാപനം, അത് സമാന്തര വിദ്യാഭ്യാസം, ട്യൂഷൻ സെന്ററുകളിലും അല്ലാതെ ഹോം ട്യൂഷൻ, പിന്നെ പഠിച്ച സ്കൂളിൽ തന്നെ എൽ പി സ്കൂളിൽ തന്നെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിൽ തന്നെ കുറച്ച് നാൾ അധ്യാപക വൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളാണ് നാടിൻ്റെ പ്രതീക്ഷ. വലിയ തലമുറ മാറ്റം ഉള്ള തലമുറയാണ്, ഇപ്പോൾ ആൽഫ തലമുറയിലാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ നേരത്തേതുമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനുള്ള ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, വളരെ കുറച്ച് വിഭാഗമിടയിൽ, ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില സമ്മർദ്ദങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളൊക്കെ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതിനിപ്പം ഓപ്പറേഷൻ തുഫാൻ പോലെയുള്ള സംസ്ഥാന സർക്കാർ തന്നെ അതിനും പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വേണ്ടി ഇവിടെ നടപ്പിലാക്കണം. അതിന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയുമാണ്.
1: പൊതുവെ ചെറുപ്പക്കാർക്ക് എല്ലാ കാര്യത്തിലും വേഗത കൂടുതലാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അപ്പൊ താങ്കൾ ഒരു യുവാവാണ്, അപ്പൊ ഈ പല പദ്ധതികളിലും ചെറുതായിട്ടൊന്ന് താമസിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതെങ്ങനെ പരിഹരിക്കാൻ?
2: തീർച്ചയായും. നമ്മുടെ ഇപ്പം നമ്മുടെ ഇരുവരും മേൽപ്പാലം എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ 7 വർഷം അല്ലെങ്കിൽ ഒരുപാട് നാളെടുത്തു. അതിന്റെ സത്യത്തിൽ അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് അവിടെ എന്തുകൊണ്ട് ഇത്രയും സാങ്കേതിക നിയമ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അത് പോരാ. ഇപ്പൊ 7 വർഷം മുമ്പ് ഡിസൈൻ ചെയ്ത പാലം ഇപ്പോൾ തുറന്നു കൊടുക്കുമ്പോൾ അതിന്റെ അപര്യാപ്തത വളരെ വലുതാണ്. അപ്പൊ നമുക്ക് ദീർഘവീക്ഷണമുള്ള എന്തെല്ലാം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പദ്ധതി സമയത്തോ അല്ലെങ്കിൽ പദ്ധതി രൂപകൽപ്പന ചെയ്യുന്ന സമയത്തോ പരിഗണിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു സാധ്യത. ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു വികസനം നടപ്പിലാക്കാൻ പോകുന്നു, അവിടെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് പഠിച്ച് നമുക്ക് ആ ഓരോന്നിനെ ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിനകത്ത് പല സമീപനങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം ഇത് ഡിസൈൻ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്ന സംവിധാനമല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംവിധാനമല്ല അത്, അതിനെ എന്റെ ക്ലെയിം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്യണം. അപ്പൊ ഓരോ വകുപ്പിനും ഓരോ നിർദ്ദേശങ്ങൾ, ഇതിനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതിനുള്ളതാണെന്നാണ് ഗവൺമെന്റ്. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഗ്രീൻ ചാനൽ ചെയ്യുവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, ജനങ്ങളെ കേൾക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇപ്പൊ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ ജനങ്ങളുമായി ഡിസ്കസ് ചെയ്യാറില്ല. അപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിയുമ്പോൾ ജനങ്ങൾ ഇത് എതിർപ്പുമായിട്ട് ഉന്നയിക്കും, ആശങ്കകൾ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പിന്നെ നിയമപ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുത്തിയ നിയമപ്രശ്നങ്ങൾ, അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ കണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു, അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ അങ്ങനെ ഒരു പോളിസി വരണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ തലമുറയുടെ കാലഘട്ടത്തിനനുസരിച്ച്.
0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അതുപോലെ തന്നെ നമ്മുടെ ഒരു നാട്ടിൽ തന്നെ വലിയൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് തീരദേശത്തായാലും കായൽ തീരത്തൊക്കെയാണ്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളും ഒരുപാട്. മഴക്കാലം വരുമ്പോഴത്തേക്ക് അരുക്ക് ചാല് വെള്ളവും കുടിവെള്ളമായിട്ടൊക്കെ മിക്സായി പല അസുഖങ്ങളും വരുന്നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ എന്ത് പരിഹാരമാണ്? കാരണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കുറച്ചിട്ട് വർദ്ധിപ്പിക്കാനുള്ള മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട്?
3: നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് സത്യം പറഞ്ഞാൽ കേരളത്തെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ മാതൃകയാക്കാവുന്ന വലിയ പദ്ധതികളൊന്നും തന്നെ ഉണ്ട്. ചില ഒറ്റപ്പെട്ട പദ്ധതികളുണ്ടെങ്കിലും എല്ലാവർക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന, എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സത്യത്തിലൊരു പദ്ധതി നമുക്ക് നിലവിൽ കേരളത്തിലില്ല. അപ്പോൾ ആ ലോകോത്തര നിലവാരത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓക്കെ ഈ പദ്ധതി വന്നാൽ ഇതിന് പരിഹാരമുണ്ട്. കാരണം ജനങ്ങൾ അവിശ്വസിക്കപ്പെടുകയാണ്. കാരണം ഏത് പദ്ധതി വന്നാലും ഇതൊരു ചവറു കൂമ്പാരമായി ഞങ്ങളുടെ പ്രദേശം മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുവദിക്കപ്പെടുന്ന സ്ഥലം മാറുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. നല്ലൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല നമുക്ക്. അപ്പം അതൊക്കെ നമുക്ക് വരണമെങ്കിൽ ഒരു സംവിധാനങ്ങൾ വേണം. പിന്നെ മാലിന്യ സംസ്കരണം ജനങ്ങളുടെ കൂടി, നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരണം. ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം, ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം നമുക്ക് കുറയ്ക്കണം. എത്രയോ ക്യാമ്പയിനുകൾ, നിയമപരമായ നിരോധനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് വീണ്ടും അവൈലബിൾ ആകുന്നത്? അപ്പോൾ അത്തരം ജനങ്ങളുടെ, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരണം. ഇപ്പോൾ ഹരിതകർമ്മസേന വന്ന് പ്ലാസ്റ്റിക് എടുക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം തന്നെ, പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ഞങ്ങൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ ഇപ്പോൾ ആളുണ്ട് എന്ന് കരുതിയുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗത്തിലേക്ക് ജനങ്ങൾ പോകുന്നു. ഇനി സി, ഈ മാലിന്യം കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ അവസ്ഥ എന്താണ്? അവർക്ക് നല്ല തരംതിരിക്കൽ കേന്ദ്രങ്ങളില്ല. പ്ലാസ്റ്റിക് തരംതിരിച്ച് അവർ നല്ലൊരു ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ അമ്മമാർ, സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ നമ്മുടെ ഇരുവരും നിയോജക മണ്ഡലത്തിലെ അടക്കമെടുത്ത് പരിശോധിച്ചാൽ അവർ ഹാപ്പിയസ്റ്റ് ആയിട്ട്, അവർ ഏറ്റവും നല്ല പ്രൊഫഷണലി ചെയ്യേണ്ടുന്ന ഒരിടങ്ങളാണ്. അപ്പോൾ അവർക്ക് അത് തരംതിരിക്കൽ കേന്ദ്രം പോലും ചില സ്ഥലങ്ങളിൽ അനുവദിക്കാൻ ജനങ്ങൾ സമ്മതിക്കാറില്ല. കാരണം അവിടെ മാലിന്യ കൂമ്പാരമായി മാറുമെന്നുള്ള, അപ്പോൾ അതൊക്കെ വെല്ലുവിളികളായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് മാലിന്യ സംസ്കരണത്തിനൊരു ശാശ്വത പരിഹാരം, ലെസ് മാലിന്യം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ കുടിവെള്ളം സ്വാഭാവികമായിട്ടും തീരദേശ മേഖലയൊക്കെ കടന്നു വരുന്നുണ്ട്. കുടിവെള്ളം വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തിന് കുറേ പദ്ധതികൾ, നമ്മുടേതായ ഗവൺമെൻറ്റിൻ്റെതായ പദ്ധതികൾ ഓൾറെഡി നിലവിൽ വരുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
2: ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ കൊല്ലത്തിനുണ്ടാവാൻ പോകുന്നൊരു മാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ആശയം കാഴ്ചപ്പാടില്ല, എന്ത് മാറ്റമാണ് വരേണ്ടത്?
3: കൊല്ലം നന്നായി മാറേണ്ടുന്ന ഒരു ജില്ലയാണ്. കാരണം ഇത്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെല്ലുവിളികളും സാധ്യതകളും ഒക്കെയുള്ള സി, നമ്മൾ ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ നഗരം അടക്കം പിന്തള്ളപ്പെട്ടു പോകും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ആ മാറ്റം അനിവാര്യമാണെന്നല്ല, അത് അത്യന്താപേക്ഷിതമാണ്. ആ മാറ്റം കൊണ്ടുവരാൻ ഭരണാധികാരികൾ, ജനങ്ങൾ, നമ്മുടെ സംഘടനകൾ, സംവിധാനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടുന്ന, ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന, കഴിഞ്ഞുപോയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം നമ്മളുടെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കെട്ടിടങ്ങളോ ഇതൊന്നുമല്ല. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായി, കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ സിറ്റികളൊന്നും ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന സിറ്റികൾ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനങ്ങൾ, അത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം എല്ലാ തലത്തിലും, നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാ വിഷയങ്ങളിലുമുള്ള വലിയൊരു മാറ്റം, ഭരണാധികാരികൾക്ക് വലിയ കാഴ്ചപ്പാടോടുകൂടി ആ മാറ്റം സാധ്യമാകണം. കാഴ്ചപ്പാടുണ്ട്, പദ്ധതികളുണ്ട്, അത് പ്രാവർത്തികമാക്കുക, അതിന്റെ തടസ്സങ്ങളെ നീക്കുക, അതാണ് മുന്നിലുള്ളത്.
2: അതുപോലെ നമ്മുടെ വേറൊരു വിഷയമാണ് യുവാക്കളിലുള്ള ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൊക്കെ ഒരുപാട് വൻ ചതികളിലൊക്കെ ചെന്നപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ നന്നാക്കാൻ, അവര് അതിൽ വരിതിരിച്ച് നേരെ മാർഗം നല്ല പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ട എന്തെങ്കിലും പുതിയ പദ്ധതികൾ?
3: നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്, എല്ലാ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നൊന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല. വളരെ കുറച്ച് വിഭാഗം മാത്രമുള്ള അങ്ങനെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വന്നിട്ട് മീൻസ് ഇങ്ങനെ എപ്പോഴും ഉപയോഗിച്ച് ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ട് വന്നവരെ നമുക്കറിയാം. അവരിപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ്, ഹാൻഡിലുണ്ട്. മാനസിക ബുദ്ധിമുട്ടിനപ്പുറം ശാരീരികമായി പോലും അവർ അവരുടെ നട്ടലിന് വലിയ ഗുരുതരമായ രോഗം ബാധിച്ചവരൊക്കെ ഉണ്ട്. അത് വളരെ കുറച്ച് ന്യൂന വളരെ കുറച്ച് വിഭാഗം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ നല്ല ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അത് ഒരു ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേഖലകൾ കൂടിയാണ്. അത്രയും വലിയ ഓപ്പൺ സ്പേസാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഇപ്പൊ തന്നെ നോക്കൂ, ജനങ്ങളുടെയും ചെറുപ്പക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം അവരവരുടെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. എനിക്ക് ഒത്തിരി ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഒത്തിരി പരാതികൾ, ജനങ്ങൾ ചെറുപ്പക്കാർ അവർ വന്നൊരു വെള്ള പേപ്പറിൽ പരാതി എഴുതി കാത്ത് ജനപ്രതിനിധിക്ക് കൊടുക്കുന്ന ആ കൾച്ചറൊക്കെ മാറി. ദെൻ അവരൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നു, പ്ലീസ് കണക്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പം സോഷ്യൽ മീഡിയ ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. പിന്നെ ചതിക്കുഴികൾ, സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള സാമ്പത്തിക ചൂഷണം, മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളും വളരെ കൂടുതലായിട്ടുണ്ട്. ഇന്നലെയും വിദേശത്ത് നിൽക്കുന്ന നമ്മുടെ ഇരവിരും നിയോജക മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ, വെൽ നോളജുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ 40 ലക്ഷം രൂപ ഈ സംഘം തട്ടിയെടുത്ത ഒരു പരാതിയാണ് വന്നത്. നമുക്ക് സൈബർ ഇടങ്ങളിൽ നിന്ന് കുറച്ച് പൈസ തിരിച്ചുപിടിക്കാൻ സാധിച്ചു സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി. പക്ഷേ ആ ചതിക്കുഴിയിലേക്ക് ചെന്ന് പെടുക, ആ ഒരു അവയർനെസ്, ആ ഒരു എന്താണ് എന്തിനേയും ഏതിനേയും വിശ്വസിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പൊ എന്തും ഏതും ശരിയല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് ചിലരെടുത്തിടുന്ന വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പൊ തെറ്റായ ചില സന്ദേശങ്ങളും അതുവഴി കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ തിരിച്ചറിയപ്പെടുക, അതിനെ വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഗുഡ് ഓർ നോട്ട് ഓർ റൈറ്റ് ഓർ റോങ് എന്ന് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു കഴിവും ശേഷിയും നമുക്ക് നേടിയെടുക്കുക, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ അതിനൊരു പോംവഴിയായിട്ടുള്ളത്.
2: അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കൊല്ലം ടൗണിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ടെന്ന് കോർപ്പറേഷൻ തലത്തിൽ കേട്ടിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികൾ
3: നമുക്ക്? സ്ത്രീകൾ സുരക്ഷിതമായി, വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ കൊല്ലം ജില്ലയിൽ സുരക്ഷിതമായി അത്യാവശ്യം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് നമ്മളെ പുരുഷന്മാരെ പോലെ തന്നെ രാത്രിയിലും ഇറങ്ങി നടക്കാൻ, സുരക്ഷിതമായി നടക്കാൻ, ഒരു പുരുഷന്റെ സഹായമില്ലാതെ, തുണയില്ലാതെ അവർക്ക് അവരുടെ ആവശ്യം വന്ന്, ഇപ്പം നൈറ്റ് ക്ലബ്ബുകൾ എന്നുള്ള തലത്തിലേക്ക് എറണാകുളത്തൊക്കെ പോകുമ്പോഴും അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊല്ലത്തേക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് ഇപ്പം നമ്മളുടെ രാത്രികളിലും പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ, കാരണം രാവിലെ ഡേ ലൈഫ് ഭയങ്കര ബിസി ഷെഡ്യൂളിലായിട്ടുള്ളവർക്ക് സ്വസ്ഥമായി വന്ന് ഷോപ്പ് ചെയ്യാൻ, സ്വസ്ഥമായിട്ട് വന്ന് അവരുടെ ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി പാർലറിലേക്കുള്ള സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്, ഇപ്പം ജിമ്മിന് പോകാൻ ഒക്കെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള രാത്രി സമയമാണ് അവർക്ക് കുറച്ചും കൂടി ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. ബട്ട് അവർക്ക് സേഫ്റ്റിയും കൂടി ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷിതമായി സഞ്ചരിക്കും. സ്ത്രീകൾ സുരക്ഷിതമായി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പൊതു ഇടത്തിന് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട്. അവിടെ നമ്മൾ വളരെ സമാധാനപരമായ ഒരു ബോധം, അല്ലെങ്കിൽ നമ്മൾ ആക്രമണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ജാഗ്രതകൾ ഉണ്ടാക്കപ്പെടുകയും ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുക, അത് നമ്മുടെ സോഷ്യൽ ഇമ്പാക്റ്റിന് വലിയ പോസിറ്റീവായിട്ടൊരു മാറ്റം വരും.
2: അതുപോലെ ഇനി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ പരാതികൾ ഉൾക്കൊണ്ടു,
3: നമുക്ക് നിയമസഭയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ കോളിംഗ് അറ്റൻഷൻ ശ്രദ്ധ ക്ഷണിക്കലുണ്ട്, നിയമസഭയിൽ ചോദ്യോത്തര വേളയുണ്ട്, സബ്മിഷൻസ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ നമുക്ക് ഇരുവരുത്തെ വിഷയവും പൊതുവായ കേരളത്തിന്റെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന മേഖലയുടെയും ജനങ്ങളുടെയും എല്ലാം പ്രശ്നങ്ങളും നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയോജക മണ്ഡലത്തിന്റെ പൊതു പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പിന്നീട് ചെറുപ്പക്കാരുടെയും ഭാവി തലമുറയുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തി.
2: പൊതുവേ നമ്മുടെ യുവാക്കൾക്ക് ഇപ്പം കളിസ്ഥലങ്ങൾ കുറവാണ്, അതുകൊണ്ടാണ് അവർ വേറെ വല്ല പ്രശ്നങ്ങളിലൊക്കെ ചാടുന്നത്. അപ്പം അത് പല പദ്ധതികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പഞ്ചായത്തിനെങ്കിലും ഒരു കളിസ്ഥലം എന്നുള്ളൊരു ആശയത്തിലേക്ക്

0: ഒരു എസ്എൽഎഫിന്റെ ഇല്ലേ, അതൊരു സന്തോഷ് ട്രോഫി അടക്കമുള്ള ദേശീയ മത്സരങ്ങൾ നടന്നൊരു വേദിയെ ഇപ്പോൾ, കാരണം ഇപ്പൊ അവിടെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചതിന് ശേഷമാണ് അകത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്നത്. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള ആ അളവ് ഇപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല. സ്റ്റേഡിയത്തിനകത്ത് ഒരു നാഷണൽ ദേശീയ നിലവാരത്തിലുള്ള ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുവാനുള്ള സിന്തറ്റിക് ട്രാക്കിന്റെ നടുക്ക് അത് ലഭിക്കുന്നില്ല. അപ്പൊ അത് നഷ്ടപ്പെടുത്തി, നിലവിലുള്ള ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു എഞ്ചിനീയറിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിനും ഉപയോഗപ്പെടുത്താവുന്ന, സ്റ്റേഡിയവും എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന അവസരങ്ങളാണ്. പിന്നെ രണ്ട്, ഇപ്പൊ തന്നെ കായിക മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ പൂട്ടിയിടുന്ന അവസ്ഥ ഒഴിവാക്കും. ഇപ്പൊ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്റ്റേഡിയങ്ങൾ തുറന്നു കൊടുക്കുന്നത്. അതല്ല, തദ്ദേശീയരായ ചെറുപ്പക്കാർക്ക് കടന്നു ചെല്ലാവുന്ന കളിസ്ഥലങ്ങളായി നമ്മുടെ സ്റ്റേഡിയങ്ങളെയും പുതിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ കടന്നു വരുന്നതിനും സർക്കാരിന്റെ തന്നെ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഉടമസ്ഥതയിലേക്ക് പുതിയ കളിസ്ഥലങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യം. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ വിഭാഗ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അവർ ചെറുപ്പക്കാർ മാത്രമേ കളിക്കാവൂ അല്ലെങ്കിൽ കായികമായി കൈകാര്യം ചെയ്യാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് എന്തുകൊണ്ട് നമുക്ക് ഓൾഡ് ഏജ് ചെറു വയോജനങ്ങൾക്ക് വന്ന അവരുടേതായ പഴയ ഫുട്ബോൾ പ്ലെയർമാര്, വോളി പ്ലെയർമാര്, അവരെയൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട്, അവരുടെ ഒരു ബിസി പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞു, ദെൻ അവർ റിട്ടയർഡ് ആണ്, ദെൻ വൈ അവരുടെ ആരോഗ്യം അനുസരിച്ച് അവർക്ക് കളിക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ഒരുക്കി കൊടുക്കുന്നില്ല? അവർക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇവരെയും നമുക്ക് ചേർത്ത് നിർത്തി തന്നെ കൊണ്ടുപോകണം. അതാണ് ഒരു കാഴ്ചപ്പാട്.
1: താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മണ്ഡലത്തിന്റെ ഒരു ഹോംവർക്ക് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു, പല തരത്തിലുള്ള ആൾക്കാരും പല ഏരിയയിലാണ്, ഇതിന്റെ ഇടയിലുള്ള ഒരു സമത്വം നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം സാമ്പത്തികമായ അല്ലെങ്കിൽ വികസനപരമായ സമത്വം നമുക്ക് അവിടെ നിലനിർത്തണമെങ്കിൽ ചില മേഖലകളിൽ നമ്മൾ കൂടുതൽ കരുതലുകൾ വെക്കേണ്ടി വരും. ചില മേഖലകളിൽ നമുക്ക് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഇത് മതി, കാരണം ദേ ആർ സഫിഷ്യന്റ്, അവർക്ക് സ്വയം മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ സ്വയം മാറാൻ സാധിക്കാതെ പോയ മേഖലകൾ ഉണ്ട്, ആ മേഖലകളെ നമുക്ക് ചേർത്തു നിർത്തി കൈപിടിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൂടുതൽ സഹായങ്ങൾ കൊടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനെപ്പോഴും ഗവൺമെന്റിന്റെ സഹായം മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതികളും ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും മാത്രം കൊണ്ടത് പറ്റില്ല. നമുക്ക് ഒരുപാട് സാമൂഹ്യ സേവന സംഘടനകളുണ്ട്, സന്നദ്ധ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് വലിയ മനസ്സുള്ള വലിയ NRIs അവരെ ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പൊതുവികസനം അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു ലിമിറ്റേഷൻ, ഗവൺമെന്റിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, ഗവൺമെന്റിന് എല്ലാ ഗവൺമെന്റുകൾക്കും ഉണ്ട്, ആ ലിമിറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നോംസിന് പുറത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകണം അങ്ങനെയുള്ളവരുടെ എല്ലാം ഒരു, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു അങ്ങനെ ഒരു വികസനത്തിന്. അങ്ങനെ ഇപ്പം ഒരു മേഖലയ്ക്ക് ഇത്ര രൂപ ചെലവാക്കിയത് കൊണ്ട് തൊട്ടടുത്ത മേഖലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മേഖലയ്ക്ക് അത്ര രൂപ ചെലവഴിക്കാൻ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഒരു അതൊരു അതൊരു കാഴ്ചപ്പാടേ ശരിയല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം.
1: അതെ, ഗവൺമെന്റിന്റെ പദ്ധതികളും സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്?
0: തീർച്ചയായും കമ്മ്യൂണിറ്റി റേഡിയോ, കാരണം നമ്മുടെ തലമുറകളിലേക്ക് ഇപ്പം കമ്മ്യൂണിറ്റി റേഡിയോ ഒക്കെ പലപ്പോഴും ഡ്രൈവിംഗിലാണ്, ഓൺ ഡ്രൈവിംഗിലാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയ വിനിമയം നടത്താനും സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ. സ്വാഭാവികമായും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറൊക്കെ നടത്തുന്ന വലിയ ജനങ്ങൾക്കിടയിൽ ഇത് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, സ്ഥിരമായി ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇനി റേഡിയോ കേൾക്കാൻ സാധിക്കാത്തവർ സോഷ്യൽ മീഡിയ വഴി അതിനെ കവർ ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പല തലമുറയിൽപ്പെട്ടവരും അതിന് അത് ശ്രോതാക്കളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് കൂടുതൽ കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കാൻ, ഇതും ഞാൻ പറഞ്ഞുവല്ലോ, നമുക്ക് ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകാതെ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി റേഡിയോ പോലെയുള്ള പുതിയ പുതിയ നൂതനമായ സംവിധാനങ്ങളിലൂടെ നമുക്കത് എത്തിക്കണം. നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി റേഡിയോ കേൾപ്പിക്കാൻ ശ്രോത, ഇപ്പൊ നമ്മളെ ആശ്രാമം മൈതാനം രാവിലെ എത്രയോ ആൾക്കാർ നടന്നു, നേരത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അത് പരാജയപ്പെട്ടു പോയതാണ്. ഇപ്പൊ നമ്മുടെ ജനങ്ങൾ നടന്നു വരുന്നത് ഇപ്പൊ വി പാർക്ക്, നമുക്ക് രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇത് സംപ്രേഷണം ചെയ്താൽ അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ, അവിടെ വരുന്നവരെ എത്തിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യവും സാധ്യതകളും ഇനി നമ്മൾ സൃഷ്ടിക്കപ്പെടുക കൂടി വേണം.
1: അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും ജനങ്ങളോടും എന്തുമാത്രം ജനപങ്കാളിത്തം ഇനി താങ്കൾക്ക് ആവശ്യമുണ്ട്, എന്താണ് അവരോട് പറയാനുള്ളത്?
0: തീർച്ചയായും നമുക്ക് ജനങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട്, ജനങ്ങളുടെ ആശയങ്ങൾ, ഇപ്പൊ എന്റെ ആശയങ്ങൾ വളരെ ചെറുതായിരിക്കുന്നു, എന്റെ ആശയങ്ങൾ എന്റെ സങ്കല്പങ്ങൾ ഞാനെന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു ചുരുങ്ങിയ സങ്കല്പങ്ങളും ചുരുങ്ങിയ ആശയങ്ങളും മാത്രമാകും. അതൊരു നാടിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് അതിൻ്റെ അത് പരിമിതമായി പോകും, അതൊരിക്കലും പാടില്ല. നമുക്കൊരുപാട്

0: വരുന്നത് കളക്റ്റീവ് ഐഡിയാസ്, കളക്റ്റീവ് അത് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ പുതിയ പുതുപുത്തൻ ആശയങ്ങൾ, നമ്മളെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്, ചുറ്റുപാടുമുണ്ട്. അവർക്കതൊന്നും അവതരിപ്പിക്കപ്പെടാനുള്ള ഇടങ്ങൾ കിട്ടാറില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ കുറേയൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങൾ, സ്വാഭാവികമായും അത് സ്വാഗതം ചെയ്യുകയാണ്. കണക്ട് ടു MLA എന്ന് പറയുന്ന തന്നൊരു ഒരു സംവിധാനം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ, നൂതന വാർത്താവിനിമയ സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി റേഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംവിധാനങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണ് നമ്മ ഈ ഞാനീ പറഞ്ഞതൊന്നും എൻ്റെ ഐഡിയയോ എൻ്റെ സങ്കല്പങ്ങളിലേക്ക് മാറ്റിമറിക്കപ്പെടുന്ന ജനങ്ങളുടെ ആശയങ്ങളാണ്. ഞാൻ അവരെ കേൾക്കാൻ തയ്യാറാകുന്നു. ആ സാഹചര്യം എന്നിലേക്ക് വന്നപ്പോൾ അവരെ കേട്ടു. കേട്ടപ്പോൾ ലഭിച്ച അറിവുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ആ അറിവുകൾ എൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നില, അല്ലെങ്കിൽ ഏത് ജനപ്രതിനിധികളുടെ അറിവ് വികസിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴാണ്. അവരെ കേൾക്കുക, അതിന് ഏത് സംവിധാനം, കമ്മ്യൂണിറ്റി റേഡിയോ, സാമൂഹ്യ മാധ്യമങ്ങൾ, പരമ്പരാഗത നമ്മുടെ മാധ്യമങ്ങളെ അടക്കം എല്ലാത്തിനെയും ചേർത്ത് നിർത്തി കൊണ്ടുപോവുക. അവരാണ് നമ്മളെ ഡിസൈൻ ചെയ്യേണ്ടുന്നത്. നമുക്ക് നമ്മളെ ഡിസൈൻ ചെയ്യുക എന്നതിനപ്പുറം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ നമ്മളെ ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു വിശ്വാസം.
1: വളരെ ലളിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നതുമായിട്ട് മണ്ഡലത്തിനെ കുറിച്ച് വലിയ ഒരു കാഴ്ചപ്പാട് എല്ലാം ലളിതമായിട്ട് നമ്മളോടൊപ്പം MLA സാർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു, നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
0: ഓക്കെ, താങ്ക് യു റേഡിയോ ബെൻസിഗർ.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്റർ ആയി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

அருகாத பண்ண.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
4: വെൽക്കം ബാക്ക് ടു വെരി വാമിംഗ് എപ്പിസോഡ് ഓഫ് വീക്കിലി സ്പോർട്സ് റൗണ്ട് അപ്പ്. ഇറ്റ്സ് മീ ശ്രുതി.
5: മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടല്ലേ. അതിന്റെ കൂടെ വേൾഡ് കപ്പ് കൂടി തുടങ്ങിയോണ്ട് ഒരുപാട് പേർക്ക് ഉറക്കവും കിട്ടുന്നുണ്ടാവില്ല. ആദ്യം തന്നെ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞ ആ ത്രില്ല് ഞാൻ കളയുന്നില്ല. എനിവേ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്.
6: ആദ്യം തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ ചെയ്യുക ഒരു വാർത്തയാണ്. അതായത്, രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡിന്റെ താരം കെയ്ൻ വില്യംസൺ. 16 വർഷം നീണ്ട രാജ്യാന്തര കരിയറിൽ ന്യൂസിലൻഡിനായി 110 ടെസ്റ്റുകളും 175 ഏകദിനവും 93 മത്സരങ്ങളും എല്ലാ ഫോർമാറ്റുകളിലുമായി 48 സെഞ്ചുറി അടക്കം 19,346 റൺസും നേടിക്കൊണ്ടാണ് വില്യംസന്റെ ഈ പടിയിറക്കം. 9 വർഷത്തോളം ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു വില്യംസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും
5: താരമായിരുന്ന കെയ്ൻ വില്യംസിന്റെ ഈ പടിയിറക്കം ആരാധകർക്ക് കുറച്ച് നിരാശയേകുന്ന ഒരു വാർത്ത തന്നെയാണ്.
6: എന്നാൽ ICC റാങ്കിങ്ങിൽ വരുമ്പോൾ ആരാധകർക്ക് കുറച്ച് ആശ്വാസമാണ്. കാരണം ICC ഏകദിന ക്രിക്കറ്റ് ടീം റാങ്കിങ്ങിൽ 1 സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ പോക്ക്. 118 റേറ്റിംഗ് പോയിന്റുമായി ഇന്ത്യ 1-ാമത് തുടരുമ്പോൾ 113 പോയിന്റുമായി ന്യൂസിലൻഡ് തൊട്ടു പിന്നാലെയുണ്ട്. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ എന്നിവരാണ് ആദ്യ 5 മറ്റ് രാജ്യങ്ങൾ. ഏകദിനത്തിൽ മാത്രമല്ല, 2020 1-ാമത് തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ അവിടുത്തെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് ടെസ്റ്റിൽ 1-ാമത്. ഇന്ത്യക്ക് സാഫ് വനിതാ ഫുട്ബോൾ കിരീടം കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യ 6 സാഫ് ഫുട്ബോൾ വനിതാ കിരീടം സ്വന്തമാക്കുന്നത്. ഈ വിജയത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പങ്കുണ്ട്. കാരണം മലയാളി താരം മാളവിക പ്രസാദും ടീമിലുണ്ടായിരുന്നു. ഇനി ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, അതായത് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ വർഷത്തെ 2026 ഫിഫ വേൾഡ് കപ്പ് ജൂൺ 11 തുടക്കമാവുന്നത്. ഇത്തവണത്തെ വേൾഡ് കപ്പ് എല്ലാം ആരാധകർ ഉറക്കമൊഴിച്ചിരുന്നാണ് കാണുന്നത്. കാരണം USA ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മത്സരങ്ങളും ഏർലി മോർണിംഗ് ആണ്. പക്ഷെ എന്നാലും ആ ഓളത്തിനും ഫ്ലെക്സുകൾ വെക്കുന്നതിലും ആഘോഷങ്ങൾക്കും ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല.
5: ലോകകപ്പിന്റെ ആദ്യ മിസില് മുഴങ്ങിയത് മെക്സിക്കോ സിറ്റിയിലായിരുന്നു. ആതിഥേയരായിരുന്ന മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ആദ്യത്തേത്. സ്വന്തം ആരാധകരുടെ മുന്നിൽ ഒരു പൊടി പോലും പതറാതെയായിരുന്നു മെക്സിക്കോയുടെ നീക്കങ്ങൾ. ആദ്യ പകുതിയിൽ തന്നെ മുന്നിലെത്തിയ മെക്സിക്കോ 2-ാം പകുതിയിലും അതേ മികവ് തുടർന്നു. ഒടുവിൽ 2-0 മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ശക്തമായ വിജയമാണ് മെക്സിക്കോ സ്വന്തമാക്കിയത്. അതിനുശേഷം നടന്ന ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക് മത്സരത്തിൽ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കി ദക്ഷിണ കൊറിയ ഗ്രൂപ്പ് എയിൽ 1-ാമതെത്തിയിരിക്കുകയാണ്. ജൂൺ 12 വരുമ്പോൾ കാനഡയും ബോസ്നിയയും ഏറ്റുമുട്ടിയപ്പോൾ കാനഡയും ബോസ്നിയയും 1-1 സമനില പിടിച്ചുകൊണ്ടാണ് ആ മത്സരം അവസാനിച്ചത്. എന്നാൽ ലോസ് ഏഞ്ചൽസിൽ നടന്ന USA പരാഗ്വേ മത്സരത്തിൽ 4-1 പരാഗ്വേക്കെതിരെ USA വിജയം സ്വന്തമാക്കിയത്. ആദ്യ മത്സരങ്ങളിൽ എല്ലാം തന്നെ എല്ലാ ടീമും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇഞ്ചുറി ടൈമിൽ പോലും ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലെയേഴ്സ്. ആർക്കും ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പവർഫുൾ ആയിട്ടുള്ള കളികൾ വരുന്നതേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്ന ബ്രസീലിന്റെയും ഫ്രാൻസിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഒക്കെ കളികൾ ഇനി വരുന്ന ദിവസങ്ങളിലാണ്. കുറച്ച് ഉറക്കം കളയുന്ന പരിപാടിയാണെങ്കിലും ആരും ഈ ആവേശം മിസ്സാക്കരുത്. ബാക്കി വേൾഡ് കപ്പ് വിശേഷവുമായി അടുത്ത ആഴ്ച വരും വരെ, അണ്ടിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എനുമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. വീടിന്റെ വിവരങ്ങൾ ഉടമയ്ക്കോ വാടകക്കാർക്കോ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് HSൽ HST ഗണിതം, HST മലയാളം, HST ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപൊഴിവിലേക്ക് നാളെ രാവിലെ 11 അഭിമുഖം നടത്തും. UPSSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വനിതകൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഒഴികെയുള്ളവർ മെയിൻ പരീക്ഷയ്ക്കുള്ള പ്രവേശന ഫീസായി 200 രൂപ അടയ്ക്കണം. വിവരങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കാൻ ഈ മാസം 19 മുതൽ 28 വരെ UPSSC വെബ്സൈറ്റിൽ അവസരമുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രോഗ്രാമിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. 22 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 22 മുൻപായി ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778783191. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും UIT IHRD സെന്ററുകളിലെയും 2026-27 അധ്യയന വർഷത്തെ 4 വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൌജന്യ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം യോഗ്യത, SSLC, പരിശീലന കാലത്ത് ട്യൂഷൻ ഫീസ്, ഭക്ഷണം, താമസം എന്നിവ സൌജന്യമാണ്. കൊല്ലം അയത്തിൽ വടക്കേവിള SN പബ്ലിക് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497131853. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഡോക്ടർ KT ജോർജ് MD ആയുർവേദത്തിന്റെ സേവനം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ലഭ്യമാണ്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: Radiant. Radiant.
1: Radiant is spelled as R A D I A N T.
2: This is an adjective. It means 1, showing great happiness. 2, sending out light or heat. മലയാളത്തിൽ ഈ വാക്കിന് ആനന്ദം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കുതൂഹല ഹർഷപുളകിതമായ ഭാസുര തേജസ്വിയായ കിരണങ്ങൾ വീശുന്ന എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
1: താങ്ക് യു ഓൾ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് .census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ എസ് എസ് ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
2: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ വന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്, നാല് എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും, സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്, കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശമുണ്ട്. അതിനിടെയുണ്ട് കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ് അവതരണം ഗീതു.
1: എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു ഈസോപ്പ് കഥയാണ്, ഒരു മോറൽ കഥയാണ്. കഥ നമുക്ക് കേൾക്കാം. കുറച്ച് പ്രാവുകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. പണ്ട് പണ്ടൊരിടത്തൊരു വലിയ കാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ മരച്ചില്ലകളിൽ ഒരു കൂട്ടം കാട്ടുപ്രാവുകൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള നെൽക്കതിരുകൾ നിറഞ്ഞ മനോഹരമായ ഒരു പാടമുണ്ടായിരുന്നു. ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഈ പ്രാവുകളെല്ലാം കൂട്ടത്തോടെ പാടത്തിറങ്ങി ധാന്യമണികൾ കുത്തി തിന്നുമായിരുന്നു. എന്നാൽ ഒരു കൗശലക്കാരനായ വേടൻ ഒളിച്ചിരുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമായാൽ പക്ഷികളെ പിടിക്കാനുള്ള വലിയൊരു വലയും വീട്ടിൽ മെരുക്കി വളർത്തുന്ന കുറച്ച് പ്രാവുകളെയുമായി ആ പാടത്തിനടുത്തേക്ക് വന്നു. കാട്ടുപ്രാവുകളെ എങ്ങനെയെങ്കിലും ഒന്നിച്ച് കെണിയിലാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനായി പ്രാവുകൾ സാധാരണ വന്നിറങ്ങാറുള്ള പാടത്തിന്റെ ഒത്ത നടുവിൽ വേടൻ തന്റെ വലിയ വല വിരിച്ചു. അതിനുശേഷം താൻ കൊണ്ടുവന്ന വളർത്തുപ്രാവുകളെ ആ വലയോട് ചേർത്ത് അനങ്ങാൻ പറ്റാത്ത വിധം കെട്ടിയിട്ടു. കാട്ടുപ്രാവുകളെ പറ്റിക്കാൻ വേണ്ടി വളർത്തുപ്രാവുകളുടെ മുന്നിൽ കുറെ നല്ല ധാന്യമണികളും വിതറി. എന്നിട്ട് വേടൻ ദൂരെ ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു നിന്ന് കാത്തിരിപ്പായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഇരതേടിയിറങ്ങിയ കാട്ടുപ്രാവുകൾ കൂട്ടത്തോടെ പറന്നു വന്നു. താഴേക്ക് നോക്കിയപ്പോൾ കുറച്ച് പ്രാവുകൾ അവിടെ ഇരുന്ന് ധാന്യമണികൾ കുത്തി തിന്നുന്നു. താഴെ വേടൻ ഒരുക്കിയ വലിയൊരു കെണിയുണ്ടെന്ന് അവർ ഒട്ടും സംശയിച്ചില്ല. ആ പ്രാവുകളെല്ലാം വലിയ സന്തോഷത്തോടെ ഒന്നിച്ച് പാടത്തേക്ക് പറത്തിറങ്ങിയ ധാന്യമണികൾ കൊത്തി തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് ആ ചതി അവർക്ക് മനസ്സിലായി. നിലത്തിറങ്ങിയ കാട്ടുപ്രാവുകളുടെ കാലുകൾ വലയിൽ കുടുങ്ങിപ്പോയി. എത്രയൊക്കെ ചിറകടിച്ച് പറക്കാൻ നോക്കിയിട്ടും ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മരത്തിന്റെ മറവിൽ നിന്നും വേടൻ വന്നു. തങ്ങൾ വലിയൊരു കെണിയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ കാട്ടുപ്രാവുകളിൽ ഒന്ന് അവിടെ കെട്ടിയിട്ടിരുന്ന വളർത്തുപ്രാവുകളോട് സങ്കടത്തോടെ ചോദിച്ചു, കൂട്ടുകാരെ, നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവരല്ലേ? എന്നിട്ട് ഇവിടെ ഒരു കെണിയുണ്ടെന്ന കാര്യം നിങ്ങൾ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? ഒരു ചെറിയ മുന്നറിയിപ്പെങ്കിലും തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. സ്വന്തം കൂട്ടുകാരെ ഇങ്ങനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അത് കേട്ടപ്പോൾ വളർത്തുപ്രാവുകളിൽ ഒന്ന് ഒട്ടും ഭാവ വ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് സ്വന്തം വർഗത്തോടുള്ള സ്നേഹത്തെക്കാളും വലുത് ഞങ്ങളുടെ യജമാനനായുള്ള വേടനോടുള്ള വിശ്വസ്തതയാണ്. അദ്ദേഹത്തെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കുന്നതിലാണ് ഞങ്ങളുടെ നേട്ടം. വേടന്റെ കോപത്തിനിരയാകാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. തങ്ങളെ കെണിയിലാക്കിയത് സ്വന്തം വർഗത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ എന്ന തിരിച്ചറിവ് പ്രാവുകളെ കൂടുതൽ വിഷമത്തിലാക്കി. അപ്പോൾ അവർ സങ്കടത്തോടെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, തന്റെ യജമാനന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരെ ചതിക്കുന്ന സ്വാർത്ഥരായ പ്രാവുകൾ എല്ലായിടത്തുമുണ്ട്. അങ്ങനെയുള്ള സ്വാർത്ഥരെ മുൻകൂട്ടി തിരിച്ചറിയാനും സൂക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ എല്ലാം വൈകി. ഒടുവിൽ ഒട്ടും ദയയില്ലാത്ത ആ വേടൻ തന്റെ വലയിൽ അകപ്പെട്ട കാട്ടുപ്രാവുകളെയും കൊണ്ട് അവിടെ നിന്നും മടങ്ങി. ഗുണപാഠം എന്താണ് ഇതിൽ നിന്നും കിട്ടുന്നത്? സ്വന്തം ലാഭത്തിന് വേണ്ടി കൂടെയുള്ളവരെ ചതിക്കുന്ന സ്വാർത്ഥരായ കൂട്ടുകാരെ നാം എപ്പോഴും തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും വേണം. അപ്പോഴത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ഒരു വലിയ പാഠം തന്നെയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കുഞ്ഞു കഥയുമായി വരാം. അതുവരെ എല്ലാ കുഞ്ഞുകൂട്ടുകാരോടും തൽക്കാലം ഇവിടെ പറയുന്നു ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിവറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ എന്താണെന്നായിരിക്കും ശ്രോതാക്കൾ ആലോചിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഹോജോ കഥകളാണ്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഹോജോ കഥകൾ. അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ഹോജോ കഥകൾ പറയാമെന്ന് വിചാരിച്ചു. നർമ്മമുള്ള കഥകളാണല്ലോ ഹോജോ കഥകൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടാലോ? ഒരു രസമാണ് അല്ലേ? ഇടയ്ക്കൊരു തമാശയൊക്കെ കേൾക്കുന്ന രസമാണ്. നമുക്ക് കുറച്ച് നേരം ഹോജോ കഥകൾ കേൾക്കാം. അപ്പോൾ ആദ്യത്തെ കഥ ഇങ്ങനെയാണ്. ഗ്രാമത്തിലെ പലചരക്ക് പീടികയിൽ നിന്നാണ് ഹോജ സാധനങ്ങൾ വാങ്ങാറുള്ളത്. പലപ്പോഴും കടമായിട്ടാണ് വാങ്ങുക. അക്കാര്യം കടക്കാരൻ ഹോജയെ ഓർമ്മിപ്പിച്ചു. ഹോജ, കടം കുറെ തീർക്കാനുണ്ട്. അതെന്നാ തീർക്കുന്നത്? മറ്റാരെങ്കിലും കടം തീർത്ത് തരാതെ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? ഹോജ ചോദിച്ചു. ഉവല്ലോ, നിങ്ങളുടെ അയൽക്കാരൻ കാസും. അയാൾ 20 ദിനാർ തരാനുണ്ട്, കടക്കാരൻ പറഞ്ഞു. ഞാനോ? ഹോജ ചോദിച്ചു. ഇന്നത്തെയും കൂടെ കൂട്ടി 25, കടക്കാരൻ പറഞ്ഞു. കാസും

0: എന്റെ സ്നേഹിതനാണ്, അയാൾ എന്റെ കടവും കൂടി തീർക്കും. ഓജോ പറഞ്ഞു, ആട്ടെ, അയാൾ 30 ദിനാർ തന്നാൽ എന്റെ കടം തീർന്നു, ബാക്കി എത്രയാണ് ഉണ്ടാവുക? 5 ദിനാർ, കടക്കാരൻ പറഞ്ഞു. ആ അതങ്ങ് തന്നേക്ക്, ഹോജ ശാന്തനായി പറഞ്ഞു. കടം നിർത്തുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അടുത്ത കഥ നമുക്ക് കേൾക്കാം. ഹോജ ഗ്രാമത്തിലെ ഒരു ധനികനെ കാണാൻ പോയി. ഹോജ വരുന്നത് കണ്ട ധനികൻ താൻ വീട്ടിലില്ലെന്ന് പറയാൻ മകനെ ചട്ടം കെട്ടി വീട്ടിന്റെ മുകളിലേക്ക് പോയി. അയാൾ ജനലിന്റെ അരികിൽ ഇരിക്കുന്നത് ഹോജ കണ്ടു. വീട്ടിലെത്തിയ ഹോജയോട് മകൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ശരി, ഞാൻ ഇനി ഒരിക്കൽ വരാം, ഹോജ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് പറയൂ, പുറത്തു പോവുകയാണെങ്കിൽ തല കൂടി കൊണ്ടുപോകണമെന്ന്. നീ അടുത്ത കഥ. ഹോജ ന്യായാധിപനായി തുടരുന്ന കാലം ഒരാൾ വന്ന് ഹോജയോട് പറഞ്ഞു, ഹോജ നിങ്ങളുടെ പശുവാണെന്ന് തോന്നുന്നു, എൻ്റെ വയലിൽ വന്ന് ധാന്യമൊക്കെ തിന്ന് നശിപ്പിച്ചു, എനിക്ക് പ്രതിഫലം കിട്ടുമോ, അതായത് നഷ്ടപരിഹാരം കിട്ടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു തടിച്ച പുസ്തകമെടുത്ത് ഏടുകൾ മറച്ചുകൊണ്ട് ഹോജ പറഞ്ഞു, പശുക്കൾക്ക് ആലോചിക്കാനുള്ള കഴിവില്ല, അതിനാൽ നിങ്ങൾ പ്രതിഫലത്തിന് അർഹതയില്ല. ഹോജ എനിക്ക് ഓർമ്മ പിശക് പറ്റിയതാണ്, എൻ്റെ പശുവാണ് നിങ്ങളുടെ വയലിലെത്തി ധാന്യം തിന്നത് വന്ന ആൾ പറഞ്ഞു. ഹോജ വേറൊരു പുസ്തകം എടുത്ത് തുറന്നു. സന്ദർഭം മാറുന്നതനുസരിച്ച് നിയമത്തിലും മാറ്റമുണ്ടാവും, നിങ്ങൾ നൽകേണ്ട പ്രതിഫലം എത്രയാണെന്ന് നോക്കട്ടെ, ഹോജ പറഞ്ഞു. അടുത്ത കഥ. ഹോജയ്ക്ക് വായിക്കാൻ അറിഞ്ഞുകൂട, അതറിയാതെ ഒരാൾ കത്തുമായി ഹോജയെ സമീപിച്ച് കത്ത് വായിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല, ഹോജ പറഞ്ഞു. നിങ്ങളുടെ വലിയ തലക്കെട്ട് കണ്ടാൽ നിങ്ങളൊരു പണ്ഡിതനാണെന്ന് തോന്നുമല്ലോ, മറ്റയാൾ പറഞ്ഞു. ഹോജ എഴുന്നേറ്റ് തൻ്റെ തലപ്പാവ് കഴിച്ച് ആകതന്നെ നീട്ടി, ഇത് തലയിൽ വെച്ച് കത്ത് വായിച്ചു നോക്കൂ, ഹോജ പറഞ്ഞു. മറ്റൊരു കഥ. ഒരു ദിവസം ഉച്ചയ്ക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3-4 സുഹൃത്തുക്കളുടെ ഒപ്പം ഹോജ വീട്ടിൽ കയറി വന്നു. ഭാര്യയോട് എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. അതിന് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ, ഭാര്യ കയർത്തു. എന്തെങ്കിലും നുണ പറഞ്ഞ് ഇവരെ ഒന്ന് പറഞ്ഞയക്ക്. എനിക്കതിന് കഴിയില്ല, ഞാനാണ് അവരെ ക്ഷണിച്ചത്, ഹോജ പറഞ്ഞു. എന്നാൽ എനിക്ക് കഴിയും, ഭാര്യ പറഞ്ഞു. നിങ്ങൾ വീട്ടിൻ്റെ തട്ടിൻ്റെ അപ്പുറത്ത് കയറി ഇരുന്നാട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഹോജ തങ്ങളെ കൊണ്ടാൻ വിളിക്കാത്തതിനാൽ അതിഥികൾ ഭാര്യയോട് വിവരം പറഞ്ഞു. അയ്യോ, ഹോജ അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, ഭാര്യ പറഞ്ഞു. അതെങ്ങനെയാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഹോജ പോകുന്നത് ഞങ്ങളാരും കണ്ടില്ല, വിരുന്നുകാർ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹോജ തട്ടിൻ മുകളിൽ നിന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, വീടിന്റെ പിൻവാതിലിലൂടെയാണ് ഞാൻ പോയതെന്ന് പറയടി. ഇനി അടുത്തൊരു കഥ. ഹോജ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ കയറി വന്നത്. വിശന്നിട്ട് വയ്യ, കുറച്ച് എനിക്ക് തന്നാട്ടെ, ഭിക്ഷക്കാരൻ പറഞ്ഞു. തരാമായിരുന്നു സുഹൃത്തെ, ഹോജ പറഞ്ഞു. ഞാനിപ്പോൾ കഴിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഓഹരിയാണ്. എൻ്റെ ഓഹരി ഞാൻ മുൻപേ തിന്നു തീർത്തു. ഭാര്യയുടെ ഓഹരി നിങ്ങൾക്ക് തന്നുവെന്നറിഞ്ഞാൽ ഭാര്യ എന്താണ് ചെയ്യുകയെന്ന് അറിയാമല്ലോ. ഇനി അടുത്തൊരു കഥ. ഹോജ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് കരുതി മന്ത്രി ഒരു ദിവസം രാജാവിനോട് പറഞ്ഞു, ഹോജ ഒരു ദിവ്യനാണ് തിരുമേനി, ഒരാൾ എന്നാണ് മരിക്കുന്നത് എന്ന് പോലും ഹോജ കൃത്യമായി പറയും. ഓഹോ, എന്നാൽ ഹോജയെ വരുത്തുക, രാജാവ് കൽപ്പനയിട്ടു. ഹോജയുടെ രാജാവ് താൻ എന്നാണ് മരിക്കുക എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. ഏറെ നേരം ആലോചിച്ച ശേഷം ഹോജ പറഞ്ഞു, ഞാൻ മരിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം. അല്ല, അപ്പോൾ താങ്കൾ എന്നാണ് മരിക്കുക? രാജാവ് ചോദിച്ചു. അങ്ങ് മരിക്കുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ്. ഹോജ പറഞ്ഞു. ഇത്രയുമാണ് കഥ. ഇടയ്ക്ക് കുറച്ച് തമാശ കഥകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. മനസ്സിന് സന്തോഷം നൽകുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനും ഗുണം ചെയ്യും. നല്ല ഹോർമോണുകൾ, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും, അതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് ശരീരമാകെ ഒരു സന്തോഷത്തിലും ഉന്മേഷത്തിലും ആയിരിക്കും. മനസ്സിനും ശരീരത്തിനും അത് ഗുണകരമാണ്. ആഹാരങ്ങളുടെ കാര്യം പറഞ്ഞാലും നാര് ആഹാരത്തിൽ ധാരാളം വേണം. ഇന്നത്തെ കാലത്ത് നാരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആഹാരങ്ങളിൽ കുറവായിട്ടുള്ളത്. ബേക്കറി ഐറ്റംസിലൊക്കെ നാര് കുറവാണ്, എല്ലാം മൈദയുടെ പരിപാടികളാണ്. രുചി കൂട്ടാനുള്ള കളറുകളും രാസവസ്തുക്കളും ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നാരുള്ള ആഹാരം ഇപ്പോൾ പൊതുവെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നാരിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. പൂർണ്ണ ധാന്യങ്ങൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, വിത്തുകൾ തുടങ്ങിയ ഫൈബർ നാരുകൾ സമൃദ്ധമായ ഭക്ഷണരീതി ശരീരാരോഗ്യത്തിനും തലച്ചോറിനും വലിയ സംരക്ഷണം നൽകുന്നുവെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചിരിയുടെ കാര്യം പറഞ്ഞു കണക്ക്. നാരുകൾ തലച്ചോറിനും ശരീരത്തിനും നല്ലതാണ്. കുടലിലും തലച്ചോറിലും ഇടയിൽ പ്രവർത്തിക്കുന്ന ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന നാളിയെ ഫൈബർ ശക്തിപ്പെടുത്തുന്നതിലൂടെ പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, അതായത് ഓർമ്മക്ഷയം, ഭൗതിക ശേഷി കുറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മന്ദഗതിയിലാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് അബർഡീനിലെ ഗട്ട് മൈക്രോബയോളജി പ്രൊഫസർ കരൺ സ്കോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഭൗതിക ആരോഗ്യത്തിന് ഏറ്റവും പ്രഭാവമുള്ള ഭക്ഷണപരമായ മാറ്റങ്ങളൊന്നാണ് ഫൈബർ വർദ്ധിപ്പിക്കൽ. എന്നാൽ US ബ്രിട്ടനിലും ഉൾപ്പെടെ പല രാജ്യങ്ങളിലുമുള്ള ഭൂരിഭാഗം ആളുകളും ശുപാർശ ചെയ്യുന്ന അളവിൽ ഫൈബർ കഴിക്കുന്നില്ല. സാധാരണയായി ദിവസേന ഏകദേശം 30 ഗ്രാം ഫൈബർ ആവശ്യമാണ്. ഫൈബർ ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റാണ്. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ആഹാരമായി പ്രവർത്തിക്കുകയും അവ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയിൽ പ്രധാനമായ ബ്യൂട്ടുറേറ്റ് തലച്ചോറിനെ ദോഷകരമായ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ജപ്പാനിലും ഇറ്റലിയിലും നടത്തിയ ദീർഘകാല പഠനങ്ങൾ കൂടുതൽ ഫൈബർ കഴിക്കുന്നവർക്കിടയിൽ ഡിമെൻഷ്യയും ആൽഷിമേഴ്സും കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓട്സ്, പഴവർഗ്ഗങ്ങൾ, നട്ട്സ്, പഴങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന സുളൂബിൻ ഫൈബർ കൂടുതൽ ഗുണകരമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തമാശയും നല്ലതാണ്, നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കഥയെന്ന് അവസാനിപ്പിച്ചാലോ? കഥയും കേട്ടു, കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും കേട്ടു. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, അടുത്തൊരു കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സൈനിങ് ഓഫ്, ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ മിൻസിംഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.

0: റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ബെയ്റൂട്ട് എന്ന പ്രദേശത്തെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ചാണ്. ഈ ബെയ്റൂട്ട് എന്ന് പറഞ്ഞ പ്രദേശം ബെയ്റൂത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലെബനന്റെ തലസ്ഥാനം, ലെബനൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. ലെബനനിലെ ഏറ്റവും വലിയ നഗരവും ബെയ്റൂട്ട് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ബെയ്റൂട്ട്. രാജ്യത്തിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബെയ്റൂട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ബെയ്റൂട്ടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ BC 15 എഴുതപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ ലേഖനമായ ടെൽ എൽ അമൻറ്റയിലാണ് ഈ മെട്രോപോളിസിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ BC 15 മുതൽ തിരക്കേറിയ ഒരു നഗരം തന്നെയായിരുന്നു ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇന്ന് വരെ നഗരം ജനവാസമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ജനവാസമുള്ള ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട്. ഇംഗ്ലീഷിൽ ബെയ്റൂട്ട് എന്നും ഫ്രഞ്ച് ഭാഷയിൽ ബെയ്റൂത്ത് എന്നും പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ലെബനന്റെ സമ്പദ്ഘടനയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ പ്രദേശം. ആ പ്രദേശത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ബെയ്റൂട്ട് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലെവന്റ് മേഖലയിലെ 12 വലിയ നഗരവും അറബ് ലോകത്തിലെ 16 വലിയ നഗരവുമാണ് ഇത്. മെഡിറ്ററേനിയൻ മധ്യഭാഗത്ത് ഉള്ള ഒരു ദ്വീപിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000+ വർഷത്തിലേറെയായി ബെയ്റൂട്ടിൽ ജനവാസമുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ബെയ്റൂട്ട്. കിഴക്കിന്റെ പാരീസ് എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് ബെയ്റൂട്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ ഈ ലെബനോന്റെ ബെയ്റൂട്ടിനും ഒരു രക്ഷാധികാരിയായ വിശുദ്ധനുണ്ട്. വിശുദ്ധ ജോർജ് ആണ്, സെയിന്റ് ജോർജ് ആണ് ഈ ഒരു നഗരത്തിന്റെ രക്ഷാധികാരിയായി കണക്കാക്കി വരുന്നത്. ലെബനന്റെ ഗവൺമെന്റ് ആസ്ഥാനമാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെബനൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നഗരം കൂടിയാണ് ഇത്. നിരവധി ബാങ്കുകളും കോർപ്പറേഷനുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ബറൂട്ട്, ഫ്രഞ്ച് ഭാഷയിൽ ബറൂട്ട് എന്നും അല്ലെങ്കിൽ ബറൂത്ത് എന്ന പേരിലൊക്കെയാണ് കുരിശുയുദ്ധകാലത്ത് ഈ ഒരു നഗരം അറിയപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം ഗ്രീക്കുകാർ ഈ പേരിനെ ബെറിറ്റോസ് എന്നും, അതായത് പുരാതന ഗ്രീക്കിൽ ബെറിറ്റോസ് എന്നും ഹെലനീസ് ചെയ്യുകയും റോമാക്കാർ ഇതിനെ ലാറ്റിനിൽ ബെറിറ്റസ് എന്നും വിളിച്ചു വന്നിരുന്നു. ചരിത്രത്താൽ സമ്പന്നമായ ഒരു നഗരം കൂടിയാണ് ബെയ്റൂട്ട്. ഡൗഡൺ പ്രദേശത്ത് നടത്തിയ ഖനനങ്ങളിൽ ഫിനീഷ്യൻ, ഹെലിനിസ്റ്റിക്, റോമൻ, ബൈസന്റൈൻ, അറബ്, ക്രുസേഡർ, പേർഷ്യൻ, ഒട്ടോമൻ അവശിഷ്ടങ്ങളുടെ പാളികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 5000+ വർഷങ്ങൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ ജനവാസം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതിനു മുൻപ് 10000+ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചുറ്റുമുള്ള പ്രദേശം ജനവാസമുള്ളതായിരുന്നു എന്നതിന്റെ ചരിത്രരേഖകളും ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബെയ്റൂട്ടിന്റെ ചരിത്രത്തെ പല വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാനും സാധിക്കും. ഫിനീഷ്യൻ കാലഘട്ടം, അതിനോടൊപ്പം തന്നെ ഹെലനിസ്റ്റിക് കാലഘട്ടം, റോമൻ കാലഘട്ടം, മധ്യകാലഘട്ടം, ഒട്ടോമൻ ഭരണം, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിഭജിക്കാനായിട്ട് സാധിക്കും. 19 രണ്ടാം പകുതിയോടുകൂടി ബെയ്റൂട്ട് യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി അടുത്ത വാണിജ്യ രാഷ്ട്രീയ ബന്ധമാണ് പുലർത്തിയിരുന്നത്. ലെബനൻ പട്ടിലും മറ്റ് കയറ്റുമതി ഉൽപ്പന്നങ്ങളിലുമുള്ള യൂറോപ്യൻ താല്പര്യങ്ങൾ നഗരത്തെ ഒരു പ്രധാന തുറമുഖമായും വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ അധികാരശൂന്യത, മതപരവുമായ സംഘർഷങ്ങൾ, വിഭാഗീയത, മേഖലയിലെ രാഷ്ട്രീയ ചലനാത്മകതയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ 1860 ലെബനൻ സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് മാരണൈറ്റ് ക്രിസ്ത്യൻ അഭയാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനമായി ബെയ്റൂട്ട് മാറുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപദ്വീപിലാണ് ബെയ്റൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലെബനൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഇത് ഒരു ത്രികോണ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ചൂടുള്ള വേനൽക്കാല മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് നമുക്ക് ബെയ്റൂട്ടിൽ കാണാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ബെയ്റൂട്ടിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കുകാർ, റോമാക്കാർ, അറബികൾ, ഒട്ടോമൻ തുർക്കികൾ, ഫ്രഞ്ചുകാർ തുടങ്ങി നിരവധി വ്യത്യസ്ത ജനതകളുടെയും നാഗരികതകളുടെയും സ്വാധീനത്തിൽ സമ്പന്നമായ ഒരു നഗരം തന്നെയാണ് ബെയ്റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമ്പന്നതയിൽ നിന്നാണ് അവരുടെ സംസ്കാരം വികസിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിലെ ഡൗഡൗണ്ടിലെ നിയമവിദ്യാലയം ലോകത്തിലെ തന്നെ ആദ്യകാല നിയമ പഠന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന നിയമ പഠന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ബെയ്റൂട്ടിനെ അറബ് ലോകത്തിന്റെ പാർട്ടി തലസ്ഥാനം എന്ന പേരിലും വിളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം 2002 ബെയ്റൂട്ട് ഫ്രാങ്കോഫോണി അറബ് ലീഗ് ഉച്ചകോടികൾക്ക് ആതിഥേയത്വം വഹിച്ച നഗരമാണ്. 2007 മികച്ച ഫ്രാങ്കോഫോൺ പത്രപ്രവർത്തകരെ എല്ലാ വർഷവും ആദരിക്കുന്ന പ്രിക്സ് ആൽബർട്ട് ലോണ്ടർസിനുള്ള ചടങ്ങ് നടത്തിയ വർഷം, 2009 ജ്യൂസ് ഡി ലാ ഫ്രോങ്കോണിയും നഗരം ആതിഥേയത്വം വഹിച്ച വർഷം, അതേ വർഷം തന്നെ യുനെസ്കോ ഈ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ശ്രോതാക്കൾ കേൾക്കുന്നത് അമർന എന്ന പ്രദേശത്തെ കുറിച്ചാണ്. 18 രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തിലെ തലസ്ഥാന നഗരമായ അഗറ്റാറ്റന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ പുരാതന ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രമാണ് ഇത്. 1346 BCE സ്ഥാപിതമായ ഈ നഗരം ഫറവോ അഗനാറ്റന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ്. BCE 1332 അദ്ദേഹത്തിന്റെ മരണശേഷം ഉപേക്ഷിക്കപ്പെട്ട നഗരം കൂടിയാണ് ഇത്. എൽ അമർന, ടെൽ എൽ അമർന എന്നൊക്കെ പേരുകളിൽ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. കാലഘട്ടം ഈജിപ്തിലെ 18 രാജവംശമാണ്. സ്ഥലം മിന്യ ഗവർണറേറ്റ് ആണ്. സ്ഥാപിതമായ വർഷം 1346 BCE ഈ നഗരം സ്ഥാപിതമായത്. നഗരത്തിന്റെ സവിശേഷത പരിശോധിക്കും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നൈൽ നദിയുടെ കിഴക്കേ കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്തത്. ഇന്നത്തെ ഈജിപ്ഷ്യൻ പ്രവിശ്യയായ മിനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമർണ കാലഘട്ടം മുതൽ പിൽക്കാല റോമൻ കാലഘട്ടം വരെ അഭിവൃദ്ധിപ്പെട്ട ഒരു നഗരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഗനാട്ടന്റെ നഗരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നഗരം കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് അഗനാട്ടിൻ്റെത്. 1351 മുതൽ 1334 വരെയുള്ള BCE കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്നു അഗനാട്ടൻ. 18 രാജവംശത്തിലെ 10 ഭരണാധികാരി യഥാർത്ഥത്തിൽ അമെൻഹോടോപ്പ് ആയിരുന്നു. അമുൻ തൃപ്തനായിരുന്നു എങ്കിലും ഹെലനിഡ് അമെനഫിസ് എന്ന തന്റെ ഭരണത്തിന്റെ 5 വർഷത്തിൽ അദ്ദേഹം അഗനാട്ടൻ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻഗാമിയായി അറിയപ്പെട്ടിരുന്നത് അമെൻഹോടോപ്പ് 3rd. ഒരു ഫറവോ എന്ന നിലയിൽ പരമ്പരാഗതവും ബഹുദൈവ ആരാധനാപരവുമായ പുരാതന ഈജിപ്ഷ്യൻ മതം ഉപേക്ഷിച്ചതിനും ആറ്റനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റനിസം അല്ലെങ്കിൽ ആരാധന അവതരിപ്പിച്ചതിനും അഗനാട്ടൻ ശ്രദ്ധേയനാണ്. മതനയം പൂർണ്ണമായും ഏകദൈവ വിശ്വാസമായിരുന്നോ അതോ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നോ, സമന്വയ വിശ്വാസമാണോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമാണോ എന്നതിനെക്കുറിച്ചുള്ള ഈജിപ്റ്റ് വ്യക്തികളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഈജിപ്റ്റോളജിസ്റ്റുകളുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ 19th അവസാനത്തിൽ ആറ്റന്റെ ആരാധനയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച പുതിയ തലസ്ഥാനമായി അല്ലെങ്കിൽ പുതിയ തലസ്ഥാന നഗരമായ അമർന അഥവാ അഗറ്റാറ്റൻ കണ്ടെത്തുന്നതുവരെ അഗനാറ്റൻ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അഗനാറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റനിസമായിരുന്നു. ഈജിപ്തുകാർ പല പേരുകളിലാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്. അഗനാറ്റന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് 18 രാജവംശത്തിന്റെയും അഗനാറ്റന്റെ പിതാവായ അമെൻഹോടോപ്പ് 3rd ഭരണകാലഘട്ടത്തിലും സൗര ആരാധന പ്രചാരത്തിൽ വളർന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ രാജ്യകാലത്ത് ഫറവോ സൂര്യനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകൾ ഒന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വച്ചോ അമേരിക്കയിൽ വച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: All the people will be going into for a very massive exercise of census 2027. One more significant step we are taking in this census is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണ് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ്. ലിസണേഴ്സ് ലോഞ്ച് ഒരു സായാഹ്ന പരിപാടിയാണ്, പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സായാഹ്ന പരിപാടി. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. വളരെ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ പരിപാടി. അതിലിപ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈവ് ഫോണിൻ പരിപാടിയാണ്. അതുകൊണ്ട് സജീവമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ വിഷയം സംസാരിക്കാറുണ്ട്. വളരെ രസകരമായ വിഷയമാണ് സാധാരണ എടുക്കാറുള്ളത്. സായാഹ്നത്തിൽ അങ്ങനെ വലിയൊരു എന്താ പറയുക, സാഹസം ഉള്ള ഒരു വിഷയമൊന്നും എടുക്കാറില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നും എടുക്കാറില്ല. അത് ലളിതമായി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കൊച്ചു വിഷയമാണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം ആദ്യം പറഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ ആദ്യത്തെ ഒരു പാട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ശ്രോതാക്കൾ ആ സമയത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 0474 2111 0474 2111 0474 2111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഇന്നത്തെ വിഷയം, സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ? സ്വപ്നങ്ങൾ, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. ചില സ്വപ്നങ്ങൾ, നമ്മളെ ചില സൈക്കോളജിക്കൽ ടേംസൊക്കെ ഉണ്ട്, DJV എന്നൊക്കെ പറയുന്ന ടേംസൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന നിമിഷങ്ങൾ പണ്ടെപ്പോഴോ നമ്മൾ കണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മൾ പണ്ടെപ്പോഴോ നമുക്ക് അനുഭവപ്പെട്ടതല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നുന്നുണ്ട്. രാത്രി ചിലപ്പോൾ കണ്ടതായിരിക്കാം, എളുപ്പം കാലത്ത് കണ്ടതായിരിക്കാം. അത് ശ്രോതാക്കളുടെ ഇഷ്ടം ഏത് രീതിയിലും. ചിലപ്പോൾ പകൽ കണ്ടൊരു സ്വപ്നമായിരിക്കാം, പകൽ ചുമ്മാ ദിവാസ്വപ്നം കണ്ടിട്ട് അത് യാഥാർത്ഥ്യമായതായിരിക്കാം. എന്തും സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം. അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ഒരു നമുക്ക് ചുമ്മാ രസകരമായിട്ട് പറയാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നൊരു വിഷയം. അപ്പോൾ എല്ലാവരും വിളിക്കുക. ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. ആ സമയത്ത് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0474 2111 0

0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ കേട്ട ഗാനത്തെക്കുറിച്ചങ്ങനെ പറഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ അടുത്തൊരു ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഇപ്പോൾ കേട്ടത് സൂത്രക്കാരി എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. ഇതിൻ്റെ സംഗീതം എ ടി ഉമ്മറാണ്, പാടിയത് കെ ജെ യേശുദാസ്. ഇതിൻ്റെ വരികൾ എഴുതിയത് ആരാണെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ബിച്ചു തിരുമല്ല, മറ്റാരുമല്ല, ബിച്ചു തിരുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലോട്ട് കിടക്കാം.
1: ഹലോ, നമസ്കാരം.
2: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
2: ഞാൻ ഇത്തിരി ദൂരെ.
1: അതെ അതെ,
2: പാലക്കാട് പറയും.
1: അതെ അതെ അതെ, അങ്ങ് അറ്റത്ത് പോയി. നമ്മുടെ കേരളത്തിന്റെ അറ്റത്തോട്ട് പോണം അല്ലേ?
2: അറ്റം പറഞ്ഞ അത്രയൊന്നുമില്ല, ചെറിയൊരു ബോർഡർ അത്ര തന്നെ.
1: അതെ അതെ അതെ,
2: ഇവിടെയാണ് ഇത്തിരി മഴയുണ്ട്. അയച്ചു കഴിഞ്ഞാൽ ഞമ്മക്ക് ഇത്തിരി രക്ഷപ്പെടുമായിരുന്നു. എന്താ പറയാ, കൃഷി ഇത്തിരി സമാധാനത്തോടുകൂടി നടത്തണമെങ്കിൽ ഇത്തിരി മഴ വേണം.
1: മഴ കുറവാണെന്നാണോ പറയുന്നത്?
2: മഴയൊന്നുമില്ല ഇവിടെ, ഒന്നും മഴയില്ല. വതയൊക്കെ നടന്നു, എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ വെള്ളമൊന്നുമില്ല. അപ്പൊ പ്രശ്നമാണ്. ഞായറാഴ്ച ഇത്തിരി, അതായത് ആഹാരത്തിന്, അതായത് പ്രകൃതിദത്തമായ കൃഷി ചെയ്തിട്ടുണ്ടാണ് പച്ചക്കറി. അതിനുള്ള പരിപാടിയൊക്കെ ഞായറാഴ്ച ചെയ്തു. അപ്പൊ അതൊക്കെ മുളക്കണമെങ്കിൽ ഇപ്പൊ ഇത്തിരി മഴ വേണം. മഴ വന്നാലേ ഇതെല്ലാം നടക്കുള്ളൂ. പിന്നെ സ്വപ്നങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ഇഷ്ടം പോലെ. സ്വപ്നം പറഞ്ഞാൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാറുണ്ട്, ചെറിയ ചെറിയ സ്വപ്നങ്ങളും കാണാറുണ്ട്. ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. എന്താ അറിയോ, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു. എന്തു പറഞ്ഞിട്ടാണെന്ന് അറിയോ? പാവങ്ങളെ സഹായിക്കുക. ദേഷ്യം വരരുത്, കോപം വരരുത്, ആരെ കൊണ്ടും ഒന്നും പറയരുത്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതേപോലെ സ്വീകരിക്കുക. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്വപ്നം.
1: ഓ ശരി,
2: ഞാൻ അതിന്റെ വഴിയിലൂടെയാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരെ കൊണ്ട് ഒരു പറയിപ്പിക്കില്ല, ഒന്നും പറയില്ല. ആ ഹലോ, ആരാണ്? ആ കുട്ടി സാറല്ലേ. അയാളുടെ അടുത്ത് പോയി അയാളെ പോലെ ഒരു പാവം ഞാൻ പറയല്ല കേട്ടോ. അല്ല, മിസ്റ്റർ ബോണിക്ക് അറിയുമായിരിക്കും ചിലപ്പോ.
1: സ്വയം പോയിട്ടാണോ അതോ എന്താണ്?
2: ഞാൻ പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഒരു പടിയോ ഞാൻ കൊറേ നമ്പർ തരാ. ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചോ, ഇങ്ങനത്തെ ഒരു കുട്ടി സാറ് ഈ ലോകത്തിലുണ്ടോ? ഇയാളെ പോലെ ഒരു കൊല്ലംകാരെ കൊണ്ട് ചോദിച്ചാൽ മതി, ഞാനൊന്നും പറയില്ല. കൊല്ലംകാരെ കൊണ്ട് ചോദിച്ചാൽ കൊല്ലംകാര് പറയും. അതായത് ഇതേപോലത്തെ ഒരു മനുഷ്യരെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാണപ്പെട്ട ദൈവമൊന്നുമല്ല അവർ, ഇതുപോലൊരു മനുഷ്യൻ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുള്ളൂ. അതായത് ഇത്ര സൗമ്യമായിട്ടും നല്ല സഭ ഇങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞല്ലേ, അയാൾ അതും ഇതും പറഞ്ഞോന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ കൊല്ലംകാരിപ്പോ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്ന കൊല്ലംകാരുണ്ടെങ്കിൽ അടുത്ത മെസ്സേജിൽ അല്ലെങ്കിൽ അടുത്ത കോളിൽ വിളിക്കും. ഓക്കെ,
1: ഇനി
2: അധികം കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഗുഡ്
1: നൈറ്റ്.
2: ഓക്കെ
1: ഗുഡ്
2: നൈറ്റ്.
1: ഹലോ
3: ഹലോ, നമസ്കാരം.
1: ആ പറയൂ, എന്തുണ്ട്? കേക്കട്ടെ, നമ്മുടെ മുരളിച്ചേട്ടന്റെ വിശേഷം.
3: സ്വപ്നങ്ങള് നമ്മൾ സന്തോഷിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട്, വളരെയേറെ ദുഃഖത്തിലാർത്തുന്ന സ്വപ്നങ്ങളുണ്ട്. സന്തോഷിപ്പിക്കുന്ന സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പൈസ അടക്കുന്നു, ഒരു രൂപ അടക്കുന്നു, അതെടുത്തിട്ട് നോക്കുമ്പോ അതിന്റെ അപ്പുറം അതിന് കൂടുതൽ അടക്കുന്നു, അതെടുത്തുമ്പോ അങ്ങനെ അതാണ് കൊണ്ടുപോകാൻ പറ്റാത്ത
1: രീതിയിലാണ് ചാക്കിൽ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ
3: ഫാനുകള്, ആരും ഒരു ഫാന കിട്ടി, പിന്നെ അത് നോക്കുമ്പോ അതിന്റെ അപ്പുറം രണ്ട് ഫാന അടക്കുന്നു, അതെ നാല് ഫാന അടക്കുന്നു, അത് ഇതേറെ പറഞ്ഞു കൂട്ടി അവസാനം
1: അന്നേരം ചിറക് വേണം പറന്നു പോകാനായിട്ട് എന്നൊക്കെയാണ്
3: പറഞ്ഞത്. രാത്രി കണ്ട സ്വപ്നം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സത്യമായി തെളിഞ്ഞ ഒരു
1: സംഭവമുണ്ട്. കേക്കട്ടെ, പണ്ട് പറഞ്ഞതാണോ? എനിക്ക് ഒരു സംശയമുണ്ട്, എന്നാലും കേൾക്കാം. ഓക്കെ,
3: അത് ഇതിന് പറഞ്ഞു
1: ഓർമ്മ, മിക്കവാറൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
3: ഞാൻ രാത്രി അല്ലേ ഉറങ്ങിക്കിറങ്ങുമ്പോ വെളുപ്പം കാര്യങ്ങളുണ്ടായ പെങ്ങടമൻ ചേരക്കാരൻ, അവൻ വന്ന് എന്നെ വിളിക്കുകയാണ്. ആള് ഗുജറാത്തിലാണ്, ഗുജറാത്തിൽ ടാറ്റ പവർ ഹൗസിൽ ജോലിയായിരുന്നു. ഏട്ടാ വിളിക്കുന്നു, ഞാൻ ഉണർന്നു നോക്കി, ബാ നമുക്ക് ബാ, മാമ ബാ, എന്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു. ബാ നമുക്ക് പോവാം നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു എവിടെയാണ് ബാ ആമ എന്റെ കൂടെ നമുക്ക് പോവാന്ന് പറയാം. ഞാൻ അങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പം മുഖമെല്ലാം കരിഞ്ഞ് കരുവാളിച്ചിരിക്കുക. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ആളിനെയൊക്കെ വിളിച്ചുണർത്തി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര വിഷമായിപ്പോയി. ആ മുഖം കത്തി കരിഞ്ഞിരിക്കുക. അങ്ങനെ ഞാൻ കടന്ന് വെള്ളം അടിച്ചു കുടിച്ച് കടന്ന് വെളുപ്പിലെ ഒരു 5 മണിയായപ്പോ അമലാമിന് ഒരു ഫോൺ വരുന്നു. ഇങ്ങനെ നമ്മുടെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്, പ്രദീപ് എന്ന പേര്. നമ്മുടെ കണ്ണൻ നമ്മളെ വിട്ടു പോയി എന്ന് പറയുന്ന ഫോൺ.
1: സംഭവം
3: സംഭവം പിറ്റേന്ന് അന്നൊന്നും അവര് സംഭവം പറഞ്ഞില്ല. പിറ്റേന്ന് സംഭവം വിളിച്ചു പറഞ്ഞ ഇവൻ ചട്ടപ്പാർ കോഴ്സിൽ എഞ്ചിനീയറായിരുന്നു. കോളേജിൽ നിന്ന് കോമ്പസൻസൻ കിട്ടിയെത്തന്നെ കേട്ട കൊച്ചു പ്രായം 1 വർഷം ആയേ ഉള്ളൂ. അന്നേരം അവിടെ ഈ അവന്റെ ജോലിക്കാര് ഏതോ ജോലി ചെയ്തിട്ടുണ്ടപ്പോ അത് ശരിയാവുന്നില്ല. അന്നേരം എന്റെ ഓരോ ബോക്സുകളായിരുന്നു, അതിനകത്ത് സെലക്ട് ഡ്രസ് ഇട്ടുകൊണ്ട് വേണം ചേർന്ന് നിൽക്കാൻ. ഇവൻ മറ്റൊരു ചെയ്യുന്ന കണ്ട് ശരിയാവാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറി ഞാൻ ചെയ്യാന്ന് പറഞ്ഞ സെലക്ട് ഡ്രസ്സിന് ഇടാതെ കേറി ആ ബോക്സ് തുറന്നത് അതിനകത്ത് കമ്പിറ്റി തീ പുറത്തോട്ട് ഫ്രണ്ടിലോട്ട് അടിച്ച് അങ്ങനെ കഴിഞ്ഞുപോയി. ഫ്രണ്ട് മൊത്തം കഴിഞ്ഞുപോയി. അങ്ങനെ ആ മരിച്ചുപോയി. അതാണ് ഞാൻ അന്ന് രാത്രി
1: കണ്ടത്. അങ്ങനെ
3: കറക്റ്റ് ഞാൻ കണ്ട് എന്റെ അടുത്ത് മാമ മാമാന്ന് വിളിച്ച് നമുക്ക് പോവാന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. അത് അങ്ങനെ ഒരു സംഭവം രാത്രി കണ്ട രാവിലെ ആയപ്പോഴത്തേക്ക് ആ സംഭവം ഉള്ളതായിട്ട് വന്നു. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ്.
1: എന്താന്ന് പറഞ്ഞാൽ ആ മാനസിക തലം നിങ്ങളുടെ രണ്ടുപേരെ എന്തോ ഒരു എന്താ പറയാ ഒരു യോജിപ്പുണ്ട് നിങ്ങൾക്ക്. ഒരു
3: ആറാണ് ഒരു പെണ്ണും ആ പെങ്ങൾക്കുള്ള മോനാണ്. രണ്ടാമത് ഗുജറാത്തിലാണ്, ഞാനും ഗുജറാത്തിലായിരുന്നില്ല. ഇവന്മാർ കൊച്ചു വരുമ്പത്തിന്റെ ഞാൻ അവന്മാരെടുത്ത് തോളയിൽ ഇട്ട് കളിപ്പിക്കും. രണ്ടുപേരും അതിനും ചെയ്യാൻ രണ്ട് തോളിലൊക്കെ ഇട്ടി കൊണ്ടുവന്ന് കളിപ്പിക്കും. ഭയങ്കര രസമാണ്, എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാ. അങ്ങനെയാണ് വന്ന് മാമ ബാമക്ക് പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് രാത്രി നമ്മൾ കാണാൻ വേണമെങ്കിലും സ്വപ്നത്തിൽ കാണാമല്ലോ. ആ കരത്ത് കരുവാളിച്ച് കരിഞ്ഞിരിക്കുകയാണ്. അന്നേരം ഞാൻ പേടിച്ചു പോയി. പക്ഷെ രാവിലെ ആയപ്പോ ആ സംഭവം ഞാൻ ഫോൺ വരുന്നു. ഇതാണ് സംഭവം.
1: അങ്ങനെ ഒരു ഓക്കെ. അപ്പം എന്തായാലും അത് വല്ലാത്തൊരു എന്താ പറയാ നടക്കുന്ന അനുഭവമാണ് അല്ലേ. ഓക്കെ അങ്ങനെ. അതെ അതെ അതെ. ഓക്കെ താങ്ക് യു. അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അതിനുമ്പോ ഒരു പരസ്യം ഉണ്ട്. ഓക്കെ, ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-291-011 0474-291-311. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? അതിനെ കുറിച്ചാണ്. അപ്പോൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്, അതിനെ കുറിച്ച് എന്തെങ്കിലും അനുഭവ കഥകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കും. പാട്ടിലോട്ട് കിടക്കുന്ന അതിനുപരി പരസ്യമുണ്ട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ലോഞ്ച്, നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ഏഴാം അറിവ് എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ ഗാനമാണ് കേട്ടത്. സൂര്യയും ശ്രുതി ഹസനും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. ഇതിൻ്റെ സംഗീതം ഹാരിസ് ജയരാജാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് ഹാരിസ് ജയരാജ്. അതുകൊണ്ട് തന്നെ ഇത് കാർത്തിക്കും മേഹയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഓക്കെ,
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: പറഞ്ഞോളൂ.
2: ഞാൻ ജലജയ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് വെച്ചൊരു സ്വപ്നം കണ്ടേ.
1: എന്താണത്, കേക്കട്ടെ.
2: അത് രാത്രി ഒരുപാട് വിളിക്കാറായപ്പോഴത്തേക്ക് ഒരു പുറ്റുപോലുള്ള ഒരു മലയുടെ ഉള്ളിലായിപ്പോയി ഞാൻ. അപ്പൊ അത് കണ്ണു തുറന്നിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ ഒരുപാട് ഹോള് അതുപോലെ ഇങ്ങനെ കാണുന്നു, പുറ്റുപോലെ. അപ്പൊ അത് കണ്ടപ്പോ ഇങ്ങനെ പതച്ചു പോയി, കണ്ണ് കണ്ടു തെല്ലിയിട്ട് പെട്ടെന്ന് ചാടിയിട്ട് അങ്ങ് എഴുന്നേറ്റ്. എഴുന്നേറ്റിട്ട് ഞാൻ വിചാരിക്കുക എന്തായിരിക്കും ഇങ്ങനെ കണ്ടത് എന്നുള്ളത് മനസ്സിൽ. ഈ ചേട്ടനടുത്ത് പോലും പറഞ്ഞില്ല ഇതുവരെ.
1: എന്നിട്ടാണോ റേഡിയോ കൂടെ പറയുന്നത്?
2: എന്നിട്ട് ഞാൻ ഇപ്പൊ അത് റേഡിയോ കൂടെ പറയുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ വധച്ചങ്ങ് എഴുന്നേറ്റിരുന്നേച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താ ഇങ്ങനെ കണ്ടത്. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് എന്തെങ്കിലും പകൽ എന്തെങ്കിലും അതിനെ കുറിച്ച് തോന്നിക്കാണുമായിരിക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് അതിനെ കുറിച്ച് തന്നെയാണ് ഈ വെളുപ്പിലെ ആയപ്പോഴാ അത് മുഴുവനിത് ഇതുപോലുള്ള ഓർമ്മയിൽ അതങ്ങ് വരിക. എന്നിട്ട് ഈ കണ്ണുറന്ന് കാണുമ്പോ മുഴുവനും ഈ പുറ്റാണ്, പുറ്റ് മലയങ്ങ് പുറ്റുകൊണ്ട് പിടിച്ചങ്ങിരിക്കുക. അതിനകത്ത് നമ്മൾ കണ്ണു തുറന്നപ്പോ കാണുന്ന കാഴ്ചകൾ അതാ. അത് കണ്ടു കഴിഞ്ഞപ്പോ ഞെട്ടി തുറന്നങ്ങ് ചാടി അങ്ങ് എഴുന്നേറ്റ്, അയ്യോ ഒന്നും വിളിച്ചങ്ങ് എഴുന്നേറ്റ്. എഴുന്നേറ്റിട്ട് ഞെട്ടി ഇങ്ങനെ ഭയന്നങ്ങ് ഇരിക്കുക. ഇരുന്നിട്ട് ഞാൻ എന്നിട്ടും എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്നും പോയിട്ടില്ല, ഇപ്പോഴും എന്റെ ആ ഉള്ളിയിൽ അത് തന്നെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ചിരിക്കാനും ഒക്കത്തില്ല, നമുക്ക് പറയാനും പറ്റാ.

0: കണ്ടത് ഇങ്ങനെ കണ്ടത് എന്തായിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ഇപ്പോഴും ഇങ്ങനെ മനസ്സിലേക്കും എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ഇപ്പോഴും ഇങ്ങനെ മനസ്സിലെ അതിങ്ങനെ അലാട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോഴും അതുപോലെ തന്നെ. പിന്നെ പോരാങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ഈ എന്തെങ്കിലും പാമ്പിനെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ചില ദിവസങ്ങളിൽ. അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് അനുഭവമായിരിക്കും, അതിനെ നമ്മൾ കാണാനുള്ള ഇടയുണ്ടാവും. ഒന്നീ ചേര എന്തെങ്കിലും ഒരു ജീവിയെ കണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്.
1: അപ്പൊ ഞാൻ അടുത്തൊരു കോളിലോട്ട്
0: കിടക്കട്ടെ.
1: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ.
0: ആ വനിയ മോനെ,
1: എനിക്ക് തോന്നി സൗണ്ട് കേട്ടിട്ട്.
0: ശരി വെക്കളെ, അച്ഛനും തിരക്കി.
1: ശരി ശരി ശരി. ഓക്കെ
0: ഓക്കെ.
1: ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
2: ശിവനാണ് താമസം.
1: ശിവൻ, പറഞ്ഞോളൂ ശിവൻ.
2: അപ്പൊ സ്വപ്നങ്ങൾ എന്ന് പറയുന്നതേ, സ്വപ്നങ്ങൾ കാണണല്ലോ നമ്മള്. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറ്
1: അങ്ങനൊരു
2: ചിന്ത വരുന്നത് കൊണ്ടാണ് നമ്മൾ രാത്രി സ്വപ്നങ്ങൾ. നമ്മുടെ ഓരോ ചിന്തകളും നമ്മൾ ഓരോ പ്രയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ഈ രാത്രി സ്വപ്നം കാണുന്നത്. സ്വപ്നം നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നാണ്
1: അർത്ഥം.
2: യഥാർത്ഥത്തിൽ സത്യം എന്റെ അറിവാണ് കേട്ടോ സാറേ, എന്റെ അറിവാണ്. നമ്മൾ സ്വപ്നം ഒരു ഉറക്കത്തിൽ നമ്മൾ ഒരു സ്വപ്നം ഉറപ്പായിട്ട് കാണുമല്ലോ. ചിലത് നമ്മൾ രാവിലെ മറന്നുപോകും, ചിലത്
1: മറന്നുപോയിട്ട്
2: പിന്നെ നമ്മൾ
1: ഓർത്തെടുക്കും.
2: അതെ അതെ. അപ്പൊ ഇതില് ഈ സ്വപ്നത്തിൽ വേറൊരു ഐതിഹ്യങ്ങൾ ഒരുപാട് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ് പറഞ്ഞാൽ, വെളുപ്പാം കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അനുയോജ്യമായ നമുക്ക് കിട്ടേണ്ട ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ അത് വേറൊരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാക്ഷാത്കരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ ഒരു കാര്യമെങ്കിലും എന്റെ ചെറിയ കൊച്ചുകുട്ടികളുടെ ഓർമ്മയാണ് എന്റെ. അത് സത്യമല്ലേ? വെളുപ്പം കാലത്ത് ഇങ്ങനെ സ്വപ്നം കണ്ട സ്വപ്നം ഫലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ സാറേ, അങ്ങനെ ഉണ്ടല്ലോ.
1: വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് പൊതുവേ കാരണവന്മാരൊക്കെ പറയുന്നത്.
2: നമ്മളൊരു അനുയോജ്യമായ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് പുറത്തൊരാളുടെ അടുത്ത് പറഞ്ഞു വന്നാൽ അത് ഫലിക്കത്തില്ല എന്നും
1: പറഞ്ഞിട്ടുണ്ട്.
2: അത് നടക്കത്തില്ല എന്നും പറഞ്ഞു. എന്തായാലും സ്വപ്നം കാണണം, തീർച്ചയായിട്ടും സ്വപ്നം കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്വപ്നങ്ങൾ നമ്മള് സ്വപ്നങ്ങളും കാണാം, രാത്രിയുള്ള സ്വപ്നങ്ങളും കാണണം.
2: അതെ അതെ, മരിച്ചില്ല
1: മരിച്ചില്ല എന്ന് മാത്രമല്ല, മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യനാണ്
2: എന്നുള്ളതാണ്. അപ്പൊ സാറിന്റെ പാട്ടിന്റെ പാലാഴി മറ്റേ ആശാ ഭോസ്ലെ ജീന്റെ അടുത്ത എപ്പിസോഡ് ഉണ്ടോ?
1: ഇന്ന് രാത്രി ഉണ്ട്, ഇന്ന് രാത്രി ഉണ്ട്. റിപ്പീറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു.
2: ഇന്ന് രാത്രി റിപ്പീറ്റ് ഉണ്ട്.
1: അടുത്ത ആഴ്ച ഉണ്ട്, അടുത്ത ആഴ്ച തീർന്നിട്ടില്ല.
2: അടുത്ത ആഴ്ച അടിപൊളി ഹിറ്റ് സോങ് ഉണ്ട്. ഞാൻ ഇന്ന് ഹിന്ദി പ്രോഗ്രാമിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു പാട്ട്.
1: അതൊക്കെ എന്റെ ഒരു സെലക്ഷൻ ആണ് ഞാൻ ഈ പ്ലേ ചെയ്യുന്നത്.
2: ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അത് പ്ലേ ചെയ്യാൻ പറയല്ല, എന്നാലും ഞാൻ പറഞ്ഞു.
1: ഓക്കെ ഓക്കെ, കേട്ടു നോക്ക്, അത് കാണുമായിരിക്കും.
2: അടിപൊളി ആണ്. ഓക്കെ, അടിപൊളിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അടിപൊളി പ്രോഗ്രാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു കോൾ പാട്ടിലോട്ട് കടക്കുകയാണ്. അനുരൂപ പരസ്യമുണ്ട്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം, സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ, അത് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കും
4: ബിഷപ്പ് ബെൻസിഗർ.

0: ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
0: മറ്റൊരു നമ്പർ 8129520477.
2: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
3: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
2: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടുകൂടി ഉടൻ ട്രെയിനിംഗ്.
3: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
2: സീറ്റുകൾ പരിമിതം.
3: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
2: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
3: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
2: 49 വർഷത്തെ പാരമ്പര്യം.
3: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
2: ഫോൺ 0474274-0503.
3: മൊബൈൽ 9446787715.

0: ഓക്കെ, അപ്പോൾ ഒരു ഗാനം കഴിഞ്ഞു. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച് ആണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. എം എസ് ബാബുരാജ് സംഗീതം നൽകി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയാണ്. അതോടൊപ്പം തന്നെ പി ഭാസ്കരൻ്റെ വരികളാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ, പറഞ്ഞോളൂ.
2: ആ, സുന്ദരമുള്ളാണ്. സ്വപ്നം എന്ന് പറയുന്നത് ഒരു ദിവസം പോലും ഞാൻ സ്വപ്നം കാണാതിരിക്കത്തില്ല. ഉറക്കത്തിൽ സ്വപ്നം മാത്രമേ കാണത്തുള്ളൂ. നല്ല സ്വപ്നങ്ങളുമുണ്ട്, ജീവിത സ്വപ്നങ്ങളുണ്ട്. നല്ല സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിന് പരമാനന്ദ സുഖമാണ്.
1: നല്ല സ്വപ്നങ്ങൾ കാണുമ്പോ
2: സ്വപ്നമാണെങ്കിൽ ചടാന്ന് കണ്ടങ്ങ് ഉറക്കം
1: ചാടി എണീക്കും. പിന്നെ ആ ഒരു വെപ്രാളം പിന്നെ കുറച്ച്
2: സ്വപ്നമാണെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് എനിക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഈ നല്ല സ്വപ്നം
2: കാണും,
1: നല്ല സ്വപ്നം കാണുകയാണെങ്കിൽ കുറച്ചു നേരം കൂടെ ആ സ്വപ്നം നീണ്ടു പോയാലോ. ശരി, പിന്നെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കുമല്ലേ ചീത്ത സ്വപ്നം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ
2: സത്യമാണത്. അങ്ങനെ സ്വപ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്രയൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഫലപ്രദമായിട്ട് ഒരു കാര്യങ്ങൾ സ്വപ്നത്തെ പറ്റി നമുക്ക് നടന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ സ്വപ്നം കാണണം, കണ്ടാലേ ഉറക്കം വരുത്തുള്ളൂ. അത് വേറൊരു കാര്യം, സ്വപ്നമില്ലേ ഉറക്കമില്ല.
1: നമ്മുടെ ജീവിതത്തിൽ പകലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചില സ്വപ്നങ്ങൾ കാണുമല്ലോ. എനിക്ക്
2: പകലിരുന്ന് സ്വപ്നം കാണാറുണ്ട്. മനസ്സുകൊണ്ട്
1: സ്വപ്നങ്ങൾ, ദിവാസ്വപ്നങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലക്ഷ്യം പ്രാപിക്കണം. നാളെ എനിക്ക് എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തൊക്കെ ആയിരിക്കും.
2: ലോട്ടറി
1: കണ്ടോ പോട്ടെ.
2: നാളത്തെ ദിവസങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, ശാരീരിക കാര്യങ്ങൾ
1: ആലോചിക്കും.
2: നമ്മൾ സമ്പ്രദിച്ച പറ്റിയുള്ള കാര്യങ്ങൾ.
1: അപ്പൊ എന്തായാലും മനസ്സിലായി.
2: നന്നായിരുന്നാലും ജീവിതമായിരുന്നാലും അനുഭവിക്കാനുള്ള അനുഭവിക്കണം.
1: ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ നമുക്ക് സ്വപ്നങ്ങളില്ലാതെ പറ്റത്തില്ലേ.
2: ഒരു കാര്യങ്ങളും ഇല്ല.
1: ഈ സ്വപ്നങ്ങൾ ഒരു രസമുള്ള പരിപാടിയാണ് അല്ലെ. അങ്ങനെ നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. രാത്രി കാണുന്ന സ്വപ്നങ്ങളായാലും
2: അല്ല, ഉറങ്ങാണെങ്കിൽ സ്വപ്നം കാണും. ഉറങ്ങുന്നവനെ സ്വപ്നം കാണാൻ
1: നല്ല ആഴത്തിലുള്ള ഉറക്കം അല്ലെ, അതിന്റെ ഒരു
2: നോക്കത്തില്ല.
1: അതെ, അങ്ങനെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്നൊക്കെ പറയുമല്ലോ. ഭയങ്കര എന്താ പറയാ, അസ്വസ്ഥമായ ഉറക്കമാണെങ്കിൽ അതൊരു അങ്ങനെ ഒരു നല്ല എന്താ
2: പറയാ
1: ആഴത്തിലുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ.
2: നമ്മളതിന്റെ മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ കാണുമ്പോ.
1: ഓക്കെ,
2: അങ്ങനെ അവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്നതും അവര് പറഞ്ഞു വിടുന്നതൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം സ്വപ്നത്തിന്റെ ഉറക്കത്തിന് ആഴം കൂട്ടും. മറ്റേ വേറെ പാമ്പോ ചെറിയോ മറ്റു കാര്യങ്ങളോ അടിയോ പിടിയോ മറ്റേതൊക്കെ ആണെങ്കിൽ ചാടി
1: എണീക്കും.
2: ഞാൻ രണ്ട് സ്വപ്നങ്ങൾ
1: സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അതാണ്
2: യാഥാർത്ഥ്യമായിട്ട് യാഥാർത്ഥ്യം നമ്മളെന്നെ കാണാറുണ്ട്. സ്വപ്നം വേണ്ടല്ലോ, സ്വപ്നം അത് കാണുന്നാലും വേണ്ട. നമ്മൾ തന്നെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലാണല്ലോ സ്വപ്നം കാണുന്നത്, അല്ലേ കാണാവൂ. നമ്മുടെ മനസ്സാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തിൽ കൂടെ സ്വപ്നം കാണുന്നത് പലതും പോകുന്നു. ചില സ്വപ്നങ്ങളിലൊക്കെ നമ്മള് കയറിയല്ല, മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഒക്കെ ആകുമെന്ന്, അല്ലെ പ്രധാനമന്ത്രിയോ ഒക്കെ ആകുമെന്ന് ചില സമയങ്ങളിൽ കാണും. അപ്പൊ സന്തോഷമായിട്ട് ആയില്ലെങ്കിൽ തന്നെ പാകണമെന്നില്ലല്ലോ. ഇതിന്റെ കാര്യങ്ങള് എന്നെ ഇപ്പഴേ ഉള്ളൂ പറയാൻ.
1: ഇത്രയും മതി. എന്ത് വേറെ എന്തിനാണ് അധികം? ഇന്നത്തെ ഇത്രയും മതി. അപ്പൊ പോയി കിടന്ന് നല്ല സ്വപ്നം കാണ്. ഓക്കെ, ശരി, സമയമാണ്. നിങ്ങൾക്കൊരു സമയമുണ്ടല്ലേ.
2: ഓക്കെ,
1: ശരി ശരി. ഞാൻ അടുത്ത ഗാനത്തിലോട്ട് കിടക്കട്ട്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക. നല്ല
2: ശുഭരാത്രി.
1: ശുഭരാത്രി. ഓക്കെ.
0: അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക. ഇത് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വപ്നം കാണാൻ ഇഷ്ടമാണോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് പറയുക അല്ലേ, വിളിച്ചൊന്ന് പറയുക കേൾക്കുന്നവർ. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111 0474293111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അടുത്തൊരു ഗാനത്തിലോട്ട് ഞാൻ കടക്കുകയാണ്.

ഓക്കെ, അപ്പോൾ ബിസിനസ് ലോഞ്ച് തുടരുകയാണ്. നിങ്ങൾക്കൊപ്പം ഉള്ളത് ബോണി. ഇതൊരു സയന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാട്ടുകളും കുറച്ച് സല്ലാപമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഗാനം അല്ലേ, എന്തൊരു മനോഹരമായ ഗാനമാണ് അല്ലേ. എന്തൊരു അതിൻ്റെ ഒരു ട്യൂൺ, അതിൻ്റെ കയറ്റവും ഇറക്കവുമൊക്കെ എന്ത് രസകരമാണ്. ഇത് അമോൽ പാലേക്കർ അഭിനയിച്ച ഒരു സിനിമയിലെ ഗാനമാണ് കേട്ടത്. ഗറോണ്ട എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിനൊക്കെ. എൻ്റെ സംഗീതം ജയദേവാണ്, വരികൾ ഗുൾസറിൻ്റെയാണ്, ഭുപേന്ദ്രും രേമാലയിലയും കൂടെ ചേർന്നാണ് ആലപിച്ചത്. പക്ഷേ ചില വ്യത്യസ്തമായൊരു ഗാനമാണിത്. അതുകൊണ്ടാണ് ഞാനിത് പ്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇനി ഇപ്പോൾ കോളുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. കേട്ടുകൊള്ളുക.

0: ഓക്കെ, അപ്പോൾ നമ്മള് അടുത്തൊരു കപ്പാട്ടം കൂടെ ലിസ്ണേഴ്സ് ലോഞ്ചിൽ കേട്ട് കഴിഞ്ഞു. ഭാർഗവി നിലയം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. വളരെ പ്രശസ്തമായ സിനിമയാണ്, ബഷീറിന്റെ കഥയെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് ഭാർഗവി നിലയം, നിലവെളിച്ചം. എന്റെ ഗായിക എസ് ജാനകിയാണ്, അതുകണക്കിന് എം എസ് ബാബുരാജാണ്, വരികൾ പി ഭാസ്കരനാണ്. അല്ലേ, നമ്മൾ എനിക്കൊന്ന് ബാബുരാജും എസ് ജാനകിയും ചേർന്നാൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം അങ്ങനെ ആ കോമ്പിനേഷൻ പറഞ്ഞൊരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ പി ഭാസ്കറിൻ്റെ വരികൾ അല്ലേ എത്ര മനോഹരമാണ്, കവിത തുളുമ്പുന്ന വരികൾ അല്ലേ. നമ്മൾ വല്ലാതെ മനസ്സിങ്ങനെ ഉടക്കി നമ്മുടെ ഒരു ഭാവന, നമ്മുടെ ഭാവന ഉണർത്തുന്ന വരികളാണ്. പക്ഷേ എന്നാൽ ലളിതവുമാണ്, അത്ര വലിയ സങ്കീർണവുമല്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ്, കോളിലോട്ട് കിടക്കാം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: പറഞ്ഞോളൂ.
2: സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാരങ്ങളും പങ്കുവയ്ക്കാം. ഞാൻ ചിത്ര എം എസ്, കെ ചിത്രയല്ല, ചിത്ര എം എസ്.
1: ചിത്ര എം എസ്.
2: പിന്നെ സ്വപ്നം കാണാത്ത ആരുമില്ല. പേര് പറയും, അമ്മളെ സംസാരിക്കുമ്പോ ഇത് ഞാൻ കള്ളമാ പറയുന്നത് പേര് പറയും, പക്ഷെ കള്ളമല്ല പറയുന്നത്. ഞാൻ ഒരു ദുസ്വപ്നം കണ്ട്, ദിവസം വെളുപ്പിന് എന്റെ അച്ഛൻ മരിച്ചയാളുടെ സ്വപ്നം കണ്ട്, അതുപോലെ തന്നെ സംഭവിച്ചു.
1: വെളുപ്പിനെ സ്വപ്നം കണ്ട്
2: അന്ന് മരിച്ചു, അന്ന് വൈകിട്ട് തന്നെ അച്ഛൻ മരിച്ചു. പക്ഷെ അത് എനിക്ക് അന്ന് തൊട്ട് എനിക്ക് ദുസ്വപ്നം കാണാൻ പേടിയാ. എനിക്ക് രാത്രി ഉറക്കമില്ല സാറേ, ഞാൻ ഉറങ്ങാതെ ഞാൻ കിടന്നിട്ട് കഥകൾ ഓർക്കും. കഥകൾ എത്ര കഥകളും ഞാൻ മെനഞ്ഞുണ്ടാക്കിട്ടുണ്ടാകുമ്പോ കഥകൾ എന്റെ ഉള്ളിൽ കിടക്കുമോ എനിക്കറിയാം. എഴുതി ഞാൻ ചില ഇന്നലെ പറഞ്ഞാൽ എഴുതി വെച്ചിവിടെ കഥ, അത് ഉറങ്ങാതെ ഞാൻ കണ്ണം തുറന്നിട്ട് കഥയായി എഴുതുന്നു മനസ്സിലെല്ലാം. എന്റെ കഥയാ
1: മനസ്സിലെഴുതിയാ പോരാ, മനസ്സിൽ വരുന്ന കഥകൾ, മനസ്സിന്റെ എന്താ പറയാ സ്ക്രീനിൽ വരുന്ന അക്ഷരങ്ങളും.
2: ഇന്നാലും ഞാൻ അതാ ചോദിച്ചത്, ഞാൻ കഥ
1: വെക്കുക
2: കേട്ടോ. ഞാൻ ഇന്നാളെ ചോദിച്ചത് കഥ എഴുതി തരട്ടെ, ഞാൻ ഇവിടെ പ്രക്ഷേപണം ചെയ്യാമോന്ന് ചോദിച്ചത് കുട്ടികൾക്കുള്ള കഥകളും വയോധികർക്കുള്ള കഥകളും.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതെല്ലാം എഴുതി വെക്ക്, എന്നിട്ട് അതൊരു എന്നിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കണം.
2: പണ്ട് എഴുതുമായിരുന്നു മനോരമക്കകത്തുനിന്നൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഇച്ചിരി ഇച്ചിരി കോപ്പി
1: അടിക്കുക,
2: എന്നിട്ട് ആരെയും കാണിക്കും. അവര് എന്തെങ്കിലും ഒന്ന് കുറ്റം പറയണം, ഞാൻ അവരെ മുമ്പിൽ തന്നെ വെച്ച്
1: വലിച്ചെറിയാൻ കളഞ്ഞു. അല്ലേ,
2: ഇച്ചിരിയൊക്കെ കോപ്പി
1: അടിക്കത്തുള്ളു.
2: പിന്നെ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഓണത്തിന് ഞാൻ നമ്മളെ രേഷ്മയെ വിളിച്ചായിരുന്നു, മോളെ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഓണം കൊള്ളാന്ന് പറഞ്ഞു. അവളന്നും പറഞ്ഞു, ചേച്ചി എനിക്ക് ഒക്കത്തില്ല, വീട്ടിൽ എല്ലാരും ഇല്ല, അവരുമായിട്ട് നീ കൊള്ളണ്ടായോ എന്ന് ചോദിച്ചു.
1: അപ്പൊ
2: ഞാൻ അന്ന് അന്ന് ഞാൻ സ്വപ്നം കാണുന്ന രേഷ്മ ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു. വന്നില്ല വന്നില്ല, വരാൻ ഒക്കത്തില്ലെന്ന്
1: പറഞ്ഞായിരുന്നു.
2: രേഷ്മ നമ്മളെ മൊബൈലിനകത്തൂടെ കാണുന്നുണ്ടല്ലോ, എല്ലാ മുഖം ഏത് ഇതെടുത്താലും രേഷ്മയുടെ മുഖം ഇല്ലയോ, സോണിസാറിന്റെ മുഖവും.
1: അതായത്
2: കാണാപ്പാടുവാ. പിന്നെ എനിക്ക് വിളപരാവിനെ അവൻ മുഴങ്ങി വന്നിട്ടു, അതിന് ശേഷം എനിക്ക് സ്വപ്നം കാണാൻ പേടിയാ.
1: പിന്നെ
2: ഒരിക്കൽ ഞാൻ എന്റെ ഫാൻസി സെന്ററിൽ ജോലി ചെയ്യുമായിരുന്നു, അപ്പോഴേ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടത് എനിക്ക് ലോട്ടറി എടുക്കാന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്കൊരു ലോട്ടറി എടുക്കുന്ന സ്വപ്നം കണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ, സത്യമാണ് ഈശോയാണ് സത്യം പറയുക. അതിന് ലോട്ടറി എടുത്ത് മൂന്നിന്റെ അന്ന് നേരക്കെടുപ്പിനകത്ത് 5000 രൂപ എനിക്ക് ലോട്ടറി എടുത്തു. സത്യം, ഞാൻ ഈശോയെ കൊണ്ട് ഞാൻ സത്യം
1: ചെയ്തു.
2: അതും ബാക്കി കാശെല്ലാം കൂടെ ഇട്ട് അരക്കപ്പാന്റെ കമ്മല് മേടിച്ചു. അത് ചേതൊക്കെ പറഞ്ഞ സത്യാ, അമ്മക്ക് പിന്നെ വിഷമം, അച്ഛൻ മരിച്ചു ഇങ്ങനെ ഒന്ന് അറിഞ്ഞോണ്ട് എനിക്ക് പിന്നെ അങ്ങ് വിഷമം. പക്ഷെ അമ്മള് കണ്ടാലേ വേറൊരാ കഴിഞ്ഞ് ഫലിക്കുന്നു, അവര് കണ്ടാ അമ്മക്കും ഫലിക്കും. അങ്ങനെ
1: എന്തായാലും സ്വപ്നം കണ്ട് ഒന്ന് യാഥാർത്ഥ്യമായി, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതല്ല, ഒന്നല്ലല്ലോ, രണ്ടെണ്ണം. ഒന്ന് ലോട്ടറി അടിച്ചു, പിന്നെന്താ കാണും. അപ്പൊ ചുമ്മാ അങ്ങ് സ്വപ്നം കാണു, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. വേണ്ടേ, അയ്യോ അതല്ല, ഞാൻ അർത്ഥത്തിലല്ല ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ കഥകളൊക്കെ എഴുതി വെക്ക്, മനസ്സിൽ
2: തോന്നുന്നുണ്ട്.
1: ശരി ശരി, ഓക്കെ. ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? അയ്യോ, ഓക്കെ, നമുക്കൊരു കോൾ വരുന്നു, ഞാൻ കോൾ ഒന്ന് എടുത്തേക്കാം. ഹലോ, ആ ഇതാരാണ്? ഓക്കെ ഓക്കെ, ഹോൾഡ് ചെയ്യ്, ഞാൻ കണക്ട് ചെയ്യാണേ. ഹലോ,
2: ഹലോ,
1: ആ പറഞ്ഞോളൂ. ആ റേഡിയോയുടെ അടുത്താണ്, റേഡിയോയുടെ വോളിയം കുറയ്ക്കൂ, അല്ലെങ്കിൽ അതിങ്ങനെ എക്കോ പോലെ ഇങ്ങനെ വരും. ആ പോയോ? ആ പോയി പോയി. ആ ആ നീ പറഞ്ഞോ.
2: എനിക്കൊരു ഭയങ്കരമായ സ്വപ്നം ഉണ്ടായിരുന്നെ, പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഭാഗങ്ങള് നമ്മളൊരു 10-18 വയസ്സൊക്കെ ആയപ്പോഴേ, പിന്നെ ഒരു 20 വയസ്സ് വരെ പലപ്പോഴും ഇങ്ങനെ ചെറിയ ഭാഗങ്ങള് അങ്ങനെയൊക്കെ എനിക്ക് നമ്മൾ സ്വപ്നമാണെന്നൊന്നും തോന്നത്തില്ല, യാഥാർത്ഥ്യം. പക്ഷെ ഫുള്ളായിട്ടൊന്നും അല്ല, ചില സൈഡും ഒക്കെ തോന്നിയിട്ടുണ്ട്.
1: പിന്നീട് റേഡിയോയുടെ സൗണ്ട് വരുന്നുണ്ട്, അത് കംപ്ലീറ്റ് ഒന്ന് വോളിയം കുറയ്ക്കോ. ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി എന്നാലും മതി, അതിന്റെ റേഡിയോയ്ക്ക് തന്നെ അവിടുന്ന് വെളിയിലോട്ട് ഇച്ചിരി മാറി എന്നാലും മതി. ആ എന്നാലും ഉണ്ട് എവിടെയോ അത് വരുന്നു. റേഡിയോ എപ്പോഴും ഓൺ ആയിട്ടിരിക്കണോ? കുറച്ച് കുറച്ച് ആ വോളിയം കംപ്ലീറ്റ് കുറച്ച് നോക്കിയേ. തൽക്കാലത്ത് ഇന്ന് ഓഫ് ചെയ്യാലും മതി, എന്നിട്ട് കോളിൽ ശ്രദ്ധിക്ക. ആ ഇനി പറഞ്ഞോ.
2: അങ്ങനെ ഒരു സ്വപ്നം ഇങ്ങനെ ഒരു കണ്ടിട്ടുള്ളത് ഞാൻ കുറച്ച് ഭാഗികമായിട്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടേ, അതൊരു സ്വപ്നമാണെന്നൊന്നും എനിക്ക് അന്നേരം അറിയത്തില്ല.
1: അതായത് ഞാൻ പറയാം, നമ്മള് സ്വപ്നത്തിൽ പോലെ കണ്ട സാധനം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ട എപ്പോഴും മുമ്പ് കണ്ടതാണ് എന്ന്.
2: അതെ, എനിക്കൊരു 18 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, പിന്നെ 2-3 ഒരു 10-20 വയസ്സ് വരെ ഇങ്ങനെ ഒന്ന് 3-4 പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട്
1: ചില കാര്യങ്ങൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ തോന്നും കുറച്ച് കഴിഞ്ഞ് സിങ്ക്രോണിസിറ്റി പറയുന്ന.
2: അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ വിവാഹം ആയപ്പോഴ് വിവാഹം കഴിഞ്ഞിട്ട് അപ്പോഴെനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ തോന്നി, ഞാൻ അന്ന് കണ്ടതല്ലേ ഇത് ഇങ്ങനെ പല സീനുകള്. പിന്നെ ഡ്രസ്സുകള് അന്നേരം ഉപയോഗിച്ചിട്ട് അന്ന് ഞാൻ അത് കണ്ട കളറിലെ ഡ്രസ്സുകളും അതിന്റെ ആ ഡിസൈൻ വരെ ഇങ്ങനെ ഇട്ട് ആ ചേട്ടനെ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അപ്പൊ നമുക്ക് നേരത്തെ ഇങ്ങനെ നമ്മള് ആ സമയത്തൊന്നും കണ്ടിട്ടൊന്നുള്ള കാണാൻ പറ്റുന്ന ആളും അല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഭയങ്കര അനുഭവമുണ്ട്. അതിപ്പോഴും എനിക്ക് സത്യം
1: സ്വപ്നത്തിൽ കണ്ട ആള് തന്നെ കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്.
2: അതെ അതെ അതെ,
1: ആ സ്വപ്നത്തിൽ കണ്ട ആള് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടി പിന്നെ കാണുകയാണ്
2: ഞാൻ പറഞ്ഞില്ലേ
1: ഭർത്താവായിട്ട് മുമ്പിൽ വരികയാണ്.
2: അപ്പൊ ആ സീനുകളാണ് കറക്റ്റ് ആ നിപ്പ്, എന്നിട്ട് പിന്നെ വേറൊരു സന്ദർഭത്തിൽ എനിക്ക് അതിങ്ങനെ കാണുന്നു ഞാൻ. അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര ശരിയായിരുന്നേ.
1: അതൊക്കെ സന്തോഷമായി കാണും എന്നെ സ്വപ്നത്തിൽ കണ്ടു ഞാൻ തന്നെ അല്ലേ, അത്
2: ഭയങ്കര സന്തോഷമാണ്. അന്നേരം എന്നോട് പിന്നീട് പയ്യെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്, പുള്ളിക്കാരനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് എന്റെ പഴയ ഡ്രസ്സൊക്കെ കണ്ടപ്പോ അയ്യോ ഇത് ഞാൻ കണ്ടതായിരുന്നു അന്ന് ഇതൊക്കെ പറഞ്ഞു
1: ഇങ്ങനെയൊക്കെ. ഈ സ്വപ്നങ്ങൾ തമ്മിൽ ഉള്ളൊരു യോജിപ്പും ഉണ്ട്,
2: ഭയങ്കര യോജിപ്പായിരുന്നു.
1: അപ്പൊ അത്രയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും കാണും അല്ലേ?
2: അതെ അതെ, ഭയങ്കര സ്വർഗമായിരുന്നു. അങ്ങനെ
3: അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഞങ്ങളെ കുറെ അനുഭവങ്ങൾ ഞങ്ങളെ ജീവിതത്തിലുണ്ട്. അപ്പോഴൊക്കെ പുള്ളിക്കാരനത് ഒന്ന് ഞാൻ ആ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് ഇങ്ങനെ അരക്കി തുറപ്പിക്കാനൊക്കത്തെ ഭയങ്കരമായ സംഭവങ്ങൾ. അതായത് ഒരു സംഭവം, എന്റെ വീട്ടില് എന്റെ കുഞ്ഞനിയൻ ഒരു 12 വയസ്സ് വിളിയായിട്ടുള്ള അനിയനെ, അപ്പോ ഞങ്ങള് വേറെ ഹണിമൂണിന് വേറെ ദൂര സ്ഥലത്തായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ പുള്ളി കുഞ്ഞിന് എന്തോ ഒരു വിഷമം, ഭയങ്കരമായ, പുറത്ത് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഭയങ്കരമായ വിഷമവും. അപ്പൊ ടീച്ചറെ കണ്ട് അടിച്ചതിന് ഇയാള് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ഞങ്ങള് വേറെ വളരെ ദൂരല്ലേ, അപ്പോഴും ഞാൻ വെളുപ്പം കാലത്ത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ഇന്ന് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ എന്തോ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അവിടുന്ന് ഞങ്ങൾ വരികയാണ്, വീട്ടിൽ വന്നപ്പോ ഇത് അതേ പ്രശ്നം, ഞാൻ പറഞ്ഞ അതേ സംഭവം അവിടെ
1: നടന്നിരിക്കുകയായിരുന്നു.
3: ഞാനാണ് മൂത്തത് കുടുംബത്തില്, അപ്പൊ ഞാനത് കൈകാര്യം ചെയ്യേണ്ട ആളായതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചു എന്നൊക്കെയാണ് ഞാനത് ചിന്തിക്കുന്നത്.
1: അത്രയ്ക്ക് നേരത്തെയും ഇത് പലരും പറഞ്ഞതിൽ ഇങ്ങനെ സാമ്യതയുണ്ട്. ഇങ്ങനെ അതാണ് ചില അത്രയ്ക്ക് മാനസികമായിട്ട് ഒരു വേവ് ലെങ്തോ അല്ലെങ്കിൽ അത്രയും മനസ്സിന്റെ ഒരു ഐക്യോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ഇഷ്ടമോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
3: അതെ, അല്ല നമ്മളെ പലപ്പോഴും ചില സമയപ്രതി നമ്മള് മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം. പിന്നീട് എന്റെ ഹസ്ബൻഡിന്റെ ഒരു പെങ്ങളെ കല്യാണം ത്തിന്റെ 2 ദിവസമേ ഉള്ളു, അപ്പൊ അന്നേരം എനിക്ക് ഇങ്ങനെ എന്തോ ഇത് ഇങ്ങനെ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരനോട്, ഞാൻ പറഞ്ഞു നമ്മളവിടെ പോകുമ്പോ എനിക്ക് ഇങ്ങനെയാണ് ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇനി പോരും. അപ്പൊ അവിടെ നിന്ന് എന്നോട് ചോദിക്കരുത് എന്താ കാര്യം എന്ന് ചോദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പറയേണ്ടി വരുമ്പോ അത് ഇത് പുള്ളിക്കാരനും കൂടെ അറിയ ചിലപ്പോ ഉറക്കെ സംസാരിക്കുക എങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഇത് വെച്ചിരുന്നുണ്ട്. അത് കറക്റ്റായിരുന്നു, കറക്റ്റായിട്ട് അതെ ഒരു അനുഭവം അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നു. ഞാന് അപ്പൊ അവിടെ നിൽക്കാതെ ഞാനിങ്ങി പോരുകയും ചെയ്തു. അപ്പൊ പുള്ളിക്കാരൻ ചേർന്ന് കുടുങ്ങി ഇച്ചിരി കഴിഞ്ഞ് കുടുങ്ങി പോരുന്നു. എനിക്ക് പക്ഷെ അവിടെ ഒരു ഭയങ്കര ദാരുണമായ സംഭവം നടന്നു, പക്ഷെ ഞങ്ങളില്ലായിരുന്നു, ഞങ്ങളവിടുന്ന് ഞങ്ങളങ്ങ് മാറിപ്പോയി, ഞങ്ങളെ പ്രശ്നത്തിലേ ഇല്ല. ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്ന ഇപ്പൊ ഇങ്ങനെ നമ്മളെ കരുതി കൂട്ടി മാറ്റിയതായിരിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയതായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. അങ്ങനത്തെ ഒരു അനുഭവങ്ങളാണ് എനിക്ക്
1: ഉണ്ടായിട്ടുള്ളത്. വിചിത്രമായിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും സംഭവിക്കാത്തതാണ്. ഞാൻ തന്നെ വളരെ എന്താ പറയാ ഒരു അത്ഭുതത്തോടെ പറയുമ്പോ തന്നെ എനിക്കറിയാം അത് വല്ലാതെ ഇമോഷണൽ ആയിട്ടാ പറയുന്നത്. അത്രയ്ക്കും ഒരു എക്സൈറ്റ്മെന്റും ഒരു ഉൾക്കിടലും ഒക്കെ ഉണ്ടെന്ന് പറയാം.
3: ഞങ്ങള് ഈ നമ്പന സിനിമ കണ്ടപ്പോ അതിലിങ്ങനെ കാണിച്ചപ്പോ പറഞ്ഞ എന്റെ അടുത്തിട്ട് പറയുന്നത് അതാണ് നമ്മള് കണ്ട കാര്യം ഈ കാണിക്കുന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം.
1: അപ്പൊ ശരിയെന്നാ, കൊള്ളാം, എന്തായാലും വിചിത്രമായിരുന്നു, വിചിത്രമായ ഒരു കോളുമായിരുന്നു.
3: ആരും വിളിക്കുന്നില്ല അന്നേരം ഞാൻ
1: കൊള്ളാം. അങ്ങനെ വിളിച്ചപ്പം അത് എനിക്കൊന്ന് അത് നവ്യമായ ഒരു അനുഭവമായി മാറി, വേറിട്ട ഒരു അനുഭവമായിട്ട് മാറി
3: എനിക്ക്.
1: അപ്പൊ ശരി, സന്തോഷം അങ്ങനെ വിളിച്ചേ. അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0471-09-1111.

ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗാനം കേട്ട് കഴിഞ്ഞു. തിരുചിത്ര അമ്പലം എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്, ധനുഷ് പാടിയ ഗാനമാണ്, അനിരുദ്ധിന്റെ സംഗീതം. ഓക്കെ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും, ഞാനൊന്ന് കോൾ എടുത്തോട്ടെ.

ഓക്കെ, അപ്പോൾ നമ്മൾ തിരുച്ചിത്രമ്പലം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, ധനുഷ് ആലപിച്ച ഒരു ഗാനമാണ്. അനിരുദ്ധന്റെ സംഗീതം, വളരെ മെലഡിയാണ് ഇതൊരു, അപ്പം കേൾക്കാനൊരു സുഖമുള്ള ഒരു ഇമ്പമാർന്ന ഒരു ഗാനമാണ്. അപ്പോൾ കോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഗാനം കേട്ടിട്ട് മടങ്ങി വരാം.

ഓക്കെ, അപ്പോൾ നമ്മള് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സുലോചന ആലപിച്ച ഈ ഗാനം, എൻ്റെ വരികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്, സംഗീതം ജി ദേവരാജനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കാം. കോളുകളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കാം.

0: ദർശനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: चुके हम तुम्हारी मोहब्बत में गुम,
1: मन की वीणा की धुन
2: ഓക്കെ. അപ്പോൾ ലിസണേഴ്സ് ലോഞ്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. നമ്മൾ ഇന്നത്തെ വിഷയം, സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടോ, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇപ്പോൾ കേട്ട ഗാനത്തെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. നയ അന്താസ് എന്ന് പറഞ്ഞ 1956 ഇറങ്ങിയ ഒരു സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതിൻ്റെ ഒപ്പി നായാർ സംഗീതം നൽകിയ ഗാനമാണ്. കിഷോർ കുമാർ ശംഷാദ് ബീഗവും ചേർന്നാണ് ഇത് ആലപിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് ഗാനത്തെ. 1956 ഇറങ്ങിയ സിനിമയാണ്. ഓക്കെ, ഞാനൊരു കോൾ

0: അപ്പൊ നമുക്കൊരു കോള് തിരികെയാണ്, കോളിലോട്ട് കിടക്കാം. ഹലോ.
1: ആ ഹലോ,
0: നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഓക്കെ,
1: ആത്യമായിട്ട് ഒരു സ്വപ്നം പറയട്ടെ?
0: ആ പറഞ്ഞോ പറഞ്ഞോ, പറയാനല്ലേ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്.
1: ഞാൻ ഇങ്ങനെ ജനലും തുറന്നിട്ടില്ല, കിടന്ന് ഉറങ്ങുകയാണ്. ജനൽ തുറന്നിട്ടിരിക്കുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഈ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ്, രണ്ട് കൈ വന്ന് എന്റെ കഴുത്തിലിട്ട് കുമ്പാനാ കൊല്ലാൻ ശ്രമിക്കുന്നു. വിയർപ്പ് ഞാൻ എണീച്ച് നോക്കിയപ്പോ ജനൽ തുറന്നു കിടക്കുകയാണ്. ആ ജനൽ അടയ്ക്കാൻ പറ്റപ്പെട്ടത്
0: അടയ്ക്കാൻ പറ്റുന്നില്ല, പാടാണ്.
1: അല്ല പിന്നെ ഞാൻ പേടിച്ച് അടയ്ക്കാൻ അങ്ങോട്ട് പോവാൻ
0: പറ്റുന്നില്ല.
1: എന്നിട്ട് ഞാൻ ഒരു പരിവർത്തന അടച്ചിട്ട് കിടന്നുറങ്ങി. സ്വപ്നം ഒന്ന്, അടുത്ത രണ്ടാമത്തെ ഒന്നുകൂടെ പറയുന്നു.
0: പറഞ്ഞോ പറഞ്ഞോ.
1: ആ അടുത്ത ഒരു ദിവസം വിഷം കറങ്ങി ഇങ്ങനെ കിടന്ന് ഒരാഹുരം കഴിച്ചാൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഞാൻ കണ്ട സ്വപ്നം ഒരു പൊതി എനിക്കൊണ്ട് തന്നതായിട്ടാണ്. അതില് കുറെ ബീഫ് ഫ്രൈയും ഒരു ഏഴെട്ട് പത്ത് വറട്ടി. ഇതെല്ലാം പക്ഷിച്ച് തീർന്നു. രാവിലെ നെറ്റി ഉണന്ന് നോക്കിയപ്പോഴത്തേക്ക് വയറ് നല്ലൂല വിശപ്പില്ല, വയറ് വേർത്തിരിക്കുന്നു. അന്ന് ആ സ്വപ്നത്തോടു കൂടി രണ്ട് സ്വപ്നം. ഇന്നൊന്നുകൂടെ പറയണോ?
0: ഇനി വേണ്ട, ഇനിയിപ്പോ തൽക്കാലത്തെ നമുക്ക് അവസാനത്തെ കൊള്ളാം. വയറ് നിറഞ്ഞല്ലോ, ഞങ്ങളുടെയും വയറ് നിറഞ്ഞു, ബീഫും ഒരട്ടിയും. ഓക്കെ ഓക്കെ, ശരിയാണ്. അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്.

0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ ഇന്നത്തെ വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും, നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, അപ്പം സൈനിങ് ഓഫ്, ബോണി.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:45 സുബിനോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലെസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:30 നാട്ടിലെ പാട്ടുകാർ, 10:00 വിദ്യാസാഗർ ഹിറ്റ്സ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

മരണം കാത്തു കിടക്കുന്ന രോഗികളുടെ കഥ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. അവരുടെ സ്ഥിതി വളരെ മോശമാണ്. പലപ്പോഴും ദീർഘനാൾ അങ്ങനെ കിടക്കേണ്ടി വരിക എന്നത് ദുസ്സഹമാണ്. അവരെ ശുശ്രൂഷിക്കുന്നവർ ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമൊക്കെ ശുശ്രൂഷിച്ചു എന്ന് വരാം. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരും മടുക്കും. അങ്ങനെ മടുത്തു കഴിയുമ്പോൾ പിന്നെ ശുശ്രൂഷയിലും അതിൻ്റെ ഒരു മൂല്യക്കുറവ് ഉണ്ടാവും. അത് രോഗിക്ക് എത്ര ദുഃഖകരമായ ഒന്നായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ ദീർഘനാൾ രോഗികളായി കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചു. ആ സന്നദ്ധ സംഘടനയിൽ ചേർന്നവരെല്ലാം തന്നെ ഒരു പരിശീലനം എന്ന രീതിയിൽ ഒരു ഗുരുവിൻ്റെ പക്കൽ ചെന്നു. അവരിങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു സന്നദ്ധ സംഘടന അവർ ആരംഭിക്കുകയാണെന്നും അവർക്ക് ഒരു ഉത്തേജനം നൽകുവാൻ വേണ്ടി കുറേ ഉപദേശം കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ആ ഗുരു അവരോട് ഒരു കഥ പറഞ്ഞു. ഒരിക്കലൊരു ബാലന് ഒരാമയുണ്ടായിരുന്നു. ആമ ഇതുപോലെ രോഗം പിടിച്ച് മരിക്കാറായി കിടക്കുകയായിരുന്നു. ആ ആമയെ ആമച്ചേട്ടൻ എന്നാണ് ആ ബാലൻ വിളിച്ചിരുന്നത്. ആമച്ചേട്ടനെ എന്നും പോയി കാണുകയും ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ബാലൻ ആമയെ തിരക്കി ചെന്നപ്പോൾ അതിനെ കാണാനില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ അത് ചത്തുകിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആ ബാലൻ കരയാൻ തുടങ്ങി. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൻ്റെ കരച്ചിൽ നിർത്താൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ പറഞ്ഞു, നമുക്ക് ഈ ആമച്ചേട്ടന് നല്ല ഒരു ശവസംസ്കാരം കൊടുക്കാം. നല്ല ഒരു പെട്ടി ഉണ്ടാക്കി പെട്ടിയിൽ വെൽവെറ്റ് തുണികളെല്ലാം വെച്ച് അതിനകത്ത് ആമച്ചേട്ടനെ കിടത്തി നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു കുഴി ഉണ്ടാക്കി അവിടെ സംസ്കരിക്കാം. അവിടെ സംസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുകയും എല്ലാ ദിവസവും നിനക്ക് പൂക്കൾ കൊണ്ടുപോയി

0: കാമച്ചേട്ടന്റെ കുഴിമാടത്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യും. ആ ബാലൻ സന്തോഷമായി. അവൻ കരച്ചു നിർത്തി. ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. എല്ലാവരും അവന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി. അതിൽ നല്ല വെൽവെറ്റ് തുണി കൊണ്ട് ഒരു പുതപ്പുണ്ടാക്കി. അവർ പ്രദക്ഷിണമായിട്ട് ആ കുളക്കരയിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് ആമച്ചേട്ടനെ കാണാനില്ല. അവർ നോക്കിയപ്പോൾ ആ പുഴയുടെ അടിത്തട്ടിൽ ആമച്ചേട്ടൻ നീന്തി കളിക്കുന്നു. അപ്പോൾ ആ ബാലന് ദുഃഖമായി. ഒരുക്കിയിരുന്ന ആ ശവസംസ്കാര ചടങ്ങുകളൊന്നും ഇനി നടത്താൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവന് ഭയങ്കര ദുഃഖമായി. അവൻ്റെ മുഖം വീണ്ടും മ്ലാനമായി. അവനെ ആശ്വസിപ്പിക്കുവാൻ മാതാപിതാക്കൾ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ പറഞ്ഞു, നമ്മുടെ പരിപാടികളെല്ലാം മുടങ്ങിയല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്കെന്നാൽ ഈ ആമച്ചേട്ടനെ കൊല്ലാം, കൊന്നിട്ട് വീണ്ടും ശവസംസ്കാരം നടത്താമല്ലോ എന്ന് ആ ബാലൻ പറഞ്ഞു. ഈ കഥ കേട്ടതിന് ശേഷമാണ് നമ്മുടെ സന്നദ്ധ സംഘടനക്കാർ പിന്നീട് വരെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പോയത്. അവിടെ ചെന്നപ്പോൾ മരിക്കാറായി കിടക്കുന്ന രോഗിയാണ് കണ്ടത്. മരിക്കാറായി കിടക്കുന്ന രോഗിക്ക് ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഗുരുവും അവിടെ എത്തി. ഗുരു അവരോട് പറഞ്ഞു, ഇയാൾ മരിച്ചിട്ടില്ല, വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ചെയ്യണം. ഇയാൾക്ക് പകരം നിങ്ങളിൽ ആർക്കെങ്കിലും മരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അയാൾ ഓരോരുത്തരോടായി ചോദിച്ചു, നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ? ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്ക് അല്പം കൂടി സാവകാശം തരണം, എൻ്റെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ മരിക്കാൻ തയ്യാറാണ്. അടുത്തയാളും അതുപോലെ ചില ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞേ മരിക്കാനാവൂവെന്ന്. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. ഓരോരുത്തരും അവരുടെ ഊഴം വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മരിക്കാൻ ഉടനെ തയ്യാറല്ല എന്നാണ് അറിയിച്ചത്. അവസാനം അവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, നമുക്ക് ഇയാളുടെ മരണം അങ്ങ് അംഗീകരിക്കാം, അതല്ലേ നല്ലത്. ഏതായാലും ഇയാൾ മരിച്ചു, ആ മരണം നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബോണി. മറ്റു ചിന്തകൾക്ക് അവധി കൊടുത്തുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ആശാ ഭോസ്ലെ പാടിയ ഒരുപിടി നല്ല ഗാനങ്ങൾ ആസ്വദിക്കാം. ഇനിയും ഏറെ ഗാനങ്ങൾ കേൾപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നില്ല. ആദ്യത്തെ ഗാനത്തിലോട്ട് കടക്കുകയാണ്. ആദ്യത്തെ ഗാനം ഗർദിഷ് എന്ന സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, വരികൾ ജാവേദ് അക്തർ, സംഗീത സംവിധാനം ആർ ഡി ബർമൻ.

സംഗീതം ഇഷ്ടപ്പെട്ട ആസ്വാദകർ രണ്ട് ചേരിയിലായിരുന്നു ഒരിക്കൽ. ഒരു കൂട്ടർ ആശാ ഭോസ്ലെ ഇഷ്ടപ്പെട്ടിരുന്നു, മറ്റേ കൂട്ടർ ആകട്ടെ ലതാ മങ്കേഷ്കറിനെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ലതാ മങ്കേഷ്കറിനെ എല്ലാവരും ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്, ആശാ ഭോസ്ലെ എല്ലാവരും സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. ലതാജി നല്ല കുട്ടിയായിരുന്നു, ആശാജി ഒരു രസമുള്ള അടുത്ത വീട്ടിലെ കുസൃതിയുള്ള പെൺകുട്ടിയുടെ പരിവേഷം. ഗീതാഞ്ജലി എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വരികൾ ഹിന്ദിയവർ, സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബാപ്പി ലഹരി.

അക്കാലത്ത് യുവതികൾക്ക് ആശാജിയെ പോലെ പാടിയാൽ മതിയായിരുന്നു. മുതിർന്നവർക്ക് അവരുടെ മക്കൾ ലതാജിയെ പോലെ പാടണമെന്നായിരുന്നു ആഗ്രഹം. എന്തോ ഒരു ജാളിത അവർക്ക് ആശാജിയുടെ ഗാനങ്ങളോടുണ്ടായിരുന്നു. ഒരു പരമ്പരാഗത കാഴ്ചപ്പാട്. അന്താസ് അപ്പന അപ്പന എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. സംഗീത സംവിധാനം തുഷാർ ഭാട്ടിയ, വരികൾ മജ്റു സുൽത്താൻപൂരി, പാടിയത് ആശാ ഭോസ്ലെ, എസ് പി ബാലസുബ്രഹ്മണ്യം.

ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. ഒരു അഭിമുഖത്തിൽ ആശാജി പറയുകയുണ്ടായി, ഞാൻ എല്ലാത്തരം പാചകവും ചെയ്യും. ഗോവൻ, കേരള, ലക്നൗ, അങ്ങനെ വിവിധ തരത്തിലുള്ള പാചകം എനിക്ക് വശമുണ്ട്. അതെന്റെ ഇഷ്ട വിനോദമാണ്. പാട്ട് പാടുന്നത് പോലെയാണ് എനിക്ക് പാചകവും. എല്ലാത്തരം ഗാനങ്ങളും ഞാൻ ആലപിക്കും. പാട്ട് പാടുക, പാചകം ചെയ്യുക, കേൾക്കുക, ഭക്ഷണം കഴിക്കുക, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. രംഗീല എന്ന അതിപ്രസിദ്ധമായ രാം ഗോപാൽ വർമ്മ സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റാവാൻ എ ആർ റഹ്മാന്റെ സംഗീതം ഒരു വലിയ അളവ് വരെ സഹായിച്ചിരുന്നു. നമുക്ക് ആ ഹിറ്റ് സിനിമയിലെ ഗാനം ആസ്വദിക്കാം. വരികൾ മെഹബൂബ്, സംഗീതം എ ആർ റഹ്മാൻ, പാടിയത് ആശാ ഭോസ്ലെ, ആദിത്യനാരായണൻ.

തന്റെ സഹോദരിയുമായിട്ട് അനേകം ഡ്യുവറ്റുകളും ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. അത്തരം ഒരു ഡ്യുവറ്റ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഉത്സവം എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. പാടിയത് ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ. ലിറിക്സ് വസന്ത് ദേവ്.

മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും സംഗീത പ്രേമികൾക്ക് ഗംഭീര ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ കൂടിച്ചേരലിൽ ആശാ ഭോസ്ലെക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഗാനങ്ങളുണ്ട്. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കാശ്മീർ കീ ഖലി എന്ന സിനിമയിലെ ഗാനമാണ് ഇവ രണ്ടും. പാടിയത് മുഹമ്മദ് റാഫി, ആശാ ഭോസ്ലെ. സംഗീതം OP നയ്യാർ.

ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. അടുത്ത ഗാനവും നേരത്തെ സൂചിപ്പിച്ച കണക്ക് കാശ്മീർ കി ഖലി എന്ന സിനിമയിലേതാണ്. സംഗീതം ഒ പി നായാറിനെ കുറിച്ച് പറയുമ്പോൾ ഒ പി നായാർ അനേകം ഹിറ്റുകൾ ആശാ ഭോസ്ലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്.

ലതാ മങ്കേഷ്കർ 2022 ഈ ലോകത്തോട് വിടവാങ്ങിയത്. ആശാ ബോസ്ലെ 2026, അതായത് 4 വർഷത്തിന് ശേഷം രണ്ടുപേരും 92-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. അതും ഒരു ഞായറാഴ്ച. അടുത്ത ഗാനം ഇംഗ്ലീഷ് ബാബു ദേശീമേ എന്ന സിനിമയിലേതാണ്. പാടിയത് ആശാ ബോസ്ലെ, വരികൾ യോഗേഷ് റാണി മാലിക്, സംഗീതം നിഖിൽ വിനയ്.

ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ദുരന്തർ എന്ന സിനിമയിൽ നാം വീണ്ടും ആസ്വദിച്ചു ആശാ ഭോസ്ലെയുടെ ആ ഹിറ്റ് ഗാനം. അത് അവരുടെ സംഗീതത്തിന്റെ മാസ്മരികത വിളിച്ചോതുന്നത്. ഈ തലമുറയ്ക്കും ആ ശബ്ദം പ്രിയപ്പെട്ടതാണെന്ന് വീണ്ടും തെളിയിച്ചു. ദൗദ് എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഇതും രാംഗോപാൽ വർമ്മയുടെ സിനിമയാണ്. പാടിയത് ആശാ ഭോസ്ലെ, ദീന ചന്ദ്രദാസ്. സംഗീതം AR റഹ്മാൻ, വരികൾ മെഹബൂബ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇന്ന് പാട്ടിന്റെ പാലാഴിയിലൂടെ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ആശാ ഭോസ്ലെ ആലപിച്ച ഗാനങ്ങളാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. പരിപാടി തുടർന്ന് കേൾക്കുക. ആർ ഡി ബർമൻ ഒരിക്കൽ പറഞ്ഞു, ആശാ ഭോസ്ലെക്ക് താൻ അടുത്ത് ഇടപഴകുന്നവരുടെ ശബ്ദം അനുകരിക്കാനറിയാം. ഏത് സംഗീത സംവിധായകന്റെ ഗാനത്തിനാണോ താൻ ശബ്ദം നൽകുന്നത്, ആ സംവിധായകൻ മനസ്സിൽ കരുതിയത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയത് ഏത് വിധത്തിലായിരുന്നു, ആ സങ്കല്പത്തിനൊത്ത് ഗാനം ആലപിക്കാനുള്ള കഴിവും പരിജ്ഞാനവും ആശയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ അവസാന ഗാനം കഭി നാ കഭി എന്ന സിനിമയിലേതാണ്. ഇത് പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പാടിയത് ആശാ ഭോസ്ലെ, സംഗീതം AR റഹ്മാൻ, വരികൾ ജാവേദ് അക്തർ.

0: അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ ആശാ ഭോസ്ലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. തൽക്കാലം വിടവാങ്ങുന്നു, വിട ചൊല്ലുന്നു. സൈനിങ് ഓഫ്, ബോണി.
1: റേഡിയോ ബെൻസികളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.

എന്നുച്ച ഒരു പച്ച കണ കിട്ടി, ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

0: Oh my God.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

അതിവിരുതനും അടിപതറന കിടിലൻ കണ്ണൊരു തുള്ളി അകത്തായാലീ ഭൂമി തകർത തകർതത്തൈ. കഞ്ചാവൊരു പുകയുണ്ടേൽ തലകെറുകെറു പെരുകുമ്പം മർഗണ്ഡം ചാടിക്കളി വിരിമുറുകുമ്പം

നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

മോളെ മോളെ എന്താ പറഞ്ഞേ? കുന്തല്ല കൊടച്ചക്രം. ഇതുപോലെ പൂക്കളെ ചിരിക്കണം അല്ലേ? ഏറ്റു